0: National Testing Agency declares results of NEET UG 2026 re-examination. Gujarat ATS arrests 5 persons from Patan district in connection with its probe into Jaish-e-Mohammed terror module. And in men's cricket, hosts England beat India by 4 wickets in second ODI to level 3 match series 1-1. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: രാജ്യത്തൊരു ചേരിപിരിവ്, ഇളക്കം കൊണ്ട് നഷ്ടപ്പെടുവാനുള്ളവരെല്ലാം പുതുപ്രസ്ഥാനത്തെ ഭയപ്പെട്ടു. ബ്രിട്ടനോട് കലശലായ വെറുപ്പ്, എല്ലാവരെയും സ്വരാജ്യ സ്നേഹമായിരുന്നില്ല പ്രേരിപ്പിച്ചിരുന്നത്. ഒന്നാം യുദ്ധത്തിന് ശേഷമുണ്ടായ സാമ്പത്തിക തകർച്ചയും തൊഴിലില്ലായ്മയും അവരെ വെറിപിടിപ്പിച്ചിരുന്നു. 1000 നാളികേരം കൊടുത്താൽ 19-20 റുപ്പിക. കുരുമുളക് വാങ്ങാനേ ആളില്ല. ഒരു വണ്ടി നെല്ല് വിറ്റാൽ ഒരു കുടുംബത്തിന് ഉടുപ്പ് വാങ്ങാൻ തികയില്ല. പട്ടിണി, രോഗം, നിരാശ, ഇതിനൊക്കെ കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണെന്ന ന്യായമായ പ്രചാരവേല അവരുടെ വിദ്വേഷത്തിന് വഴിച്ചാൽ കീറിക്കൊടുക്കുകയും ചെയ്തു. ഒരു മാറ്റം പക്ഷേ തങ്ങൾക്ക് രക്ഷ നൽകിയേക്കാമെന്ന് അവർ വിശ്വസിച്ചു. ഈ മനോഭാവം മണത്തറിയുവാൻ കഴിഞ്ഞ ഗവൺമെൻറ് കൂടുതൽ CIDകളെ നിശ്ചയിച്ചു, കൂടുതൽ സർക്കുലറുകൾ അയച്ച് കൂടുതൽ രക്ഷാ നടപടികൾ സ്വീകരിച്ചു. ചെറിയ കാരണങ്ങളുണ്ടാക്കി റിസർവ് പോലീസിനെ തെക്കും വടക്കും മാർച്ച് ചെയ്യിച്ചു. വേലുമ്മാൻ്റെ അതേ തന്ത്രം, ഭയപ്പെടുത്തി ഭരിക്കുക. ഒരാളുടെ പേരിൽ സംശയമുണ്ടാവുക എന്നതിനർത്ഥം ആമത്തിന് കൈനീട്ടുകയെന്നാണ്. വേലുമാൻ്റെ ആ സൂചന അത്രത്തോളം കനത്തതായിരുന്നു. ആ കനത്ത താക്കീതിന് പിൻപേ ഹരജി നീക്കിക്കൊടുത്താൽ ഒപ്പുകൾ താനെ വരുമെന്ന് വേലുമാൻ അറിയാം. തികച്ചും ഫലിച്ചു ആ വിദ്യ. പ്രമാണപ്പെട്ട പലരിൽ നിന്നും ഒപ്പു നേടി. മൊയ്തീൻ ഹാജി മാത്രം താടി കൂട്ടി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു,
4: ഞമ്മടെ കുട്ടിയോള് ഇഷ്കോളി പോകുന്നില്ല, പിന്നെ ഞമ്മളെ ഓലി ചേർക്കൂല. എന്തേ വേൽവരെ,
5: എന്നാലും നാട്ടുകാരുടെ ആവശ്യം.
3: വേലുനായർ ഒന്ന് കരിനീക്കി.
4: എല്ലാവരും പാടെ നാട്ടുകാരെന്നാക്കിയാല് ഓല് വല്ലാതെ നന്നായി പോകും. ഇങ്ങളിപ്പോ നടക്കി,
3: ഹാജി തീർത്തു പറഞ്ഞു. ഒസു ഉറപ്പിക്കാനുള്ള വെള്ളവുമെടുത്ത് നടന്നു. വേലുമാൻ ഒന്നമർത്തി മൂളി പടികടന്നു. അതിലും കഠിനമായി പ്രതിഷേധിച്ചത് കുഞ്ഞിരാമനാണ്. അയാൾ ചോദിച്ചു,
6: എന്തിനാണ് ഈ മഹാഭാരതം? വായിച്ചു നോക്ക്, ഒപ്പിടുന്നത് നമുക്കൊക്കെ നന്നാ.
7: ഞങ്ങളെ നന്നാക്കിയതൊന്നും പോരെ,
6: ഒപ്പല്ല നിങ്ങൾക്ക് തരേണ്ടത്. പോട്ടെ, പടിപ്പുറത്ത് കിടക്ക്.
3: വേലുമാൻ ഉരുൾമോതിരം തിളങ്ങുന്ന തൻ്റെ മുങ്ങൻ വിരലുകൾ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു,
6: എനിക്ക് വയസ്സ് എത്രയായി എന്നറിയോ?
7: നിങ്ങളുടെ ജാതകം എഴുതിയത് ഞാനല്ലോ.
6: എന്നാൽ ഒന്നോർത്തോ, നീ ഇതിനെ അനുഭവിക്കും. വേലുവാണ് പറയുന്നത്.
3: ഭൂ, കുഞ്ഞിരാമൻ ഒരൊറ്റ ഊത്ത്. വേലുമാൻ വലിഞ്ഞു നടന്നു. ഇതൊന്നും അയാളുടെ ഗതിയെ തടഞ്ഞില്ല. വളരെ ഒപ്പുകളോടുകൂടി ഹരജി മേലധികാരത്തിൽ എത്തുക തന്നെ ചെയ്തു. ഹരജിപ്പുറത്ത് കനം വയ്ക്കാതിരുന്നാൽ അത് പറന്നുപോകുമെന്ന് വേലുമാൻ അറിയാം. അയാളും ഹരജിയുടെ കൂടെ പോയി. അധികം താമസിച്ചില്ല, സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൽപ്പന മാസ്റ്റർക്ക് കിട്ടി. എന്ത് സമാധാനം! വഴിയിൽ കൂടി പോകുന്ന മനുഷ്യനെ തടഞ്ഞു നിർത്തി അമ്മയെയോ പെങ്ങളെയോ കൊന്നത് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? രണ്ടുപേരും കൊന്നില്ലെന്ന് പറയുന്നത് ചോദ്യത്തിനുള്ള സമാധാനമല്ല. മേലധികാരി ചോദിക്കുമ്പോൾ ചോദിച്ചതിനെ ഉത്തരം പറഞ്ഞുകൂടു.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ഇന്ന് രാവിലെ 10:15 രാഗാമൃതത്തിൽ കിളിമാനൂർ പി ആർ അജി പാടുന്ന കൃതികൾ കേൾക്കാം. തുടർന്ന് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ.

ആകാശവാണി സ്മൃതിമധുരം. ഇന്ന് കർക്കിടകം 1. നല്ലതു മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ മനസ്സും ശരീരവും അർപ്പിച്ച് രാമായണ പാരായണം ചെയ്യുന്ന പുണ്യമാസമാണ് കർക്കിടകം. പഞ്ഞമാസത്തിലെ ദുരിതങ്ങളെ മറികടക്കാൻ പൂർവികർ കണ്ടെത്തിയ പല വഴികളിലൊന്നാണ് രാമായണ പാരായണം. ഇന്ന് സ്മൃതിമധുരത്തിൽ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയ കീർത്തനങ്ങൾ കേൾക്കാം. ആദ്യം അഗ്രജൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിന് വേണ്ടി നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയത്.

0: സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗ സർവരോഗ സംഹാരിണി, ഇതേക്കുറിച്ച് ഡോക്ടർ കുമാരി സിന്ധു സംസാരിക്കുന്നു.
3: യോഗ അഭ്യാസത്തിൽ രോഗനിവാരണ ശേഷിയെക്കുറിച്ച് ആധുനിക ശാസ്ത്രങ്ങൾക്ക് പോലും മറിച്ചൊരഭിപ്രായമില്ല. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ചേർന്നതാണ് ജീവൻ. ഇതിൽ സ്ഥൂല ശരീരത്തിന്റെ നിലനിൽപ്പ് പ്രാണനിൽ അധിഷ്ഠിതമാണ്. നമ്മെ ചൈതന്യവത്താക്കി പ്രവർത്തിപ്പിക്കുന്നത് ഇതേ പ്രാണനാണ്. ശരീരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ പ്രാണന്റെ പ്രവർത്തനം സദാ നടക്കുന്നു. പ്രാണന്റെ സഞ്ചാരപഥം തടസ്സപ്പെടുമ്പോൾ രോഗമായി മാറുന്നു. യോഗാസനാദികൾ പ്രാണന്റെ സഞ്ചാരപഥം ത്വരിതപ്പെടുത്തുന്നു. മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട് രോഗഗ്രസ്തമായ ഭാഗങ്ങളിൽ പ്രാണശക്തി എത്തിച്ച് അവയെ ഭേദപ്പെടുത്തുകയാണ് യോഗയുടെ ലക്ഷ്യം. രോഗശമനം ലക്ഷ്യമിടുന്നവർ അതാത് രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആസന വ്യായാമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടുതൽ പ്രയോജനം ലഭിക്കും. തീരെ ആവശ്യതയുള്ളവർ പ്രാണായാമത്തിലൂടെ ശരീരശക്തി വീണ്ടെടുക്കാൻ ശ്രമിക്കണം. ഇടയ്ക്കിടെ ശവാസനത്തിൽ വിശ്രമിക്കാം. മനസ്സിന്റെ ആദികളും രോഗമായി മാറാറുണ്ട്. ശാരീരികമെന്നു കരുതുന്ന പല രോഗങ്ങൾക്കും മൂലകാരണം മാനസിക പ്രതിസന്ധിയാണ്. യോഗയിലൂടെ മനോനിയന്ത്രണം കൈവരിക്കാനാകുന്നു എന്നതുകൊണ്ട് ഇത്തരം ആദിവ്യാധികൾ അകന്നുപോകുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പേശിബലവും വഴക്കവും വർദ്ധിപ്പിക്കുന്നതിനും യോഗ വളരെ ഫലപ്രദമാണ്. സ്ഥിരമായ യോഗാഭ്യാസം രക്തസമ്മർദ്ദം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. സൂര്യ നമസ്കാരം, ഭുജംഗാസനം, വൃക്ഷാസനം തുടങ്ങിയ ആസനങ്ങൾ ശരീരക്ഷമത വർദ്ധിപ്പിക്കുന്നു. പതിവായ യോഗാഭ്യാസം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യോഗാസനം ഒരു വിദഗ്ധനായ പരിശീലകന്റെ മേൽനോട്ടത്തിൽ പഠിക്കുന്നത് ഉചിതം. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ യോഗ തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. ശ്വാസ നിയന്ത്രണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുക. പ്രതിദിനം കുറഞ്ഞത് 20-30 മിനിറ്റ് യോഗ ചെയ്യുന്നത് നല്ല ആരോഗ്യത്തിനും സമാധാനപരമായ ജീവിതത്തിനും സഹായിക്കും.
2: യോഗ സർവരോഗ സംഹാരിണി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കുമാരി സിന്ധു.
0: ഇനി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ONV, സംഗീതം രവി ബോംബെ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അരയന്നങ്ങളുടെ വീട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഇനി ഇന്ന് രാത്രി 7:35 യുവവാണി റേഡിയോ ഗൈഡ് ഭൂമിയുടെ ഘടനകൾ അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു. എട്ട് മണിക്ക് സാഹിത്യവേദി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. സത്യാഗ്രഹം എന്ന സമരമാർഗം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നുണ്ടായതാണെങ്കിലും ഏതെങ്കിലും ഒരു വേദിയിൽ പൊടുന്നനെ അവതരിപ്പിക്കപ്പെട്ടതല്ല. സത്യത്തെ മുൻനിർത്തിയുള്ള ഈ സമരമാർഗം പ്രതിസന്ധിയുടെ വഴികളിലൂടെ രൂപപ്പെട്ടു വരികയായിരുന്നു എന്ന് പറയാം. ഗാന്ധിജി തന്റെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ സത്യാഗ്രഹ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഗാന്ധിജിയും സത്യാഗ്രഹികളും കടന്നുപോയതിനെക്കുറിച്ച് വിവരിക്കുന്നു. ഇത്തരത്തിൽ പല സമരമുറകളിലൂടെ അവർ കടന്നുപോയിയെങ്കിലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കരിനിയമത്തിന് അയവ് വന്നില്ല. ഭരണകൂടവുമായി സന്ധിയുണ്ടാക്കിയെങ്കിലും ഭരണാധികാരികൾ തന്നെ വ്യവസ്ഥകൾ ലംഘിച്ചു. ഇത് സത്യാഗ്രഹികളെ വീണ്ടും സമരരംഗത്ത് തന്നെ എത്തിച്ചു. തുടർന്നുള്ള സംഭവങ്ങൾ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. കരിനിയമം പാസാക്കിയ കൊല്ലം തന്നെ ജനറൽ സ്മട്സ് ട്രാൻസ്വാളിലേക്ക് പ്രവേശിക്കുന്നവരെ നിയന്ത്രിക്കുന്ന ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു പാസാക്കി. ഇത് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും ബാധകമായിരുന്നുവെങ്കിലും പ്രധാനമായി ഇന്ത്യക്കാരുടെ നേർക്കാണ് ഉന്നം വെച്ചിരുന്നത്. നെറ്റാളിലുണ്ടായിരുന്ന ഒരു നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ പുതിയ ബിൽ അവതരിപ്പിക്കപ്പെട്ട് പാസാക്കിയത്. വിദ്യാഭ്യാസ സംബന്ധിയായ പരീക്ഷകളിൽ ജയിക്കുവാൻ കഴിയുമെങ്കിലും ഏഷ്യാറ്റിക് നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ അനർഹരായവരെ രാജ്യത്തിനകത്ത് പ്രവേശിക്കുവാൻ പാടില്ലാത്തവരായി കരുതിയിരുന്നു. തന്നിമിത്തം പുതുതായി വരുന്ന ഒരൊറ്റ ഇന്ത്യക്കാരനെ പോലും രാജ്യത്തിലേക്ക് കടത്താതിരിക്കാനുള്ള ഒരു ഉപകരണമായി ഈ നിയമം മാറി. തങ്ങളുടെ അവകാശങ്ങളിൽ മേലുള്ള ഈ ആക്രമണത്തെയും തടയുക ഇന്ത്യക്കാരുടെ ആവശ്യമായി. അതിനെ സത്യാഗ്രഹ സമരത്തിലെ ഒരിനമാക്കണോ എന്നതായിരുന്നു പ്രശ്നം. എപ്പോൾ ഏതെല്ലാം കാര്യത്തെക്കുറിച്ച് സത്യാഗ്രഹം അനുഷ്ഠിക്കണമെന്ന് ഇന്ത്യക്കാർ അവസാന തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം തീർച്ചപ്പെടുത്തുന്നതിൽ അവർ വിവേകവും തങ്ങളുടെ പ്രാപ്തിയെപ്പറ്റിയുള്ള മതിപ്പും നിർദ്ദേശിക്കുന്ന അതിരുകളെ അതിലംഘിക്കരുത് എന്ന് മാത്രം. ന്യായമായോ അന്യായമായോ എല്ലാ സന്ദർഭങ്ങളിലും അനുഷ്ഠിക്കപ്പെടുന്ന സത്യാഗ്രഹം ദുരാഗ്രഹമായി മാറും. ആരെങ്കിലും സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധമില്ലാതെ സത്യാഗ്രഹം കൈക്കൊണ്ട് പരാജിതനാകുന്നുവെങ്കിൽ അയാൾ തന്നെത്താൻ അപമാനിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, തൻ്റെ വിഡ്ഢിത്തം കൊണ്ട് സത്യാഗ്രഹം എന്ന നിസ്തുലായുധത്തെയും അപഖ്യാതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യക്കാർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു വരുന്നത് കരിനിയമത്തിനെതിരെ മാത്രമാണെന്നും ആ കരിനിയമം പിൻവലിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രവേശന നിയന്ത്രണ നിയമത്തിൻ്റെ കത്ത് ഇല്ലാതായിക്കൊള്ളുമെന്നും സത്യാഗ്രഹ കമ്മിറ്റി വിലയിരുത്തി. എന്നാലും പ്രവേശന നിയന്ത്രണ നിയമത്തിനെതിരെ ഒരു പ്രത്യേക പ്രസ്ഥാനം ആവശ്യമല്ലെന്ന് വിചാരിച്ച് ഇന്ത്യക്കാർ അനങ്ങാതിരുന്നാൽ ആ മൗനം ഭാവിയിൽ ഇന്ത്യക്കാരുടെ പ്രവേശനത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനുള്ള അവരുടെ സമ്മതത്തെ ഉള്ളടക്കം ചെയ്യുന്നതായി കരുതപ്പെടും. അതുകൊണ്ട് പ്രവേശന നിയന്ത്രണ നിയമത്തെയും എതിർക്കണം. ഒരൊറ്റ ചോദ്യം, ഇത് സത്യാഗ്രഹ സമരത്തിൽ ഉൾപ്പെടുത്തണമോ എന്നതായിരുന്നു. സമരം നിലനിൽക്കെ തങ്ങളുടെ അവകാശങ്ങളിന്മേൽ ചെയ്യുന്ന ഏതാക്രമണത്തെയും സത്യാഗ്രഹത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ കടമയാണ്. തങ്ങളുടെ ശക്തിക്കുറവോ ശക്തിയുടെ ന്യൂനതയോ പ്രവേശന നിയന്ത്രണ നിയമത്തെ വെറുതെ വിടുവാനുള്ള ഒഴിവ് കഴിവാക്കുവാൻ പാടില്ലെന്നും അതുകൊണ്ട് ഈ നിയമത്തെയും സത്യാഗ്രഹ സമരത്തിൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ

തീർച്ചപ്പെടുത്തി. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെന്റുമായി കത്തിടപാട് തുടങ്ങി. അതുകൊണ്ട് നിയമത്തിൽ മാറ്റം വരുത്തുവാൻ ജനറൽ സ്പട്സിനെ പ്രേരിപ്പിക്കാൻ ഞങ്ങൾക്കായില്ല. എങ്കിലും ഇത് ഇന്ത്യക്കാരെ, ശരിക്കു പറയുകയാണെങ്കിൽ എന്നെ അധിക്ഷേപിക്കുവാനുള്ള ഒരു പുതിയ സൗകര്യം അദ്ദേഹത്തിന് നൽകി. പരസ്യമായി ഞങ്ങളെ സഹായിക്കുന്നവർക്ക് പുറമേ സ്വകാര്യമായും വളരെയേറെ യൂറോപ്യന്മാർ ഞങ്ങളോട് സഹഭാവമുള്ളവരാണെന്ന് ജനറൽ സ്മട്സിന് അറിയാം. അതുകൊണ്ട് അവരുടെ സഹഭാവത്തെ നീക്കിക്കളയാൻ സ്വാഭാവികമായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം ഒരു പുതിയ കാര്യം കൊണ്ടുവന്നു എന്നൊരാക്ഷേപം എന്റെ മേൽ ചുമത്തുകയും ഞങ്ങളെ സഹായിക്കുന്നവരോട് അവർക്ക് എന്നെ അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ അറിഞ്ഞുകൂടാ എന്ന് പറയുകയും ഈ വിവരം അവർക്ക് എഴുതി അയക്കുകയും ചെയ്തു. അദ്ദേഹം 1 ഇഞ്ച് വിട്ടുകൊടുത്താൽ ഞാൻ 50 ഇഞ്ച് ആവശ്യപ്പെടും. അതാണ് അദ്ദേഹം കരിനിയമം പിൻവലിക്കാത്തത്. സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ പുതുതായി വരുന്നവരെ പറ്റി ഒരു ശബ്ദവുമില്ലായിരുന്നു. ഇപ്പോൾ ട്രാൻസ്വാളിന്റെ ഗുണത്തിനു വേണ്ടി അദ്ദേഹം പുതിയ പ്രവേശത്തെ തടയാൻ നിയമമുണ്ടാക്കുമ്പോൾ അവിടെയും ഞാൻ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈ സൂത്രം ഇനി ഒട്ടും സഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഞാൻ എന്തു തന്നെ ചെയ്താലും അദ്ദേഹം ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കുകയോ ട്രാൻസ്വാൾ ഗവൺമെന്റ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് കൈക്കൊണ്ടിട്ടുള്ള നയത്തെ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. ന്യായമായ ഈ നിലയിൽ എല്ലാ യൂറോപ്യന്മാരുടെയും സഹായത്തിന് അവർക്ക് അവകാശമുണ്ട്. ഇങ്ങനെ പോകുന്നു ജനറൽ സ്മട്സിന്റെ വാദങ്ങൾ. ഈ വാദം എത്ര അന്യായവും അധാർമികവുമാണെന്ന് അല്പം ആലോചിച്ചാൽ സ്പഷ്ടമാകും. പ്രവേശന നിയന്ത്രണത്തെപ്പോലെയുള്ള ഒന്ന് നിലവില്ലാതിരിക്കുമ്പോൾ ഇന്ത്യക്കാരോ ഞാനോ എങ്ങനെയാണ് അതിനെ എതിർക്കുക? ജനറൽ സ്മട്സ് എന്റെ സൂത്രം എന്ന് വിളിച്ചതിനെപ്പറ്റി തനിക്കുള്ള അനുഭവത്തെക്കുറിച്ച് ഒഴുക്കുമട്ടിൽ പറഞ്ഞതല്ലാതെ ആ പ്രസ്താവനയെ പിന്താങ്ങുന്ന ഒരൊറ്റ സംഗതിയും അദ്ദേഹത്തിന് എടുത്തു കാണിക്കുവാൻ സാധിച്ചില്ല. ഞാൻ തെക്കേ ആഫ്രിക്കയിൽ പാർത്തിരുന്ന കാലത്ത് ഒരിക്കലെങ്കിലും ഏതെങ്കിലും സൂത്രത്തെ ശരണം പ്രാപിച്ചതായി തോന്നുന്നില്ല. എന്റെ ഈ ജീവിതകാലത്തിൽ തന്നെ ഞാൻ ഒരിക്കലും സൂത്രപ്പണിയെ ആശ്രയിക്കുകയേ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഒരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സൂത്രപ്പണികൾ ധാർമ്മിക ദൃഷ്ടിയ ഒരു തെറ്റാണെന്ന് മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ നിഷ്ഫലവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നിമിത്തം താൽക്കാലിക ഫലത്തിനു കൂടി എന്തെങ്കിലും സൂത്രപ്പണികളുടെ ഉപയോഗത്തെ ഞാൻ സമ്മതിച്ചിട്ടില്ല. എനിക്കെങ്ങനെ എന്റെ ഭാഗം വാദിക്കേണ്ടതില്ല. ഇതാർക്കു വേണ്ടിയാണോ എഴുതുന്നത്? അവരുടെ മുൻപാകെ എന്റെ ഭാഗം ഇങ്ങനെ വാദിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയും ചെയ്യും. ഞാൻ സൂത്രപ്പണികൾ ചെയ്യാത്ത ഒരാളാണെന്ന് അവർക്കിനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ എന്നെ നന്നാക്കാൻ വേണ്ടി എഴുതുന്ന യാതൊന്നിനും അവരെ അക്കാര്യത്തിൽ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. സത്യാഗ്രഹ സമരകാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെയും ഇന്ത്യക്കാർ കുടുങ്ങിയതും ഇടുങ്ങിയതുമായ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തലനാരിഴയെങ്കിലും

ആകുന്ന ഏറ്റവും ചെറിയ തെറ്റ് പോലും അയാളുടെ മരണത്തിലാകും കലാശിക്കുക. അയാൾ ഏത് ഭാഗത്തേക്കാണ് വീഴുന്നത് എന്നത് അവിടെ പ്രസക്തമല്ല. തെക്കേ ആഫ്രിക്കയിലെ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള എൻ്റെ 8 കൊല്ലത്തെ അനുഭവം ഒരു സത്യാഗ്രഹി കഴിയുമെങ്കിൽ ഒരു കമ്പകളിക്കാരനേക്കാളേറെ ഏകാഗ്രമനസ്കനായിരിക്കണം എന്നാണ്. ജനറൽ സ്മട്സ് ഏത് സുഹൃത്തുക്കളുടെ മുൻപാകെയാണോ എന്നെ പറ്റിയുള്ള ഈ ആക്ഷേപം കൊണ്ടുചെന്നത്, അവർ എന്നെ നല്ലവണ്ണം അറിഞ്ഞിരുന്നതുകൊണ്ട് ആ ആക്ഷേപത്തിന് ജനറൽ സ്മട്സ് ആഗ്രഹിച്ചിരുന്നതിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. അവർ എന്നെയോ ഇന്ത്യക്കാരുടെ പ്രസ്ഥാനത്തെയോ ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ സഹായിക്കുന്നതിൽ മുമ്പത്തേക്കാളേറെ നിഷ്ഠയുള്ളവരാവുകയും ചെയ്തു. സത്യാഗ്രഹം പ്രവേശന നിയന്ത്രണ നിയമത്തിന് കൂടി ബാധകമായിരുന്നില്ല എങ്കിൽ തങ്ങൾക്ക് അളവറ്റ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നുവെന്ന് ഇന്ത്യക്കാർക്ക് ഇത് കാരണം കാണാനും കഴിഞ്ഞു. ഏത് ധാർമ്മിക സമരത്തിനും പുരോഗതിയെ സംബന്ധിച്ച ഒരു നിയമം ബാധകമാണെന്ന് എന്നെ അനുഭവം പഠിപ്പിച്ചിട്ടുണ്ട്. സത്യാഗ്രഹത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഈ നിയമം ഒരു ദൃഢതത്വം തന്നെയാണ്. ഗംഗ മുന്നോട്ടൊഴുകുമ്പോൾ മറ്റു ചെറുനദികളും അതിലേക്ക് ഒഴുകി വരികയും സമുദ്രത്തിൽ ചേരുന്നിടത്ത് ഇരുകരകളും കാണാൻ കഴിയാത്ത വണ്ണം നദിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് എവിടെയാണ് നദി അവസാനിച്ച് സമുദ്രം തുടങ്ങുന്നതെന്ന് പറയുവാൻ കഴിയാത്ത വണ്ണം അത് വീതിയുള്ളതാവുകയും ചെയ്യുന്നു. ഇതുപോലെ സത്യാഗ്രഹ സമരം മുന്നോട്ടു പോകുമ്പോഴും മറ്റു പല സംഗതികളും അതിൻ്റെ ഒഴുക്കിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും അങ്ങനെ അത് ഏത് ഫലങ്ങളിലേക്ക് നയിക്കുന്നുവോ അവ സദാ ഒരു വളർച്ചയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വാസ്തവത്തിൽ അനിവാര്യമാണ്. സത്യാഗ്രഹത്തിൻ്റെ പ്രാഥമിക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. എന്തുകൊണ്ടെന്നാൽ സത്യാഗ്രഹത്തിൽ ഏറ്റവും ചുരുങ്ങിയ ആവശ്യം തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യവും. അത് ചുരുക്കാൻ വയ്യാത്ത ഏറ്റവും ചുരുങ്ങിയ ആവശ്യമാകെക്കൊണ്ട് പിന്തിരിയലല്ല. അതിനാൽ അതിൽ സാധ്യമായ ഏക ചലനം പുരോഗതിയാണ്. മറ്റു സമരങ്ങളിൽ അവ ധാർമ്മികങ്ങളാണെങ്കിൽ പോലും ഭാവിയിലെ ചുരുക്കലിനെ അനുവദിക്കാൻ തക്കവണ്ണം ആവശ്യത്തെ വളരെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അതുകൊണ്ട് അവയ്ക്കെല്ലാം ഉണ്ടാകുന്ന പുരോഗതി അപവാദരഹിതമായിരിക്കണമെന്നില്ല. സത്യാഗ്രഹത്തിൽ എന്ന പോലെ ഏറ്റവും ചുരുങ്ങിയ ആവശ്യം തന്നെ ഏറ്റവും വലിയ ആവശ്യമാകുമ്പോൾ മുൻപറഞ്ഞ പുരോഗതി നിയമം എങ്ങനെ ബാധകമാകണമെന്ന് ഞാൻ വിശദമാക്കേണ്ടതുണ്ട്. ഗംഗ പോഷക നദികളെ ആരാഞ്ഞ് തൻ്റെ വഴി വിട്ടുപോകുന്നില്ല. അതുപോലെ സത്യാഗ്രഹിയും വാളിൻ്റെ വായ്ത്തല പോലെ നേർത്ത തൻ്റെ മാർഗത്തെ ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ ഗംഗ മുന്നോട്ടൊഴുകുമ്പോൾ പോഷക നദികൾ സ്വയം വന്ന് അതിൽ ചേരുന്നു. ഇങ്ങനെ തന്നെയാണ് സത്യാഗ്രഹ നദിയുടെ നിലയും. പ്രവേശന നിയന്ത്രണ നിയമത്തെ സത്യാഗ്രഹത്തിൽ ഉൾപ്പെടുത്തിയത് കണ്ടിട്ട് സത്യാഗ്രഹ തത്വങ്ങളെപ്പറ്റി അറിവില്ലാത്ത ചില ഇന്ത്യക്കാർ ട്രാൻസ്വാളിൽ ഇന്ത്യക്കാർക്കെതിരായുള്ള എല്ലാ നിയമത്തെയും ഇതുപോലെ തന്നെ കരുതേണ്ടതാണ് എന്ന് വാശി പിടിച്ചു. ട്രാൻസ്വാളിൽ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ മുഴുവനുമുള്ള ഇന്ത്യക്കാരെ എല്ലാം കൂട്ടിച്ചേർത്ത് നെറ്റാളിലും കേപ്പ് കോളനിയിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും മറ്റും ഇന്ത്യക്കാർക്കെതിരായുള്ള എല്ലാ നിയമങ്ങൾക്കുമെതിരായി സത്യാഗ്രഹം അനുഷ്ഠിക്കേണ്ടതാണെന്ന് വേറെ ചിലരും അഭിപ്രായപ്പെട്ടു. ഈ രണ്ടഭിപ്രായങ്ങളിലും തത്വലംഘനം ഉൾപ്പെട്ടിട്ടുണ്ട്. സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ആലോചനയില്ലായിരുന്ന ഒരു നിലയെ ഇപ്പോൾ തഞ്ചം കണ്ട് കൈക്കൊള്ളുന്നത് സത്യവിരുദ്ധമാകുമെന്ന് ഞാൻ സ്പഷ്ടമാക്കി. നാം എത്ര ബലവാന്മാരാണെങ്കിലും വേണ്ടതില്ല. ഇപ്പോഴത്തെ സമരം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ആരംഭിച്ചത്, ആ ആവശ്യങ്ങൾ സ്വീകരിക്കപ്പെട്ടാൽ അത് അവസാനിക്കണം. ഈ തത്വത്തെ മുറുകെ പിടിച്ചിരുന്നില്ല എങ്കിൽ ജയിക്കുന്നതിന് പകരം ഞങ്ങൾ സർവത്ര തോൽക്കുക മാത്രമല്ല, ഞങ്ങൾക്ക് ലഭിച്ച സഹാനുഭൂതി കൂടി നഷ്ടമായേനെ എന്ന് എനിക്കുറപ്പുണ്ട്. നേരെ മറിച്ച് സമരം നടന്നുകൊണ്ടിരിക്കെ എതിർകക്ഷി തന്നെ ഞങ്ങൾക്ക് പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ അവ തനിയെ സമരത്തിൽ ഉൾപ്പെടുന്നു. തന്റെ മാർഗത്തെ അനുഗമിക്കുമ്പോൾ നേടുന്ന പുതിയ ബുദ്ധിമുട്ടുകളെ ഒരു സത്യാഗ്രഹിക്ക് തന്റെ വിശ്വാസത്തിന്റെ വഞ്ചകനാകാതെ അവഗണിക്കുവാൻ കഴിയില്ല. എതിർകക്ഷി ഒരു സത്യാഗ്രഹിയല്ല. സത്യാഗ്രഹത്തിനെതിരായ സത്യാഗ്രഹം സാധ്യവുമല്ല. ഏറ്റവും ചുരുങ്ങിയതിൻ്റെയും ഏറ്റവും വലിയതിൻ്റെയും അതിർത്തികളാൽ അയാൾ ബന്ധിക്കപ്പെട്ടിട്ടുമില്ല. അതിനാൽ വേണമെങ്കിൽ അയാൾക്ക് പുതിയ വാദമുഖങ്ങൾ കൊണ്ട് സത്യാഗ്രഹിയെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കാം.
പക്ഷേ

സത്യാഗ്രഹി എല്ലാ ഭയങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. അയാൾ ആദ്യത്തെ ബുദ്ധിമുട്ടുകൾ എന്ന പോലെ പിന്നീടുണ്ടാകുന്നവയും തീർക്കാൻ ശ്രമിക്കുകയും അത് എല്ലാ അസമത്വത്തോടും തന്നെ നേരിടുവാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു സത്യാഗ്രഹ സമരം എതിർകക്ഷിയാൽ നീട്ടിക്കൊണ്ടുപോകപ്പെടുകയാണ് എങ്കിൽ നഷ്ടമുണ്ടാകുന്നത് എതിർകക്ഷിക്കും, നേട്ടം സത്യാഗ്രഹിക്കുമാണ്. ഈ നിയമത്തിൻ്റെ പ്രവർത്തനത്തിന് മറ്റുദാഹരണങ്ങൾ സമരത്തിൻ്റെ അടുത്തുള്ള ഘട്ടങ്ങളിൽ നമുക്ക് കാണാം.

0: വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ആകാശവാണി. സഞ്ചാരി.

മലയാളിയുടെ ഗൃഹാതുര പ്രൗഢിയുടെ കാഴ്ചയാണ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ. മറ്റു മൃഗങ്ങളെ പോലെയല്ല, എത്ര കണ്ടാലും മതിവരാത്തതാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ കാഴ്ചകൾ. ഇങ്ങനെയൊരു ആനക്കാര്യത്തിലേക്കാണ് ഇന്ന് സഞ്ചാരിയുടെ ടീം എല്ലാ സഞ്ചാരികളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. എവിടെയാണെന്നല്ലേ, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാടിന് സമീപമാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ആനകളുടെ സുരക്ഷിത താവളമാണ് കോട്ടൂർ. ഗാംഭീര്യമുള്ള ആന വിശേഷങ്ങളുമായി സഞ്ചാരി ടീം യാത്ര തുടങ്ങുന്നു.

0: അഗസ്ത്യകൂട മലനിരകളുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടൂർ വിശാലമായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഉയരമുള്ള വനമരങ്ങൾ നിരവധി അരുവികളും കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു വനപ്രദേശം. പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന കൊട്ടൂരിലെ അല്പം ആനക്കാര്യത്തിലേക്ക് പേര് പറയാമോ?
1: എന്റെ പേര് ഷിജു, ഞാനിവിടെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്.
0: ഇവിടെ സഞ്ചാരികൾക്ക് വരുമ്പോൾ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നതെന്ന് പറയാമോ?
1: വന്നു കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് ആനയെ കാണുന്നതിനും ആനയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ആനകളുമായിട്ട് അടുത്ത് ഇടപഴകുന്നതിനും സാധിക്കും. ആനയെ കുളിപ്പിക്കുന്നതും ആനയ്ക്ക് ഫീഡ് ചെയ്യുന്നതും അതെല്ലാം തന്നെ നേരിൽ കാണാൻ കഴിയും. ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഈവനിങ് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്റ്റേ ചെയ്യുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ ബൗൾ ബോട്ട്, കൊട്ടവഞ്ചി സവാരി, ബാംബു റാഫ്റ്റ് തുടങ്ങിയ നമ്മുടെ ബോട്ടിംഗ് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ട്രക്കിങ്ങിന് വേണ്ടി ആൾക്കാർക്ക് നമ്മൾ ട്രക്കിംഗ് പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കതിർമുടി, കിഴക്കമലപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്ക് ട്രക്കിംഗ് റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റിനെ കുറിച്ച് അറിയുന്നതിനും ഫോറസ്റ്റിലെ നമ്മുടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് ട്രക്കിംഗ് നല്ലൊരു അനുഭവമായിരിക്കും.
0: ഇനി കൊട്ടൂരിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ?
1: ആനകളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ട് കൊട്ടൂരിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആന പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി കൊട്ടൂർ വനമേഖലയിൽ 56 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്. നിലവിൽ ഇവിടെ നമുക്ക് 16 ആനകളെയാണ് സംരക്ഷിച്ചു വരുന്നത്. എന്നാൽ ഒരേ സമയം 50 ആനകളെ വരെ പ്രകൃതിയോട് ഇണങ്ങി സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പാർപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇവിടെ തയ്യാറാക്കി വരുന്നത്. പ്രതിവർഷം 400,000 സഞ്ചാരികളെ സ്വീകരിക്കാൻ പ്രാപ്തമായ നിലയ്ക്കാണ് കൊട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അണിഞ്ഞൊരുങ്ങുന്നത്. ആന പരിപാലനത്തോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള ഗവേഷകർക്കും വഴിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലേക്കായി അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഗവേഷണ കേന്ദ്രം കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർശകർക്കായി ആന മ്യൂസിയം, ആനകളുടെ ചികിത്സയ്ക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി വെറ്ററി ആശുപത്രി, മുഴുവൻ സമയ വെറ്ററിനറി ഡോക്ടറുടെ സേവനം, പ്രകൃതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും പഠന ഗവേഷണത്തിനുള്ള സൗകര്യം, നേച്ചർ ക്യാമ്പുകൾ നടത്തുന്നതിനായി സാങ്കേതിക സജ്ജീകരണങ്ങളുള്ള സെമിനാർ ഹാളും, ആനപ്പാപ്പാന്മാർക്കുള്ള പരിശീലന കേന്ദ്രം, ആംഫി തിയേറ്റർ, കുട്ടിയാനകളെ നേരിൽ കാണുന്നതിനും അതിന്റെ പരിപാലനം വീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ, നാട്ടാനകൾ അടക്കമുള്ള ജഡങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള സംവിധാനവും അതിനുവേണ്ട ശ്മശാനവും, അതോടൊപ്പം തന്നെ ആനപ്പിണ്ടം ഉപയോഗിച്ച് പേപ്പർ നിർമ്മിക്കുന്ന പ്രത്യേക യൂണിറ്റ്, പുതുതായി ക്യാമ്പിലെത്തിയ ആനകളെ നിരീക്ഷിക്കുന്നതിനുള്ള ക്വാറന്റൈൻ സെന്റർ, ആനകളെ ഇവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും വേണ്ട ആംബുലൻസ് സൗകര്യം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചെയ്തു വരുന്ന പദ്ധതിയിലുണ്ട്.
0: കൊട്ടൂരിലെ പ്രവേശന ഫീസിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പ്രവേശന ഫീസായി ഇന്ത്യക്കാർക്കാണെങ്കിൽ 40 രൂപ, കുട്ടികൾക്കാണെങ്കിൽ 25 രൂപ, വിദേശികൾക്ക് 85 രൂപ, അഡൽറ്റിനും കുട്ടികൾക്ക് 50 രൂപ. അതുപോലെ നമ്മുടെ സ്റ്റിൽ ക്യാമറയ്ക്ക് 45 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്, വീഡിയോ ക്യാമറയ്ക്ക് 335 രൂപ. കൂടാതെ നമ്മുടെ ഇവിടെ കൊട്ടവഞ്ചി സവാരി ഉണ്ട്, അതിന് ഒരാൾക്ക് 100 രൂപയാണ്. അതിൽ 4 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയും. ബാംബു റാഫ്റ്റ് ഉണ്ട്, മുളച്ചങ്ങാടം, ഒരാൾക്ക് 100 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. 8 പേരോളം അതിൽ യാത്ര ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമ്മുടെ ഇവിടെ ട്രക്കിംഗ് പാക്കേജ് എന്ന് പറയുന്നത് കതിർമുടി എന്ന് പറയുന്ന ട്രക്കിംഗ് സ്പോട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 10 പേർക്ക് 5,000 രൂപയും 5 പേർക്ക് 2,500 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ട്രക്കിംഗ് സ്പോട്ടായ കിഴക്കമലപ്പാറ 10 പേർക്ക് 2,600 രൂപയും 5 പേർക്ക് 1,300 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈവനിങ് സ്റ്റേ നമ്മുടെ കോട്ടേജുകളുണ്ട്. ഹോളിഡേയ്സിലാണെങ്കിൽ ഒരു കോട്ടേജിന് 2,100 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ അത് 1,600 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്.

0: കരയിലെ ഏറ്റവും വലിയ ജീവി, വലിയ ചെവികൾ വീശി തുമ്പിക്കൈ ഇളക്കി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഗജവീരന്മാർ, അതൊരു കാഴ്ച തന്നെയാണ്. കോട്ടൂര് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പുഞ്ചിരിയോടെ സ്വീകരിച്ചത് ഇവിടുത്തെ ഗൈഡായ സുലോചന ചേച്ചിയാണ്. നമുക്ക് ഈ ചേച്ചിയോട് കൂടുതൽ
1: അല്ലേ. 8 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. 8:30 ആന നടക്കാൻ പോകും. 9 മണിക്ക് ആനയെ കുളിപ്പിക്കും. 10 മണിക്ക് ചോറ് കൊടുക്കും. ആ സമയത്തിന് വന്നാലേ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ.
0: ആനകളെ കുളിപ്പിക്കുന്ന പ്രത്യേക സമയമുണ്ടോ?
1: 9:30 കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിംഗ് സ്ഥലത്ത് പോകും. അവിടെ കുട്ടവഞ്ചിയും ചങ്ങാടവും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഏറ്റവും പ്രായം കൂടിയ ആന സോമൻ, അതാണ് ഇവിടുത്തെ ആനകളുടെ ഏറ്റവും പ്രായം കൂടിയ അപ്പപ്പനാന. കോന്നി സോമൻ എന്ന് പറയും. ആദ്യം ആര്യങ്കാവിലായിരുന്ന ആന, അവിടെ നിന്ന് കോന്നിയിൽ കൊണ്ടുവന്നു. കോന്നിയിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. നല്ല കൊമ്പെല്ലാം നല്ല നീളമുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. ഹരികൃഷ്ണൻ, അവന് 30 വയസ്സ് പ്രായമുണ്ട്. ഹരിപ്പാടെന്ന് കൊണ്ടുവന്നതാണ്. ഒരു വീട്ടിൽ ലൈസൻസ് ഇല്ലാതെ വളർത്തിയ ആനയാണ്. അപ്പോൾ അത് ഫോറസ്റ്റ് അറിഞ്ഞ്, അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഒരു വീടുകളിലും മൃഗങ്ങളെ വളർത്താൻ പാടില്ല. അങ്ങനെ ഫോറസ്റ്റ് ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണ് ഹരികൃഷ്ണൻ. രാജ്കുമാർ ആന തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് 47 വയസ്സുണ്ട്. അതും മദപ്പാടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതിനെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അത് കുളിച്ചിട്ട് നടന്ന് വരുന്നതൊക്കെ കാണാനാണ് നല്ല ഭംഗിയുള്ളത്. അതിന് കൊമ്പില്ല, മോഴ ഇനത്തിൽ പെട്ടതാണ്. അമ്മുവിന് 23 വയസ്സുണ്ട്. മിന്നയ്ക്ക് 22 വയസ്സുണ്ട്. നല്ല കറുപ്പ് കളറിലുള്ളതാണ് അമ്മു, നല്ല പൊക്കമുണ്ട്. മിന്ന 22 വയസ്സ്, ഇത്തിരി വണ്ണമുണ്ട്. കണ്ട ഗർഭിണി എന്നേ പറയുള്ളൂ. എന്നാൽ ഗർഭമൊന്നും ആ കല്യാണം ആയില്ല ഇതുവരെയ്ക്കും ആർക്കും.
0: അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു സംശയം, ആന കല്യാണങ്ങൾ ഇവിടെ നടക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, നമ്മൾ ഈ വളർത്തുന്ന ആനകള് 30 വയസ്സാകുമ്പോഴാണ് വിവാഹം നടക്കുന്നത്.
0: നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും കേൾക്കുന്നതാണ് കുങ്കി ആനകളെ കുറിച്ച്. ഇവിടെ കുങ്കി ആനകളുണ്ടോ?
1: കുങ്കി ആനകളെന്ന് പറയണത് കാട്ടിലെ ആനകളെയൊക്കെ നാട്ടിലിറങ്ങുമ്പോ അങ്ങനെ വിരട്ടി ഓടിക്കുന്നതാണ് കുങ്കി ആനകള്. അപ്പൊ ആ കുങ്കി ആനകളിൽ എന്ന് പറയുന്ന ഇവിടെ ഉണ്ണികൃഷ്ണന് അഗസ്റ്റീൻ എന്ന് പറഞ്ഞ രണ്ട് ആനകളുണ്ടായിരുന്നു. അവര് നല്ല തന്റെയിടം തയ്യാറെടുപ്പുള്ള ആനയായിരുന്നു. അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വയനാട് ഭാഗത്ത് കൊണ്ടുപോയി. അങ്ങനെ ആ ആനകൾ പോയി. പിന്നെ അത് ഈ പിന്നീട് ഉള്ളതാണ് ഈ അമ്മുവും പിന്നെ അവരൊക്കെ. പിന്നെ പൊടിച്ചി എന്ന് പറയുന്ന ഒരു കുട്ടി ആനയുണ്ട്. വലിയ ആന ഒരു കൂട്ടത്തോടെ നിർത്തിക്കുന്ന പൊടിച്ചിയാണ് അവളെ പേര്. വിതിര പേപ്പറ വനത്തിൽ നിന്നാണ് ആന കിട്ടിയത്.
0: ആനകളെ കാണാൻ വരുന്നവർക്ക് മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ ജലസവാരി.
1: വനം കണ്ടിട്ടില്ലാത്തവർക്ക് ഈ കുട്ടവഞ്ചിയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. കാട് കാണാൻ പറ്റും. പിന്നെ മാനുകളെല്ലാം വന്ന് നിൽക്കും. അങ്ങനെയാണ് ഈ കുട്ടവഞ്ചി പോകുമ്പോൾ ചിലപ്പോൾ കുരങ്ങന്മാർ വെള്ളത്തിലിറങ്ങി അങ്ങ് നീന്തി ഈ മറുകരയിലേക്ക് കയറുന്നത് അതെല്ലാം കാണാൻ പറ്റും. പിന്നെ ചങ്ങാടത്തിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് വിശാലമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ ചങ്ങാടത്തിൻ്റെയും കുട്ടവഞ്ചിയിലും. ഒരു ദിവസം നിങ്ങൾ വരണം, വന്ന് ഇതെല്ലാം സഞ്ചരിക്കുമ്പോഴേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ.
0: കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്?
1: രാവിലെ 8 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. 4:30 ആവുമ്പോൾ ആനകളെ കൂടുകളിൽ കൊണ്ടുപോകും. 5 മണിക്ക് ആൾക്കാരെ എല്ലാം പുറത്തിറക്കും.
0: വനവിഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട്. ഈ ഷോപ്പിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്?
1: ആനയുണ്ട്, വള്ളമുണ്ട്, ബോട്ടുണ്ട്, തേനുണ്ട്, കുരുമുളകുണ്ട്, സാധനങ്ങളുണ്ട്. വന്ന് വാങ്ങിക്കാൻ നല്ല സാധനങ്ങളാണ്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിനും കാട്ടി നല്ല സാധനങ്ങളാണ് ഇക്കോ ഷോപ്പിലുള്ളത്.
0: ഏത് ദിവസമാണ് ഇവിടെ അവധി?
1: തിങ്കളാഴ്ച അവധിയാണ്.

0: കോട്ടൂര് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് ആനയും പാപ്പാനും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ അടുത്ത് ഒരു പാപ്പാനുണ്ട്. നമുക്ക് പേര് ചോദിക്കാം. ചേട്ടന്റെ പേരൊന്ന് പറയാമോ?
1: ശശിധരൻ.
0: ഇവിടെ എത്ര നാളായിട്ടുണ്ട്?
1: 15 വർഷമായി.
0: ഇവിടെ വന്നപ്പോൾ ഏറ്റവും രസകരമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഓരോ ആനകൾക്കും ഓരോ പേരുകളാണ്. അമ്മു, ആമിന, അങ്ങനെ എല്ലാ ആനകൾക്കും ഇവര് പേര് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആനകൾക്ക് പേരിടുന്നത്? പേരുകൾ തിരഞ്ഞെടുക്കുമ്പോ അതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണോ ഈ പേര് സെലക്ട് ചെയ്യുന്നത്?
1: ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമല്ലോ, അങ്ങനെ അത് ഉദ്ദേശിച്ചുള്ള പേരുകൾ കൊടുക്കും. പൊടിയക്കാലയിൽ നിന്ന് കിട്ടിയതിനെ പൊടിച്ചു എന്നിട്ട് പിന്നെ ആമിന, ഇത് അവസരത്തിന്റെ ആടിവാരത്തിൽ നിന്ന് കിട്ടിയത്. അതിന് ആരണ്യെന്ന്, ആരണ്യെന്ന് വെച്ചാൽ വനം എന്നുള്ള അർത്ഥമായാലും വരും.
0: കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഓരോ പാപ്പാന്മാരും ആനകളെ നോക്കുന്നത്. ചേട്ടൻ ഏത് ആനയാ നോക്കുന്നത്? ആനയുടെ പേരൊന്ന് പറയാമോ?
1: ഞാൻ നോക്കുന്നത് മായ.
0: മായ എന്താണ് അതിന്റെ പ്രത്യേകത?
1: അത് കൂടുതൽ ഉപദ്രവകാരിയൊന്നും അല്ല.
0: അല്ല
1: അല്ല, വേറൊരു ആനയോട് ഞാൻ 8 വർഷം വരെ നിന്ന്, രാജ്കുമാർ എന്ന് പറയും, മോഴ ആനയാണ്. ഇപ്പൊ നീരിലെ
0: ഈ മോഴ ആനകളുടെ പ്രത്യേകത എന്താ? അത് കൂടുതല് നമ്മൾ ആക്രമിക്കോ അങ്ങനെയൊക്കെ ഉണ്ടോ?
1: ആക്രമശക്ത കൂടുതലാണ്.
0: ആണോ? ചേട്ടൻ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: എനിക്ക് പറ്റിയ എന്റെ കൂടെ നിന്ന് ഒരാളെ എടുത്ത് ദൂരെ കളയൊക്കെ ചെയ്തു. എനിക്ക് അങ്ങനെ അതിൽ നിന്നും ഒരു അപകടവും പറ്റിയിട്ടില്ല.
0: ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ ആനകളെ എല്ലാവരെയും നോക്കുന്നത്.
1: എപ്പോഴാണ് ഒരു അപകടം വരണമെന്ന് പറയാൻ നോക്കില്ല.

0: സ്വന്തം വീട് പോലെ തന്നെ സുരക്ഷിതവും സന്തോഷവും ഉള്ള ഒരിടം ഏതൊരു ജീവിയുടെയും ആഗ്രഹമായിരിക്കും. ആഗ്രഹത്തെക്കാൾ അതൊരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് പുനരധിവാസ കേന്ദ്രങ്ങൾ. ഉപേക്ഷിക്കപ്പെട്ടതും പരിക്ക് പറ്റിയതുമായ ആനകൾക്കുള്ള കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ വിശേഷങ്ങളാണ് സഞ്ചാരി ടീം നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പേര് പറയാമോ?
1: പേര് രവീന്ദ്രൻ.
0: എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു?
1: 8 വർഷമായി.
0: ഇവിടെ വ്യത്യസ്ത പ്രായത്തിലുള്ള ഒത്തിരി ആനകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇവിടെ ഇപ്പൊ 3.5 വയസ്സ് മുതൽ 82 വയസ്സ് വരെ ഉള്ള ആനയാണ്. പിന്നെ നേരത്തെ അതിലും ചെറുതുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഇപ്പൊ നമുക്കിവിടെ നിൽക്കുന്നതൊക്കെ 8 മാസം 6 മാസം പ്രായമുള്ളപ്പോ കിട്ടിയതുവരെയുണ്ട്.
0: ഇതൊരു പുനരധിവാസ കേന്ദ്രമാണല്ലോ, അപ്പൊ പരിക്കേറ്റവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാറില്ലേ?
1: കേറും കിട്ടുന്ന ആനകളെല്ലാം പരിക്ക് പറ്റി വയ്യാത്ത രീതിയിൽ കിട്ടുന്ന ആനകളാണ് ഇവിടെ വന്നിട്ടുള്ളത്.
0: ആനയുടെ ഭക്ഷണ രീതി ഒന്ന് പറയാമോ?
1: ഭക്ഷണ രീതി എന്ന് പറയുമ്പം ഒരു ആനയുടെ സൈസ് അനുസരിച്ചിട്ടാണ്, പ്രായം അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ നോക്കണ ആനക്ക് 7 വയസ്സുണ്ട്. അതിന് ഇപ്പം 2 കിലോ അരി, 1/2 കിലോ ചെറുപയർ, 1/2 കിലോ മുതിര, 1 കിലോ പാഹി, 1 കിലോ ഗോതമ്പ്, അങ്ങനെയാണ് ഇപ്പം ഇതുള്ളത്. പിന്നെ അല്ലാതെ തന്നെ 90 കിലോ പുല്ലുണ്ട് ഒരു ദിവസം.
0: ഇത്രയും ആനകൾക്കുള്ള ഭക്ഷണം എവിടെ നിന്നാണ് എത്തിക്കുന്നത്?
1: അത് ഓരോ വർഷം കോൺട്രാക്ട് കൊടുത്തിട്ട് അവരാണ് കൊണ്ടുവരുന്നത്.
0: ഓരോ ആനയ്ക്കും ഓരോ പ്രത്യേകതയില്ലേ? പാപ്പാനായി ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പറയാമോ?
1: ആനകള് ഇപ്പൊ മനുഷ്യരെ പോലെ തന്നെ ഓരോന്നിനും പ്രത്യേക സ്വഭാവ രീതികളും മറ്റേതൊക്കെ ഉണ്ട്.
0: ചേട്ടൻ നോക്കുന്ന ആനയുടെ പേരെന്താണ്?
1: ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ മനു എന്ന് പറയുന്ന ആനയാണ്, പാലക്കാട് നിന്ന് വന്നതാണ്.
0: എത്ര വയസ്സ് പ്രായമുണ്ട്?
1: ഇപ്പൊ 7 വയസ്സായി. മോഴയാണ്. മോഴ എന്ന് പറയുമ്പം കൊമ്പ് വളരില്ല, ബാക്കിയെല്ലാം നോർമലാണ്. ആണാന കുട്ടിയാണ്. പിന്നെ അടുത്ത കാലത്ത് സുഖമില്ലാതായി. പുള്ളി ഒരു ഒറ്റനാനയുടെ ഒരു സ്വഭാവമുള്ളവരാണ്. ആരുമായിട്ടും വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പൊ കൂട്ടത്തിൽ പോയാലും പുള്ളി മാറി ഒരു ഗ്രൗണ്ടിൽ വിട്ടു കഴിഞ്ഞാൽ മാറി നിന്ന് അവന്റെ സ്വന്തം കാര്യം നോക്കണ ആ ഒരു സ്വഭാവത്തിലാണ്. അതുപോലെ തന്നെ മിന്നെ എന്ന് പറയുന്ന ഒരു പിടിയാന കുട്ടിയുണ്ട്.
0: മൊത്തം ഇവിടെ എത്ര ആനകളുണ്ട്?
1: മൊത്തം 16. 16-ൽ ഇപ്പം ഒരു വൈറസ് വന്നതുകൊണ്ട് 2 ആനകളെ നേരിടാൻ മാൻ പാർക്കിന്റെ ഭാഗത്തോട്ട് മാറ്റിയിരിക്കും.

0: ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജുവിന്റെ അടുത്താണ്. രാജു എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഒരു ആളാണെന്ന്. ആളല്ല, ഒരു ആനയാണ്. ഇവിടെ കോട്ടൂർ ആനസങ്കേതത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിക്കുറുമ്പൻ, അതിന്റെ പേരാണ് രാജു. നമുക്ക് രാജുവിന്റെ വിശേഷങ്ങൾ ചോദിച്ചാലോ, പേര് പറയാമോ?
1: എൻ്റെ പേര് ബിനുകുമാർ എന്നാണ്, ഞാൻ ഇവിടുത്തെ വാച്ചറാണ്. രാജു നമുക്ക് 6 മാസം പ്രായമായപ്പോൾ കിട്ടിയതാണ്. മൂന്നാറിന്ന് കിട്ടി കൊണ്ടുവന്നതാണ്. കടുവയുടെ ആക്രമണത്തിൽ തള്ള കരിഞ്ഞു പോയി. അങ്ങനെ കിട്ടി. കടുവയുടെ ആക്രമണത്തിൽ ഇതിന് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവരുമ്പോൾ നല്ല പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് സിനിച്ച് അതെല്ലാം മാറി. പിന്നെ പാലാണമ്മ ലാക്ടോജൻ ബിപ്പോട്ടിക്കോസ് എല്ലാം കൊടുത്തോണ്ടിരുന്നു. അതെല്ലാം മാറി ഇപ്പം നല്ലൊരു കുറുമ്പനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു ആനക്കുട്ടിയാണ്. അതായത് നമ്മുടെ പഴയ മിനിസ്റ്ററെ പേരാണ് രാജു എന്ന് ഇട്ടിട്ടുള്ളത്.
0: എന്തുകൊണ്ടാണ് മിനിസ്റ്ററുടെ പേരെന്ന് പറഞ്ഞല്ലോ, ആ പേരിടാൻ കാരണം?
1: കാരണം മൂന്നാറിന്ന് കിട്ടിയാണ്. സാറ് ആ സമയമായപ്പോൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ ആ സമയമായപ്പോൾ കിട്ടിയ ആനക്കുട്ടിയാണ്. അങ്ങനെയാണ് സാറിൻ്റെ പേര് അതിൽ ഇടാൻ കാരണം. ഇപ്പം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടി അളിഞ്ഞ് വരും. പുള്ളി ചങ്ങരയൊന്നും ഇടില്ല, ഫ്രീ ആയിട്ട് ഇതിനകത്ത് മാത്രം പുള്ളിയിലെ ഇഷ്ടത്തിന് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ പാപ്പമാരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴും അവരെ കൂടെ എന്ത് ചെയ്തപ്പോൾ വെള്ളത്തിൽ കാട്ടിലൊക്കെ പോയി നല്ല കറങ്ങി വെള്ളത്തിലെ ചെന്ന് മറിഞ്ഞ് കുളിച്ചിട്ട് അവിടുന്ന് അവരെ കൂടെ അവർ പറയണ കേട്ട് നല്ല രീതിയിൽ വരുന്ന ഒരു ആനക്കുട്ടിയാണ്.
0: അപ്പോൾ നല്ല അനുസരണയുള്ള ഒരു കുട്ടിക്കുറുമ്പനാണ് ഈ രാജു, അല്ലേ?
1: അതെ അതെ, നല്ലൊരു കാരണം വെച്ചാൽ ആൾക്കാർ വന്നാലേ രാജുവിനെ കാണാനാണ് മെയിനെ വന്ന് തിരക്കുന്നത്. പാപ്പാമാര് തന്നെ ഓരോ ആനയ്ക്ക് 2 പേരുണ്ട്, 16 ആനകളുണ്ട്. അതിൽ 32 പാപ്പന്മാർ തന്നെയാണ് നമുക്ക് നല്ല ഡിപ്പോ ഇവിടെ നമുക്കുണ്ട്. പിന്നെ അനുസരിച്ച് സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട്. ഞാനിവിടെ നോക്കാൻ ഡോക്ടർമാരും ഉള്ള സ്റ്റാഫുകൾ എല്ലാവരും കണ്ടിന്യൂ എപ്പോഴും അവർ കണ്ടിന്യൂ എല്ലാം എന്ത് വന്നാലും ആനകളും എന്ത് വിഷയം വന്നാലും ഡോക്ടർമാരെല്ലാം കണ്ടിന്യൂ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്.
0: എനിക്ക് ഒരു രസകരമായിട്ട് തോന്നിയത്, കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അവരുടെ ഓമനത്വം കൊണ്ടും അവരുടെ ഓരോരോ ചേഷ്ടകൾ കൊണ്ടും നമുക്ക് അവരെ പല പേരുകളിട്ട് വിളിക്കാൻ തോന്നും. അതുപോലെ തന്നെയാണ് ഇവിടെ കോട്ടൂരും. എല്ലാ പാപ്പാന്മാരും അവരെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കും ഓരോരോ ഓമനത്വമുള്ള ഓരോരോ പേരിട്ടും ഇവർ വിളിക്കാറുണ്ട്, അല്ലേ?
1: അതെ അതെ, എല്ലാവരും പേരെടുത്ത് വിളിക്കാൻ കേൾക്കും. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ അപ്പനായ ഒരു ആനയുണ്ട്, സോമൻ. സോമനെ തന്നെയാണ് ഇപ്പൊ നല്ലൊരു പാവാണ്. ആർക്ക് വേണം എന്റെ അടുത്ത് പോവാൻ, അത്ര ഒരു പാവേണ്ട ഒരു ആനയാണ് സോമൻ തന്നെയാണ്.
0: എത്രാമത്തെ വയസ്സിലാണ് രാജുവിനെ കിട്ടിയത്?
1: 6 മാസം പ്രായപ്പം കിട്ടിയത്.
0: രാജുവിന് ഇപ്പോൾ എത്ര വയസ്സായി?
1: ഇപ്പോ 3.5 വയസ്സാകാൻ പോകുന്നു.
0: രാജുവിനെ രാവിലെ തന്നെ കുളിപ്പിച്ച് കൊച്ചുകുട്ടികൾക്ക് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ നിർത്തിയിരിക്കുവാണ്, അല്ലേ?
1: അതെ അതെ.
0: ഈ ആന പരിശീലനം എന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: നമ്മൾ കിട്ടുന്ന ആനക്കുട്ടികളെ എവർക്ക് ഒന്ന് കാണാം. പാപ്പാമാരെ തന്നെയാണ് അവരെ ഓരോ ചട്ടങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഇരിക്കാനും കിടക്കാനും നടക്കാനും എല്ലാ കാര്യങ്ങളും അവർ പാപ്പാമാരെ തന്നെയാണ്. ഡോക്ടർ നിയന്ത്രണത്തിൽ ഡോക്ടർ ഓരോ കാര്യങ്ങൾ പാപ്പാമാരെ പറയാം. അവർ ആ രീതിയിൽ പാപ്പാമാരെ അതിനെ ചട്ടങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: രാജുവിനെ നോക്കാനായിട്ട് എത്ര പാപ്പാന്മാരുണ്ട്?
1: രാജുവൊക്കെ തന്നെ ഒരു സമയം അവര് 2 പാപ്പാന്മാരുണ്ട്. അവരെ കാണാതെ ഒരിക്കലും ഇരിക്കില്ല. കാരണം അവർ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഭയങ്കര വിളി തുടങ്ങും രാജു. അങ്ങനെ ഒരു ചേട്ടാ ആണ്. അവർ 2 പേരെയും എപ്പോഴും 24 മണിക്കൂർ എപ്പോഴും അവരെ കൂടെ വേണം. അവരെ വിട്ട് മാറൂല. അവര് കിടക്കുന്ന ഭാഗത്ത് ചെന്ന് തന്നെയാണ് അവരെ കണ്ടുകൊണ്ട് തന്നെ നടത്തി കിടക്കുന്നത്.
0: ഇപ്പോൾ സഞ്ചാരിയുടെ ടീം നിൽക്കുന്നത് രാജ എന്നു പേരുള്ള ഒരു ആനയുടെ അടുത്താണ്. ഈ ആന കുറച്ച് കുറുമ്പനാണെന്നാണ് പറഞ്ഞത്. മദപ്പാടിന്റെ ആരംഭം ഉള്ളത് കൊണ്ട് ഇതിനെ കെട്ടിയിട്ടിരിക്കുവാണ്, വയലന്റ് ആണ്. നമുക്ക് രാജയുടെ വിശേഷങ്ങൾ ചോദിക്കാം.
1: രാജയെ നമുക്ക് ഇവിടെ കോട്ടൂർ വരുന്ന കിട്ടിയതാണ്. ഒരു 6 മാസം പ്രായമായപ്പം കിട്ടിയ, കുഴിക്കകത്തകപ്പെട്ട് പോയി, അങ്ങനെ കിട്ടിയ രാജയാണ്. ഇപ്പം തന്നെ 11 വയസ്സോളായി. ഇവിടെ വന്ന ശേഷം നല്ല ഇതായി. ചെറിയൊരു കുട്ടി കുറുമ്പനാ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ 2 പാപ്പാന്മാരുണ്ട്. അവർ നോക്കുന്നു, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ആറ്റിൽ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും. ഇപ്പം മദപ്പാടിന്റെ ഇത് ആരംഭമായതുകൊണ്ട് മാത്രം കൊണ്ടുപോകുന്നില്ല, ഇവിടെ കൂട്ടി നിർത്തിയിരുന്നതാണ്.
0: എങ്ങനെയാണ് ആനകൾക്ക് മദപ്പാട് ഉണ്ടാകുന്നത്?
1: ഈ ആനകളെ മദപ്പാടിന്റെ ഇതെന്ന് പറയുന്നത് അത് ഈ വർഷത്തിൽ ഒരിക്കൽ വരുന്നുണ്ട്. അത് പാപ്പാമാർക്ക് തന്നെ അറിയാം. ആ ഡേറ്റ് അവർ ഓർമ്മിച്ച് വയ്ക്കും ആ സമയം. അപ്പം ആ ദിവസം ആകുമ്പോൾ അവർ നോക്കും. അപ്പോഴൊന്നാം പാപ്പനെ ആന ഓട്ടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ആന വെന്തസാക്കും. വെന്തസാക്കിയ ശേഷം പിന്നെ ഒലിക്കാൻ തുടങ്ങുമ്പോൾ 2ാം പാപ്പനെ ഓട്ടിക്കും. അതിന് ഒരു 3 മാസത്തോളം വലിയ വിധത്തിൽ തന്നെ മദപ്പാടി തന്നെ നിൽക്കും. 3 മാസം കഴിഞ്ഞാൽ മാത്രമേ മദപ്പാടിയിൽ നിന്ന് നല്ല ക്ലിയറായി വരുള്ളൂ. അപ്പോഴേ പിന്നെ ആന എന്ത് ചെയ്യുന്നൊന്നും ആരെയും അടുത്തടിപ്പിക്കില്ല. പിന്നെ ഫുഡും കാര്യങ്ങളും കുറച്ച് ദിവസം കഴിക്കും. പിന്നെ കുറച്ച് ദിവസം ആഹാരം എടുക്കാതെ നിൽക്കും. ആ ഒരു അവസ്ഥയിൽ പിന്നെ വെള്ളവും കാര്യങ്ങളും ആഹാരം എല്ലാം ഇട്ട് കൊടുക്കും. എല്ലാ ആഹാരം എല്ലാം കൊടുക്കും. ദൂരെ നിന്നുള്ള കാര്യങ്ങളാണ് എല്ലാ പാപ്പന്മാരും കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത്.
0: രാജയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ രാജ നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന ഭാവത്തില് കാണാൻ ഭംഗിയുള്ള നല്ലൊരു കുട്ടിക്കുറുമ്പൻ.

0: തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുന്ന ഗുരുക്കന്മാരെ പോലെയാണ് ഓരോ പാപ്പാനും. പരിശീലനം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ നല്ല അനുസരണയുള്ള കുട്ടികളാക്കി മാറ്റുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ഇവര് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോ ആനയ്ക്കും ഇവിടെ എത്തിപ്പെട്ടതിന്റെ ഓരോ കഥകളുണ്ടാവും. നമ്മളിപ്പോ നിൽക്കുന്നത് കുറുമ്പിയായ ആമനക്കുട്ടിയുടെ അടുത്താണ്. ഇവൾക്ക് ഒരു കണ്ണീരിന്റെ കഥയാണ് ഉള്ളത്. അത് നമുക്ക് പാപ്പാനോട് തന്നെ ചോദിക്കാം. പേര് പറയാമോ?
1: എന്റെ പേര് നിസാറുദ്ദീൻ എന്നാണ്.
0: എത്ര വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്?
1: 8 വർഷം. ഇതേ പിതിര കല്ലാറെന്നാണ് നമുക്ക് കിട്ടിയത്. തള്ള ഷോക്കടിച്ച് ചരിഞ്ഞുപോയി. അങ്ങനെയാണ് ഇതിനെ കിട്ടുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ കൊണ്ടുവരുമ്പോ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, കുസൃതിയൊക്കെ ആയിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
0: ഏതൊരു ജീവജാലങ്ങൾക്കും അതിന്റെ അമ്മ നഷ്ടപ്പെടുമ്പോ ആ കുഞ്ഞിനെ നോക്കാൻ ശരിക്കും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്കറിയാം.
1: നമ്മളിപ്പോ ഇത് കുട്ടിയല്ലേ, കുട്ടിയായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മള് തള്ള മരിച്ച് നമ്മള് മക്കളെ വളർത്തുന്ന അതേ ബുദ്ധിമുട്ട്, അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ഇതിന് കുപ്പിപ്പാൽ കൊടുക്കണം, പിന്നെ ഇതിന് നമ്മൾ ഫുൾ ടൈം ആളുണ്ടാവണം. ഏത് സമയത്ത് ഇതിനെ കെയർ ചെയ്ത് ഒന്നിന് ഒരാൾ രണ്ടുപേരുണ്ടാവും, പിന്നെ അതിന്റെ കുപ്പിയിൽ പാൽ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തള്ള മരിച്ച ഒരു കൊച്ചിനെ നമ്മൾ ഏത് രീതിയിൽ സംരക്ഷിക്കണം, അതിനേക്കാളും ഇരട്ടി പണിയാണ് ഇതിന്.
0: നമ്മൾ ആമിനയുടെ കഥ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. വളരെ പണിപ്പെട്ടാണ് അമ്മയുടെ അടുക്കൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയതെന്ന്. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: തള്ള മരിച്ചു കിടന്നപ്പോൾ പിറ്റന്ന് ആയിട്ടും ഇത് പാൽ കുടിച്ചുകൊണ്ട് നിന്നൊരു രംഗമാണ്. ഇതിനവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആൾക്കാരെയൊക്കെ ഓട്ടിക്കുമായിരുന്നു ആ സമയത്ത്. വളരെ കുഞ്ഞായിരുന്നു, 1.5 വയസ്സ് പ്രായത്തിൽ. ഇപ്പൊ 4 വയസ്സായി. അന്ന് നല്ല രീതിയിൽ ആൾക്കാർ ഓട്ടിക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മളിതിന് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിറയ്ക്കുമ്പോഴും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു.
0: ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത്?
1: ഇവിടെ ഉള്ള ആദിവാസികൾ ആണ് അറിയുന്നത്. അവര് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ നിന്ന് ആള് പോയി കൊണ്ടുവരുന്നത്.
0: ഇപ്പോ ആമനക്കുട്ടി ശരിക്കും കുറുമ്പുള്ള ആനക്കുട്ടി തന്നെയാണ് അല്ലേ?
1: ഇപ്പൊ അത്യാവശ്യം ഇതിനിടയ്ക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററിയിലൊക്കെ സത്യദാസിന്റെ കൂടെ 2 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു.
0: അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ കൂടെയാണ് അല്ലേ?
1: അതെ, സെലിബ്രിറ്റിയാണ്.
0: ആമിനക്കുട്ടി അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്തായിട്ടായിരുന്നു ആ ഒരു റോള്?
1: ഇത് അദ്ദേഹം ഇതിന്റെ

0: കാരൻ എന്നുള്ള രീതിയിൽ ഇത് കൊണ്ട് നടക്കുന്നതായിട്ടും പുല്ല് കൊടുക്കുന്നതായിട്ടും കാറ്റി കൊണ്ട് കുളിപ്പിക്കുന്നതായിട്ടും ഉള്ള രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ചില ആൾക്കാരെ മാത്രമേ അത് ഓടിക്കുന്നുള്ളൂ, എല്ലാവരെയും ഇല്ല. ചില ആൾക്കാരുടെ സ്മെല്ല് അതിന് പിടിക്കാത്ത എന്താണെന്നറിയില്ല.
1: കൂടെയുള്ള മറ്റു പാപ്പാന്മാരെയൊക്കെ ഓടിക്കാറുണ്ടോ?
0: ഇല്ല ഇല്ല, അങ്ങനെ ആരും വരൂല്ല ഇതിൻ്റെ അടുത്ത്. കാരണം ഇതിന് വൈറസ് വന്നതാണ്, ഇതിനൊരു ഹെർപെക്സ് എന്ന് പറഞ്ഞൊരു വൈറസ് വന്നതാണ്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. വേറെ പാപ്പന്മാരൊന്നും ഇതിൻ്റെ അടുത്ത് വരൂല്ല. ഞാൻ വേറെ ആനയുടെ അടുത്ത് പോവുകയില്ല, ഒറ്റപ്പെട്ട് കെട്ടിയിരിക്കുന്നതും.
1: ആ അസുഖത്തെ കുറിച്ചൊന്ന് പറയാമോ, എന്താണ് അസുഖം?
0: അത് നമ്മളെ കൊറോണയൊക്കെ വന്നതുപോലത്തെ ഒരിതാണ്. ചെറിയ കുട്ടിയൊക്കെ വന്നാലാണ് ബുദ്ധിമുട്ട്. 18 മണിക്കൂർ താണ്ടിയാൽ രക്ഷപ്പെട്ടു. 18 മണിക്കൂറിനകത്ത് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്കൊന്നും കിട്ടൂല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്.
1: അപ്പോ ആ അസുഖമൊക്കെ അതിജീവിച്ച ഒരു ആനക്കുട്ടിയാണ് ആമിന. ഏത് മൃഗങ്ങളെ സ്നേഹിച്ചാലും ആ മൃഗങ്ങൾ സ്നേഹിക്കുന്നവരെ എത്ര വർഷം കഴിഞ്ഞാലും മറക്കില്ല എന്നാണ്. അതുപോലെ ആന ഓർമ്മശക്തി കൂടുതലുള്ള ജീവിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ കുറെ വർഷം കഴിഞ്ഞാലും പാപ്പന്മാരെ മറക്കാതിരിക്കുന്ന കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അത്തരം അനുഭവങ്ങൾ ഉണ്ടോ?
0: നമ്മൾ ആഹാരം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളിനി എത്ര വർഷം കഴിഞ്ഞു വന്നാലും അതിനറിയാം, നമ്മളെ അറിയാൻ കഴിയും. നമ്മുടെ സ്മെല്ല് അതിനുണ്ടാവും. നമ്മൾ ഒരു 25 മീറ്റർ അകലെ നിന്ന് വരുമ്പോഴേ അത് നമ്മുടെ സ്മെല്ല് പിടിച്ചിരിക്കും. അതിന് പ്രത്യേക കഴിവുള്ളതാണ്.
1: ഈ സഖ്യന്റെ മക്കളുടെ മനസ്സിൽ ചിലപ്പോൾ വേർപിരിയലിന്റെയോ അല്ലെങ്കിൽ കണ്ണീരിന്റെയോ ഒക്കെ ഓർമ്മകളുടെ ഒരു കാട് ഇരമ്പുന്നുണ്ടാവണം. അതെല്ലാം മറക്കാൻ അവരെ മക്കളെപ്പോലെ പരിപാലിക്കുന്ന പാപ്പാന്മാരുടെ സ്നേഹ ചങ്ങലയുള്ളപ്പോൾ അവർ തീർച്ചയായും ഈ പരിപാലന കേന്ദ്രത്തിൽ സന്തോഷമുള്ളവർ തന്നെയാണ്.
2: സഞ്ചാരികൾക്ക് സ്വന്തം വാഹനങ്ങളിൽ മാത്രമല്ല കോട്ടൂർ സന്ദർശിക്കാൻ പറ്റുന്നത്. ഇവിടെ KSRTC യുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ കൂടെ കാട്ടാക്കട ഡിപ്പോയിലെ ഒരു ഡ്രൈവർ ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം.
3: പേര് ബിജു ആറാണ്, കാട്ടാക്കട ഡിപ്പോയിലെ ഡ്രൈവറാണ്. ഇവിടെ സ്ഥിരവും KSRTC സർവീസ് വരുന്നതാണ്. ഞങ്ങളുടെ സർവീസ് അവിടെ നിന്ന് 1:20 എടുക്കുന്ന സർവീസ്. ഇവിടെ 2 മണിക്ക് എത്തി 2:10 ഇവിടെ തിരുവനന്തപുരത്തേക്കാണ് അടുത്ത് പോകുന്നത്. സ്ഥിരമായിട്ട് യാത്രക്കാർക്ക് വരാറുണ്ട്. ഇനിയും വരുന്ന ആൾക്കാർക്ക് ഇവിടെ എത്താൻ ദോഷമായ കാര്യങ്ങളാണ്. എല്ലാവർക്കും വന്നു പോകുന്ന സ്ഥലമാണ്.
2: കോട്ടൂർ വരാൻ KSRTC യുടെ സേവനം എപ്പോഴും കിട്ടുമോ?
3: തുടർച്ചയായിട്ട് സർവീസ് ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് കാട്ടാക്കട ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും കോട്ടൂർ ആനപ്പാർക്കിലേക്ക് സർവീസ് സ്ഥിരമായി ഉള്ളതാണ്. ഒരു 1.5 മണിക്കൂർ തൊട്ട് സർവീസ് ഉള്ളതാണ്.

ചരിത്രത്തിലും സംസ്കാരത്തിലും ആനകൾക്ക് പ്രധാന സ്ഥാനം. കാര്യങ്ങളും അറിയാനായി ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ കാണില്ല. അങ്ങനെയുള്ള സഞ്ചാരികൾക്ക് നിസംശയം വരാവുന്ന ഒരു സ്ഥലമാണ് കോട്ടു. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടു ലോകത്തെ ഏറ്റവും വലിയ ആന പരിപാലന കേന്ദ്രമാകാനുള്ള തയ്യാറെടുപ്പിലുമാണ് തിരുവനന്തപുരത്തെ കോട്ടൂർ ആന പരിപാലന കേന്ദ്രം. കൗതുകത്തോടും പേടിയോടും കൂടി ആനയെ കണ്ടിരുന്ന ഞങ്ങൾ ഒരു വലിയ ആനപ്രേമിയായിട്ടാണ് സഞ്ചാരിയുടെ ടീം കോട്ടൂരിൽ നിന്നും വിടവാങ്ങുന്നത്. ഒരു അനുഭവമാവുക.

0: ത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ സമയത്ത് നൽകുന്ന ചികിത്സ?
1: തീർച്ചയായും രണ്ടു തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ മാത്രം പ്രാധാന്യമുള്ള മാസമല്ല. കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു മാസമാണ്. പിന്നെ ആയിട്ടും ഒരു താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു സമയമാണ്, രോഗബാധിത കൂടുതലുള്ള സമയമാണ്. രോഗാണു പരിസര ശുചിത്വത്തെ ബാധിക്കാൻ സാധ്യത അതുകൊണ്ടാണ്. അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ

ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭകാലത്തും പ്രസവശേഷവും ഉണ്ടാകുന്ന വേദന നഷ്ടം നികത്താൻ ഈ സഹായം ഉപയോഗിക്കാം. രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: പിറ്റാപ്പിളിൽ ഏജൻസീസ്. പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: മക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രൊഫസറും എഴുത്തുകാരിയുമായ ഡോക്ടർ ബിന്ദു ഡി ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് കാർത്തിയപ്പള്ളി താലൂക്ക് തൃക്കുന്നപ്പുഴ പഞ്ചായത്തില് പല്ലന പാനൂർ. പല്ലന എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ട മലയാളികളുടെ ഒക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു പേരാണ് കുമാരനാശാന്റെ. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നിട്ടാണ് അങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പല്ലന എന്നുള്ള പേര് കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം നേടിയ ഒരു പേരാണ്. അപ്പൊ പല്ലനയുടെ ഏതാണ്ട് തെക്കേ അറ്റത്തായിട്ട് പാനൂർ എന്ന് പറയുന്ന സ്ഥലം. പല്ലനയും പാനൂരും എല്ലാം നമ്മൾ അവിടുത്തെ പല്ലനക്കാരെന്ന് തന്നെയാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു 16 വർഷം വരെ അവിടെ തന്നെയാണ് വളർന്നത്. സ്കൂളും എല്ലാം അവിടെയായിരുന്നു. നമ്മൾ പറയുന്ന ഗ്രാമത്തിന്റെ എല്ലാ ഭംഗിയും ഉള്ളൊരു സ്ഥലം എന്ന് പറയുമല്ലോ. പടിഞ്ഞാറ് അറബിക്കടലാണ് നമ്മുടെ അതിർത്തി, കിഴക്ക് പല്ലനയാർ. അന്നത്തെ കാലത്തെ ഗ്രാമങ്ങളുടെ പൊതുവായ ഒരു സവിശേഷതയായിട്ട് നമ്മളൊക്കെ പറയുന്ന ഒരുപാട് കുളങ്ങള്, ഒരുപാട് വയലുകള്, ചെറിയ ചെറിയ കൈത്തോടുകള്. ഈ കൈത്തോടുകളിൽ ഒരു തോടിൽ നിന്ന് മറ്റൊരു തോടിലേക്കുള്ള കണക്ഷന്റെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വലയൊക്കെ വെച്ചിട്ട് മീൻപിടുത്തമൊക്കെ ഉഷാറായി നടന്നിരുന്ന ഒരു അങ്ങനെയുള്ള ഭൂപ്രകൃതി അങ്ങനെയായിരുന്നു അവിടുത്തെ. ഈ വികസനമൊന്നും വന്നിട്ടേ ഇല്ലാത്തൊരു അന്നത്തെ കാലത്ത്, നമ്മൾ ഹോണം കയറാൻ മൂലം എന്നൊക്കെ അന്നത്തെ കാലത്ത് ആളുകൾ പറയുന്ന തരത്തിലുള്ള, ഇപ്പൊ അതൊക്കെ മാറിപ്പോയി കേട്ടോ, ഇപ്പൊ അവിടെയൊക്കെ അങ്ങനെയൊക്കെ മാറി. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പല്ലന പാനൂർ എന്ന് പറയുന്നത്. അവിടെ ജനിച്ചു വളർന്നു എന്ന് പറയുന്നത് എന്റെ ഒരു വലിയ സൗഭാഗ്യവും സന്തോഷവുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും കിട്ടാത്ത തരത്തിലുള്ള വളരെ എന്താ പറയേണ്ടത്, അനുഗ്രഹീത ബാല്യം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി ഈ മണ്ണിനോട് ഇടപഴകി പ്രകൃതിയോട് ഇടപഴകി ജീവിക്കാൻ വീട്ടുകാരും അനുവദിച്ചു എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് അതൊക്കെ സ്വാഭാവികം. ഇന്നിപ്പോ പിള്ളേരെ മണ്ണിൽ നടക്കാൻ സമ്മതിക്കാത്ത പോലെയല്ല, അന്ന് അങ്ങനെയല്ല. ഇപ്പൊ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ അങ്ങ് ഇറങ്ങുകയാണ്, വയലിലൊക്കെ അങ്ങനെ ചെളിയും ഒക്കെ ആയിട്ട്. ആ വയലൊക്കെ ഇപ്പൊ ഏറെക്കുറെ നികത്തപ്പെട്ടോടൊക്കെ വീടുകളുമായി. ഈ വയലിലെല്ലാം ഇഷ്ടം പോലെ മീനുകളുണ്ട്. അപ്പൊ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞ ഈ ഊത്തപിടുത്തം എന്ന് പറയുന്ന വലിയൊരു കലയാണ് അന്നത്തെ കാലത്ത്. ഇപ്പോഴും അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ കുറവാ. എങ്കിലും അവിടെ ഞങ്ങളുടെ ഈ ഇടത്തോടുകള് കുളങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന പറമ്പിൽ തന്നെ 2-3 കുളങ്ങളുണ്ട്. അതിലൊരു കുളം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം മാത്രമാണ്, കുടിക്കാൻ വേണ്ടി മാത്രം. ഒരു കുളത്തിൽ കുളിക്കാൻ വേണ്ടി മാത്രം. അത് കുടുംബക്കാരെല്ലാം വന്ന് കുളിച്ചു പോകുന്ന, അതിന്റെ അപ്പുറത്തപ്പുറത്ത് ഈ പറഞ്ഞ ചെറിയ ചെറിയ തോടുകളും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോ എന്റെ വല്യച്ഛനുണ്ട്, അച്ഛന്റെ ചേട്ടൻ നരേന്ദ്ര വൈദ്യൻ എന്നാണ്. ഞങ്ങളുടേത് ഒരു ആയുർവേദ കുടുംബമാണ്. അവിടെ അച്ഛന്റെ ചേട്ടനും അച്ഛനും അമ്മാവനും ഒക്കെ ആയുർവേദ വൈദ്യന്മാരായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വൈദ്യനായിരുന്നു. അപ്പോ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ചെറിയ കൈത്തോടുകൾക്കിടയിലെല്ലാം ഈ ഈർക്കിളി കൊണ്ടുണ്ടാക്കിയ മീൻകൂട് വെക്കും, ഉടക്കുവല വെക്കും, അതുപോലെ ഒറ്റാല് കൊണ്ട് ഇതെല്ലാം കൊണ്ട് രാത്രിയാകുമ്പോൾ ഈ വെച്ച സാധനങ്ങളിൽ നിന്നൊക്കെ മീൻ കളക്ട് ചെയ്യാനൊരു പാത്രമായിട്ട് പോകും. അപ്പൊ റാന്തലും കൊണ്ട് കൂടെ പോകുന്ന ജോലി എൻ്റെതാ. അപ്പൊ രാത്രിയാകുമ്പോൾ എന്നെ വിളിക്കും. കുടുംബത്തെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഞങ്ങളുടെ വീട്. അപ്പൊ ഇതൊരു വളരെ വളരെ രസിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് കൂട്ടുകാരും എല്ലാം ബന്ധുവീടുകളൊക്കെ തന്നെയാണ്. ഈ കുട്ടികളെല്ലാം ഇങ്ങനെ നമ്മുടെ ഒരു പറ്റമായിട്ട് ഇങ്ങനെ പോകും. നമ്മൾ വെള്ളത്തിലിറങ്ങും, മീൻ പിടിക്കും, ചൂണ്ടയിടാൻ പോകും. ഇതെല്ലാം പിന്നെ ചക്ക മാങ്ങ അതുപോലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഏറ്റവും മണ്ണിനോട് ബന്ധപ്പെട്ട് മണ്ണിനോട് അടുത്ത് ജീവിച്ചിരുന്നൊരു ബാല്യമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആ സന്തോഷം പറഞ്ഞത്. പിന്നെ അവിടെ തന്നെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പാനൂർക്കര LPS എന്ന് പറയും. നമ്മുടെ മുണ്ടശ്ശേരി മാസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് വന്ന സ്കൂളാണ്. ആ സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. വീട്ടിലെ അച്ഛൻ പെൻസില് കവറോടുകൂടി വാങ്ങിച്ചു വെച്ച് തരും. ഇതെല്ലാം കുത്തി ഒടിച്ചു വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഈ കുത്തി ഒടിച്ച് ഓരോ കഷ്ണത്തിന് ഒരു കഷ്ണം പെൻസിലിന് ഒരു വെറ്റമഷി, ഇതാണ് കണക്ക്. ഇതൊക്കെ ഇപ്പൊ ഇരുന്ന് ഇടയ്ക്ക് ചിലപ്പോൾ ഓർക്കുമ്പോൾ വല്ലാതെ മനസ്സിനെ ആർദ്രമാക്കുന്ന അനുഭവങ്ങളാണ്. കുട്ടികളുമായിട്ടൊക്കെ അന്നത്തെ കാലത്ത് ഇന്നത്തെക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾക്ക് കുറച്ചുകൂടി ആഴം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആ നാട്ടില് ഇസ്ലാമത വിശ്വാസികളായ ഒരുപാട് ആളുകളുണ്ട്. അവിടെ ക്രിസ്തുമതക്കാർ പൊതുവെ കുറവാണ്, പക്ഷേ ഹിന്ദുക്കളും ഇസ്ലാമത വിശ്വാസികളും ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ആ കാലത്ത് ഒരിക്കൽ പോലും ഒരു മതസ്പർദ്ധയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കേൾക്കാനേ പറ്റിയിട്ടില്ല. നോമ്പ് കാലത്ത് ഞങ്ങളും പോയി കഞ്ഞി കുടിക്കും അവരുടെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണ് ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുമല്ലോ, അത് നമുക്ക് തരും. അതുപോലെ അവരുടെ കാര്യങ്ങൾക്ക് നമ്മളും നമ്മുടെ കാര്യങ്ങൾക്ക് അവരും അങ്ങനെ വളരെ സൗഹാർദ്ദത്തോടെ ഒരുപാട് ആഴമുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വൈലിത്തറ മൗലവി എന്ന് പറഞ്ഞ പണ്ഡിതനായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി, പക്ഷെ അപാരമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് റേഡിയോ മേടിക്കുന്നത് എന്റെ വീട്ടിലാണ്. എന്റെ അച്ഛൻ പാനൂർ ധർമ്മപാല്, അമ്മ KG കമലമ്മ. അമ്മയ്ക്ക് പാട്ടിലൊക്കെ ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അമ്മ പാടി കേട്ടാണ് പഴയ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുള്ളതും പിന്നെ പോയി പാടുന്നതും സ്കൂളിലൊക്കെ ആയാലും ഒക്കെ. അപ്പോൾ പ്രസംഗങ്ങൾ എഴുതി തന്ന് കാണാതെ പഠിപ്പിക്കുന്നത് അമ്മയാണ്. നാല് വയസ്സ് തൊട്ട് ഞാനിങ്ങനെ സ്റ്റേജിലൊക്കെ സംസാരിക്കുമായിരുന്നു. അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ട് ഒക്കെ പറഞ്ഞു തന്നിട്ട് സ്റ്റേജിൽ നിർത്തും, അങ്ങനെ സംസാരിക്കും. അങ്ങനെയായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ അച്ഛന് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്രാമത്തിൽ അങ്ങനെ വലിയ വികസനമൊന്നും വന്നിട്ടില്ലാത്ത യഥാർത്ഥ ഗ്രാമമായിരുന്നു അത്. അച്ഛൻ ബിസിനസ്സുകാരനായിരുന്നു, അതേസമയം തന്നെ അച്ഛൻ കലാപ്രവർത്തകനും ആയിരുന്നു. അച്ഛന് സ്വന്തമായിട്ടൊരു നാടക സമിതി ഉണ്ടായിരുന്നു. നന്നായി സംസാരിക്കുമായിരുന്നു, പൊതുവേദിയിലൊക്കെ സംസാരിക്കുന്ന ആളായിരുന്നു, സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു, പൊതുരംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. തുണിക്കടയായിരുന്നു അച്ഛന് ബിസിനസ്സായിട്ടുണ്ടായിരുന്നു, അതിന്റെ കൂടെ തന്നെ കലാപ്രവർത്തനം ഉണ്ടായിരുന്നു. നെടുമുടി വേണു അച്ഛന്റെ നാടക സമിതിയിൽ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞാനൊക്കെ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ്, എനിക്ക് അദ്ദേഹത്തോടത്തുള്ള ഓർമ്മകളൊന്നും എന്റെ മനസ്സിലില്ല. പക്ഷേ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അവര് കുറെ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പത്മരാജൻ അനുസ്മരണത്തിന് ഇവിടെ മുതുകുളത്ത് വെച്ച് ഞാനൊരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോ ഇങ്ങനെ അച്ഛനെ പറ്റിയൊക്കെ സംസാരിച്ചു വളരെ താല്പര്യത്തോടെ. അങ്ങനെ കലാപരമായിട്ടുള്ള ഒരു പശ്ചാത്തലമായിരുന്നു അച്ഛന്. ആയുർവേദവുമായിട്ട് അച്ഛന് യാതൊരു ബന്ധവുമില്ലായിരുന്നു, കുടുംബത്തിൽ അവരെല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഗ്രാമത്തിൽ പുതിയത് പലതും ആദ്യം കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. അപ്പൊ രാത്രിയിൽ 11 മണിയുടെ ഇംഗ്ലീഷ് വാർത്ത കേൾപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളെ റേഡിയോ കാണിച്ചു തരുന്നത്. ഞങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോ അത്ഭുതമാണ്, അമ്പരപ്പാണ്. ഇത് കാണുമ്പോ ഇതിനകത്തിരുന്ന് ആരാ ഈ ശബ്ദം ഉണ്ടാക്കുന്നൊക്കെ തോന്നുന്ന ഒരു പ്രായമാണല്ലോ അത്. അപ്പൊ ഇത് 11 മണി കഴിഞ്ഞിട്ട്, സുഭാഷിതം കഴിഞ്ഞിട്ട് റേഡിയോ ഓഫ് ചെയ്ത് വെച്ചു. രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാരും അറിഞ്ഞു ഇവിടെ റേഡിയോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും ആ റേഡിയോ കാണാനായിട്ട് വന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ശബ്ദം വരുന്നത് എന്നുള്ളത് അറിയത്തില്ല. അപ്പൊ ആ സൂത്രം പറഞ്ഞു തന്നത് ആകാശവാണിയിലെ മുൻ സ്റ്റാഫായിരുന്ന പല്ലന കമലന്റെ അച്ഛന്റെ അനന്തരവനാണ്. അപ്പൊ അദ്ദേഹമാണ് റേഡിയോയ്ക്കകത്ത് ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ രസകരമായിട്ട് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ റേഡിയോ അന്നു മുതല് കൂടെയുള്ളൊരു സംഗതിയാണ്. ഞാനൊക്കെ ഒരു മലയാള അധ്യാപികയായി വന്നതിന്റെ പിന്നിൽ പോലും ആകാശവാണിയുടെ ഒരു സ്വാധീനം വളരെ വ്യക്തമായിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ആളുകള് മലയാള ഭാഷ എത്ര ആധികാരികമായും കൃത്യതയോടെയും പറയണമെന്ന് നിർബന്ധമുള്ളവരായിരുന്നു. അവരുടെ മലയാളം കേട്ട് കേട്ട് കേട്ട് ഉച്ചാരണത്തിലെ സ്ഫുടത, വാക്യഘടന, ഓരോ പദത്തിന്റെ ഇപ്പൊ ചില പദങ്ങൾ നമ്മൾ അർത്ഥം അറിയാതെയൊക്കെ മാറി പ്രയോഗിക്കും. ഇപ്പൊ

0: ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുമാരകോടി സ്കൂൾ, ആശാൻ സ്മാരക സ്കൂൾ, രണ്ടെണ്ണമാണ് പല്ലനയിലുള്ളത്. ഒന്ന് കുമാരകോടി സ്കൂൾ, KAM UPS എന്ന് പറയും. അവിടെ 5, 6, 7 ക്ലാസ്സുകളിൽ അവിടെ ആശാൻ സ്മാരകമുള്ളത്. ആ സ്മാരകത്തിനോടനുബന്ധിച്ചൊരു സ്റ്റേജ് ഉണ്ട് അവിടെ. അന്നത്തെ കാലത്ത് എല്ലാ വർഷവും ജനുവരി 16ഉം 17ഉം കുമാരനാശാന്റെ ചരമ വാർഷിക ആചരണങ്ങൾ നടക്കും. അതിന്റെ ഭാഗമായിട്ട് സാഹിത്യ സമ്മേളനങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പൊ ആ സമയത്ത് സംസാരിക്കാൻ വന്നിരുന്ന നിത്യചൈതന്യ ഏതിയെ പോലെയും സുകുമാർ അഴീക്കോടിനെ പോലെ സാനുവാഷിനെ ഒക്കെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവര് സംസാരിക്കുന്നതൊന്നും മനസ്സിലാക്കാവുന്ന ഒരു പ്രായം ആയിരുന്നില്ല. പക്ഷെ അച്ഛനും അമ്മയും കൃത്യമായിട്ട് ഞങ്ങളെ അതിനെ കൊണ്ട് ഇരുത്തും. ഒന്നും മനസ്സിലാവത്തില്ല നമുക്ക്, പക്ഷെ നമ്മളിത് കേൾക്കും. അതിനുശേഷം അവിടെ കലാപരിപാടികളൊക്കെ ഉണ്ടാകും, നമ്മളതൊക്കെ ആയിരിക്കും കാണുന്നതും ആസ്വദിക്കുന്നതും. പക്ഷെ ഇത് കേട്ട് കേട്ട് കേട്ട് വന്നൊരു ശീലം, പിന്നീട് ഇത് വായിക്കാനും അങ്ങനെ ആശാൻ കവിതയോടൊരു ഇഷ്ടത്തിലേക്ക് വന്നു. ആശാൻ കവിതയെപ്പറ്റി ഒരുപാട് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്താൻ പറ്റുന്നൊരു താല്പര്യത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആശാൻ സ്മാരക ഹൈസ്കൂൾ ഉണ്ട് അവിടെ തന്നെ, പല്ലനയിൽ തന്നെ. അവിടെയാണ് 8ഉം 9ഉം 10ഉം ക്ലാസ്സുകൾ പഠിച്ചത്. അന്ന് നമ്മുടെ തച്ചടി പ്രഭാകരൻ സാർ, അദ്ദേഹമായിരുന്നു അതിന്റെ ആശാൻ സ്മാരക സംഘത്തിന്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഭാര്യ സരോജിനിയമ്മ സാറായിരുന്നു ഹൈസ്കൂളില് HM ആയിരുന്നത്. അവരുടെ മകൻ ബിനു പ്രഭാകർ എന്റെ ക്ലാസ്സിൽ പഠിച്ചതുമാണ്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് 10ാം ക്ലാസ് പാസ്സായി ഇറങ്ങിയത്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ശരി, നമുക്ക് ഈ അന്നത്തെ കാലത്തെ ബാല്യത്തിന് നിയന്ത്രണങ്ങൾ കുറവാ. വീട്ടിൽ നിന്ന് നമ്മളെ പുറത്തിറക്കാൻ പേടിയില്ല അവർക്ക്. ഇന്ന് പക്ഷെ ഒരു കുട്ടി അങ്ങനെ പുറത്തിറക്കാൻ ധൈര്യപ്പെടത്തില്ല. മാതാപിതാക്കൾ എപ്പോഴും കൺവട്ടത്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അന്ന് കുറെ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പൊ സ്കൂളിലായാലും ശരി, എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അച്ഛന്റെ ഒരു നാടകാഭിരുചി എനിക്കും വന്നതായിരിക്കാം. എനിക്ക് നാടകത്തോട് അന്നേ താല്പര്യം ഉണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് പറ്റിയ നാടകങ്ങളൊക്കെ എഴുതി സ്കൂളില് സഹപാഠികളൊക്കെ കൊണ്ടുവന്ന് ഞാൻ തന്നെ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച് ഞാനും കൂടെ അഭിനയിച്ച്, അങ്ങനെ അന്ന് എന്റെ കൂട്ടുകാർ കുറേ പേര്, അവര് ഇപ്പം കുമാരകോടി സ്കൂളിലെ തന്നെ ടീച്ചറായിരുന്ന ഒരു ബീനയൊക്കെ എന്ന് എന്റെ കൂടെ അഭിനയിച്ച ആളുകളാണ്. എല്ലാവരുടെയും പേരുകൾ ഓർക്കുന്നില്ലെങ്കിലും കുറെ പേരുടെ പേരുകളൊക്കെ ഓർക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറെ സംഗതികളൊക്കെ ആ സമയത്ത് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത്, വീട്ടുകാരങ്ങനെ ഓവർ കൺട്രോൾ ചെയ്യത്തില്ല, ഇന്നതുപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ അങ്ങനെയാണെന്നില്ല. നമുക്ക് എന്താണോ നമ്മുടെ ഒരു സ്വർഗവാസനയെ പോഷിപ്പിക്കാൻ പറ്റുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാം. ഡാൻസ് പഠിക്കാം, പാട്ട് പഠിക്കാം. ഞങ്ങളുടെ നാട്ടില് അതൊന്നും അത്ര സാധാരണമല്ലാതിരുന്ന കാലത്താണ് ഞാനിതൊക്കെ ചെയ്തത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയാണ്, അവരത്രമേൽ സപ്പോർട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു. അപ്പോ ഞങ്ങളുടെ നാട്ടില് ഈ പല്ലന പാനൂര് ഭാഗത്ത് ആദ്യമായിട്ട് സൈക്കിളിൽ ചവിട്ടുന്ന ഒരു പെണ്ണ് ഞാനാണ്. അപ്പൊ അത് അച്ഛന്റെ ഒരു മനസ്സാണ്, അതിനൊക്കെ വിടാൻ ധൈര്യം കാണിക്കുന്നു. അപ്പൊ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കാൻ തയ്യാറാകുക എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് മേഖലയിൽ പ്രശോഭിച്ചോന്നറിയില്ലെങ്കിൽ പോലും നമ്മുടേതായ സംഭാവനകൾ അവതരിപ്പിക്കാൻ പറ്റി. അപ്പോ ഞങ്ങളുടെ അടുത്തുള്ള ബന്ധു കുട്ടികളെയൊക്കെ ചേർത്തിട്ടൊരു നാടകവേദി ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടില്, വീട് അച്ഛന്റെ തറവാട് വീടാണ്, ആ തറവാട് വീടിന് വലിയൊരു വരാന്തയുണ്ട്. ആ വരാന്തയുടെ ഒരറ്റത്ത് രണ്ട് വശവും സ്ക്രീൻ വെച്ചേക്കാന്ന്, മറുവശം വീടിന്റെ ഭിത്തി. അപ്പൊ ആ വരാന്ത കുറച്ച് വലുതാ. അപ്പൊ പിന്നെ ഒരു വശത്ത് ബെഡ്ഷീറ്റൊക്കെ വെച്ച് കർട്ടൻ ഉണ്ടാക്കിയിട്ടിട്ട് രാമായണം നാടകം അവതരിപ്പിച്ചു. രാമായണം നാടകം അവതരിപ്പിക്കുമ്പോൾ മഹർഷിമാർക്ക് താടി വെക്കാൻ ഉപയോഗിച്ചത് ഈ ആഫ്രിക്കൻ പായലിന്റെ വേരാണ്. അതെടുത്തിട്ട് ഉണക്കി വെച്ചിട്ട് ചോറ് വശ വെച്ചൊട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് മഹർഷിയുടെ കമണ്ടലു, യോഗദണ്ഡ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കും. കമണ്ടലു ഉണ്ടാക്കാനായിട്ട് ഈ ഓട്ടും മുന്തയ്ക്ക് ചരട് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കൈ തൂക്കി പിടിച്ച്. നാടകം ഒരു അഭിനിവേശമാണ്, അന്ന് തൊട്ടേ നാടകത്തോട് താല്പര്യമുണ്ട്. അപ്പോ ഈ ഒരു പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാവാം, അച്ഛന്റെ താല്പര്യം കിട്ടിയതാവാം, അങ്ങനെ ഒരു വലിയ സന്തോഷമായിരുന്നു ആ കാലത്ത്. അപ്പൊ ഇങ്ങനെ പാറിപ്പറന്ന് നടന്ന ബാല്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റിയ തരത്തില് പാറിപ്പറന്ന് നടന്ന ഒരു ബാല്യം എന്ന് തന്നെ പറയാവുന്ന ഒരു അത്തരത്തിൽ അനുഭവിച്ചൊരു ബാല്യമായിരുന്നു എൻ്റെത്. അതിനുശേഷം വന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ അത്രയും ഭാഗ്യം ഒന്നും കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. അപ്പൊ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ബാല്യത്തിന്റെ ഒരു സ്വഭാവം, നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു ഇത്. അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ഒരുപാടുള്ള ഗ്രാമമാണ് ഞങ്ങളുടേത്. നമ്മുടെ ഒരു നാട്ടില് ഒരുപാട് പേര് ആ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം നമ്മളോടുള്ള ഒരു വല്ലാത്തൊരു അടുപ്പമുണ്ട്. എത്രയൊക്കെ പഠിച്ച് വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോയാലും പിന്നീട് നാട്ടിൽ വരുമ്പോഴും കാണുമ്പോഴും ആ മീൻ മണക്കുന്ന കൈ കൊണ്ടായാലും ഓടി വന്ന് കൈയെ പിടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, ഒരു സ്നേഹമുണ്ട്. അത് ഇപ്പോഴും അനുഭവിക്കാൻ പറ്റും. കുറെ പ്രായമായ ആളുകളൊക്കെ ഇപ്പോഴും പഴയ ഓർമ്മകളുള്ളവരുണ്ട്. അപ്പൊ ഓടി വരുമ്പോ കോളേജ് പ്രൊഫസറാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അവർക്ക് നമ്മൾ പണ്ട് കൊച്ചുടുപ്പൊക്കെ ഇട്ട് അതുവഴി നടന്ന ആ ഒരു ഓർമ്മയിൽ, അല്ലെങ്കിൽ സൈക്കിളിൽ ചവിട്ടി വരുന്ന ആ ഒരു ഓർമ്മയിൽ വന്ന് എങ്ങനെയാണോ നമ്മളെ പിടിക്കുന്നത് അതേപോലെ വന്നിട്ട് കയ്യിൽ പിടിക്കും. അതൊരു പ്രത്യേകമായ ഒരു അനുഭവമാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മണ്ണിന്റെ മണവും ആ ഓർമ്മയും ഓടി നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നുള്ളതാണ് സത്യം.
1: ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഡോക്ടർ ബിന്ദുവിന് പങ്കുവെക്കാനുണ്ട്. അടുത്ത റേഡിയോഗ്രാമ രംഗത്തിൽ

0: തുടർന്ന് കേൾക്കാം. അടുത്തത് ചുമട് താങ്ങി.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഓഫീസ് ഗംഭീരമാണല്ലോ. അഭിചേച്ചിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഈ പെയിന്റിംഗ് ആരുടേതാ ചേച്ചി?
1: പെയിന്റർ ആരാണെന്ന് അറിയില്ല മാഗി, പക്ഷെ എനിക്ക് ഈ നീല വലിയ ഇഷ്ടാണ്. ആകാശമാണോ കടലാണോ എന്ന് ഉറപ്പില്ലാത്ത നീല. അനുവിനറിയാം പെയിന്റർ ആരാണെന്ന്.
0: ഇതിലിങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്തോ ഒരു ശാന്തത. ഇത് ചേച്ചിയുടെ സെലക്ഷൻ ആണോ?
1: എനിക്ക് നീല പശ്ചാത്തലമായി വേണോ എന്ന് പറഞ്ഞപ്പോ അനു സജസ്റ്റ് ചെയ്തതാ. അവൾ തന്നെ ഇത് വരുത്തിയും തന്നു.
0: ഷോ, അനു ആളൊരു സംഭവമാണ്. എല്ലാറ്റിലും ഉണ്ടൊരു സിഗ്നേച്ചർ.
1: പ്രതിഭാശാലികൾ പ്രശ്നക്കാരുമാണ് ചിലപ്പോൾ, അല്ലേ?
0: കല കൈകാര്യം ചെയ്യുന്നവർക്ക് ചെറിയ കിറുക്കും കാണും.
1: അത് അടുത്തിരിക്കുന്ന ആളിലേക്ക് നീണ്ടാൽ പിന്നെ വാത്സല്യപൂർവം കിറുക്കെന്ന് പറയാൻ പറ്റുമോ?
0: എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചേച്ചി. അനു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ?
1: പ്രശ്നം എല്ലാവരോടും ഇല്ല, എന്നോട് മാത്രമാണോ എന്നാണ് എന്റെ സംശയം. പലതും കേൾക്കുന്നു.
0: കേൾവിയെ വിശ്വസിക്കരുത് ചേച്ചി. എല്ലാ കേൾവിയിലും കുറച്ചു കൂട്ടിച്ചേർക്കൽ കാണും. അതരിച്ചു മാറ്റാനുള്ള വിദ്യ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല.
1: പക്ഷെ അത് നേരിട്ടായാലോ? അപ്പൊ പിന്നെ അത് നമ്മുടെ അനുഭവമായില്ലേ?
0: ചേച്ചി തെളിച്ചു പറയൂ.
1: അനു എന്റെ അനുജത്തിയല്ലേ, ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടി. പക്ഷെ അതൊക്കെ ഒരു ക്ലീശയാണെന്നാണ് അവള് പറയുന്നത്. ഞാൻ എടുത്ത് നടന്നതിലും അധികം അവളെ ബേബിയുടെ അമ്മ എടുത്ത് നടന്നിട്ടുണ്ടെന്നാ പറയുന്നത്.
0: ചേച്ചിയോട് എന്തോ ഒരു അകലം അനുവിനുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്.
1: എന്തോ ഒരു അകലമല്ല, വലിയ അകലം. ഞാൻ ഏറെക്കാലവും പഠിത്തവും ജോലിയും ഒക്കെ ആയിട്ട് പുറത്തായിരുന്നു. അന്നപൂർണ ചേച്ചിയാണ് അനുവിന്റെ മെന്റർ.
0: അങ്ങനെ ഒരു അകലം വരേണ്ടതല്ല, പക്ഷെ അവളുടെ മനസ്സ് എങ്ങനെ അത് എടുത്തു എന്നറിയില്ലല്ലോ.
1: അകലമൊക്കെ ആയിക്കോട്ടെ മാഗി, പക്ഷേ ഇങ്ങനെ ശത്രുവായിട്ട് കാണണോ? കാരണം അറിയാമെങ്കിൽ സാരില്ലായിരുന്നു, പക്ഷെ ഇതെനിക്ക് വലിയ സങ്കടം. അത് പ്രകടിപ്പിക്കാനും അറിയില്ല. സ്നേഹമായാലും കാണിക്കൽ കുറവാണ് എനിക്ക്. മാഗി എന്നെ ഒന്ന് സഹായിക്കണം.
2: പൊരിഞ്ഞടി നടക്കുകയാണ് ഗംഗാരേട്ടാ. ഞാൻ പറഞ്ഞു എന്നാരും അറിയരുത്. എനിക്ക് ഈ ടീച്ചറെയാ സംശയം, ഒന്നും മനസ്സിലിരിക്കത്തില്ലെന്നേ.
3: നിനക്കെന്നെ വിശ്വസിക്കാൻ കുട്ടപ്പായി, ഞാൻ ആരോടും പറയില്ല.
4: അതിൽ എനിക്കുറപ്പില്ല, പക്ഷെ നീ പറഞ്ഞോളൂ. നീ ഇതിനകം ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞു കാണുമല്ലോ.
2: ഏയ് ഇല്ല ഗംഗാരേട്ടാ. നമ്മുടെ സൊസൈറ്റിയിലെ കുഞ്ഞു ശങ്കരേട്ടനോടൊന്ന് സൂചിപ്പിച്ചോ എന്നൊരു സംശയം.
3: ഇപ്പൊ മനസ്സിലായല്ലോ, എന്നിട്ട് എന്നെ കുറ്റം പറയും.
4: നിങ്ങൾ രണ്ടാളും ഈ നാട്ടിലുള്ളതുകൊണ്ട് സായാഹ്ന പത്രം വേണ്ട. ആളുകൾക്ക് വിവരം അതാത് ദിവസം തന്നെ കിട്ടും. ആ നീ കാര്യം പറ കുട്ടപ്പായി.
2: എന്റെ ഗംഗാരേട്ട, ചേച്ചിയും അനിയത്തിയും അഭിചേച്ചിയും അനുചേച്ചിയും പൊരിഞ്ഞാടി അധികാര വടംവലിയാണെന്നാണ് പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങൾ പറയുന്നത്.
3: ആ ആ അടി നല്ലതാന്നാ എനിക്ക് തോന്നുന്നേ. സ്കൂളിലോട്ടുള്ള ശ്രദ്ധ കുറയും.
4: പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രം നീ തന്നെയല്ലേ? എന്തിനാ അങ്ങനെ ഒരു മത്സരം അവര് തമ്മിൽ? സാധാരണ അനു ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമുള്ള ആളല്ലല്ലോ.
2: അത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കിട്ടുമെന്ന് അനു ചേച്ചി വിചാരിച്ചു. അപ്പോ ദേ വരുന്നു അഭിചേച്ചി. അതാണ് ഞാൻ കാണുന്ന കാര്യം.
3: ആ അനുവിന്റെ ഭാഗത്തല്ലേ ന്യായം? പ്രകാശ് മാറിപ്പോകുമ്പോ ഇവിടെയുള്ള എല്ലാരുമായി കൂട്ടുകൂടി നടക്കുന്ന അനുവിനെ വേണ്ടേ ഭരണം ഏൽപ്പിക്കാൻ?
4: പണിക്കര് സാറ്, രണ്ട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടു കാണും. ഒന്ന്, അഭിരാമിയുടെ ഭരണ പരിചയം. രണ്ട്, നീ പറഞ്ഞ ഗുണം ദോഷമായത്. എല്ലാവരോടും കൂട്ടുകൂടി നടക്കൽ, അതുള്ളയാൾക്ക് ഭരണം അത്ര എളുപ്പമല്ല.
2: എന്തായാലും സംഗതി സീരിയസ്. ഞാൻ ഇറങ്ങുവാ. ടീച്ചർ ഒരു ഗ്ലാസ് ചായ പോലും തന്നില്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ ആരോടും പറയില്ല.
3: കുട്ടപ്പായി,
5: അനു അത്ര സുഖകരമല്ലാത്ത ചിലത് കേൾക്കുന്നുണ്ടല്ലോ.
6: സുഖകരമല്ലാത്ത ചിലത് നടക്കുന്നതുകൊണ്ടാവും ഫാദർ.
5: പണിക്കർ സാറിന്റെ കുടുംബം എന്നാൽ ഒരു ശിലയിൽ കുത്തിയതുപോലെ ഉറപ്പുള്ളതാണ് എന്നാണ് കേൾവി.
6: ഫാദർ പറഞ്ഞതിൽ തന്നെ അതുണ്ട്. കേൾവി പുറത്ത് കേൾക്കുന്നതല്ലോ അകത്ത് നടക്കുന്നത്.
5: എനിക്ക് പ്രായം കൂടുതലുണ്ടെങ്കിലും എന്നെക്കാൾ ചിന്തയും അറിവും അനുവിനുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു തീർത്തൂടെ?
1: പ്രശ്നം എന്റെ മനസ്സിലാണ് ഫാദർ. പ്രാക്ടിക്കലായിട്ടുള്ള ആളുകൾ, ലോജിക്കലായി ചിന്തിക്കുന്നവർ ഗാലറിയുടെ കയ്യടി നേടും, വികാരങ്ങൾ അനാഥമായി തുടരും.
5: അനു, അനുവിന്റെ ഫീലിംഗ്സ് എന്താണെന്ന് കുറഞ്ഞ പക്ഷം അഭിരാമിയോടെങ്കിലും പറഞ്ഞൂടെ? നിങ്ങൾ കൂടപ്പിറപ്പുകളല്ലേ.
1: ഫാദർ, ഞാൻ അവഗണിക്കപ്പെട്ടു. അതെന്റെ സ്ട്രോങ് ഫീലിംഗ് ആണ്. അതിന് മാറ്റമുണ്ടാവേണ്ട ഒന്നും ഞാൻ കാണുന്നില്ല.
5: അഡ്മിനിസ്ട്രേഷൻ അഭിരാമിയെ ഏൽപ്പിച്ചു എന്നതാണോ കാരണം? അനു അത് ആഗ്രഹിക്കുന്നു എന്ന് പണിക്കർ സാറിന് അറിയില്ലായിരിക്കും.
1: ഭരണം എന്നെ മോഹിപ്പിച്ചിട്ടൊന്നുമില്ല ഫാദർ. അതിന്റെ പിന്നിൽ ചിലത് നടന്നിട്ടുണ്ടാവണം. അതാണ് എന്റെ കൺസേൺ. നമ്മളെ കൊച്ചുകുട്ടിയാക്കി നിർത്താനാണ് പലർക്കും താല്പര്യം.
5: പണിക്കർ സാറിന് അനു തീർത്തും കൊച്ചുകുട്ടിയാണ്.
1: അച്ഛന് അന്നപൂർണ ചേച്ചി പോലും കൊച്ചുകുട്ടിയാണ്. അതല്ല കാര്യം.
5: അനുവും അഭിരാമിയും തമ്മിൽ സംസാരമുണ്ടായി എന്നും കേട്ടു.
1: ഉണ്ടാവുമല്ലോ, രണ്ടു തരം മനുഷ്യർ. ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞാൽ അതിൻ്റെതായ ഫ്രിക്ഷൻ ഉണ്ടാവും. തല്ല് കൂടാത്തിടത്തോളം പരസ്പരം വിയോജിപ്പ് സംസാരിക്കുകയല്ലേ മാർഗമുള്ളൂ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: അടുക്കളയിൽ നിന്ന്
8: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നത് നേമത്ത് നിന്നും രമാഭായി.
10: പണ്ടത്തെ കാലത്ത് അടുപ്പിൽ നിന്ന് ചാരം വാരി അതെടുത്താണ് ഞങ്ങൾ പാത്രങ്ങൾ കഴുകിക്കൊണ്ടുവന്നതും വിളക്ക് തേക്കുന്നതും എല്ലാം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ. പിന്നെ അരി നെല്ല് ഉണ്ടായിരുന്നു, അപ്പം നെല്ലിനെ അറുത്ത് അതിനെ അവിച്ച് അരിയാക്കി അതിൽ വരുന്ന പൊടിയരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിനെ അമ്മിക്കല്ലിലോ ആട്ടുകല്ലിലോ ഇട്ട് അരച്ച് കൊഴുക്കട്ട എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഉറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. ഉറിയിലാണ് നമ്മളിതെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ മുളകോട്ടം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ആ മുളകോട്ടത്തിനകത്താണ് നമ്മൾ ഈ മുളക്, കടുക്, മഞ്ഞ ഇതെല്ലാം ഇട്ടുകൊണ്ടിരുന്നത്. മുളകോട്ടം എന്ന് പറയുന്നത് പലകയിലുണ്ടാക്കുന്നതാണ്. ഓരോ അറയിലുണ്ട്. ആ അറയിലാണ് ഓരോ സാധനങ്ങളും ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും മല്ലി മുളകൊക്കെ നമുക്ക് ഉരുളിലിട്ട് ഇടിച്ച് അതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തിരുവേ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിലിട്ട് വറുത്താണ് പയർ ഉടച്ച് പരിപ്പ് കയറി വെക്കണം. ഇപ്പം അങ്ങനെയല്ലല്ലോ പരിപ്പ് കയറി വെക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പരിപ്പ് കയറി വെച്ചുകൊണ്ടിരുന്നത്. പഴയ കാലത്ത് അടുപ്പ് കൂട്ടി കിഴക്കം കല, നമ്മൾ മങ്കലം എന്ന് പറയും, മംഗലത്തിലാണ് നമ്മൾ ചോറ് ഒക്കെ വെക്കുന്നത്. പിന്നെ ചക്ക, അരിച്ചിനി ഇങ്ങനെയുള്ളതൊക്കെ വേറൊരടുപ്പ് കൂട്ടി അവിടെ വയ്ക്കും. ഇപ്പോഴൊക്കെ തവി കൊണ്ടല്ലേ ഇളക്കുന്നത്. തുടുപ്പെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇളക്കുന്നത്. നെല്ലറുത്തിട്ട് പിന്നെ വൈക്കോലുണ്ട്. വൈക്കോല് കൂട്ടുന്ന അവസാന ദിവസമാണ് നമ്മൾ പാച്ചോറ് വയ്ക്കുന്നത്. പാച്ചോറ് ചിലർക്ക് കൊടുക്കും ഈ വൈക്കോല് കൂട്ടുന്ന. പാച്ചോറ് ഉണ്ടാക്കുന്നത് അരിയും പെരുമ്പയറും കരിപ്പോട്ടിയും തേങ്ങയും ഇത്ര ഇട്ടാണ് പാച്ചോറ് ഉണ്ടാക്കുന്നത്. അന്ന് നമുക്ക് ആഘോഷകാലമായിരുന്നു. അത് കഴിച്ച അത് രുചി ഇപ്പോഴും നമ്മൾ നാവിലുണ്ട്. വീട്ടിൽ ചേച്ചി അണ്ണ എല്ലാവരും ഉണ്ടായിപ്പോ. അത് വൈക്കോല് കൂട്ടുന്ന ദിവസമാണ്. വൈക്കോല് എന്ന് പറയുന്നത് മയോള്ളി എന്ന് പറയും അതിന്. അതിന് കൂട്ടിയിട്ട് അന്ന് അവസാന ദിവസമാണ് ഇതെല്ലാം ചെയ്യണത്. പണ്ടത്തെ കാലത്ത് കാപ്പിക്ക് ദോശ, ഇഡലി, പുട്ട് ഇങ്ങനെയൊന്നും കാണില്ല. മരിച്ചിലയാണ് അവിച്ച് എല്ലാവരും കൂടെ മുളകൊക്കെ ചുട്ട് കഴിക്കുന്നത്. പിന്നെ മരിച്ചില അടുപ്പിലിട്ട് ചുട്ട് നമ്മൾ കഴിക്കുമായിരുന്നു. പപ്പടം അടുപ്പിൽ വെച്ച് ചുട്ട് കഴിക്കുമായിരുന്നു. മറ്റെല്ലാം മുളക് ഏർക്കിൽ കോർത്തിട്ട് അടുപ്പിലിട്ട് ചുട്ട് അമ്മയിലിട്ട് തന്നെ കുടിക്കും. മിക്സി ഒന്നുമില്ലല്ലോ അന്നത്തെ കാലത്ത്. ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് ഉള്ളി ചേർത്ത് കഴിക്കും. നമ്മളെ വീട്ടിൽ വയലുണ്ടായിരുന്നു. വയൽ പൂട്ടുന്നതിനുള്ള കലപ്പയും കാളയും എല്ലാം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. കലപ്പയും കാളയും വെച്ചുകൊള്ളുന്നത് കാണാൻ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കാണാൻ പോകുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം. നമ്മളെ വീട്ടിൽ പ്ലാവ് ഉണ്ടായിരുന്നു. പ്ലാവ് ചക്ക വെട്ടി

0: വീട്ടിൻ്റെ ചുറ്റുപാടും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ചക്കയിൽ ചക്ക ഇളക്കും, ചക്ക അവിയൽ വയ്ക്കും, ചക്ക പൂഞ്ച് അതിനടുത്ത് തോരൻ വയ്ക്കും, ചക്കക്കുരു തോരൻ വയ്ക്കും, ചക്കക്കുരു അവിയൽ വയ്ക്കും, അങ്ങനെ പലതും ചെയ്യുമായിരുന്നു. ചക്കയിൽ മാമ്പഴം പറക്കാൻ പോകും, ഞാറപ്പഴം ഉണ്ടായിരുന്നു അത് പറക്കാൻ പോകുമായിരുന്നു. അയലോക്കത്ത് വീട്ടിൽ ഞാറ ഉണ്ടായിരുന്നു അത് പറക്കാൻ പോകുമായിരുന്നു. പണ്ടത്തെ കാലത്ത് ചേമ്പം തടയിട്ട് നമ്മൾ തീയൽ വയ്ക്കുമായിരുന്നു. അപ്പോൾ തേങ്ങ വറുത്ത് വെള്ളം ചേർക്കാതെ അമ്മയിൽ അരച്ച് തീയൽ കറി വയ്ക്കുമായിരുന്നു. അതൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു ആരോഗ്യമാണ് നിലനിൽക്കുന്നത്. നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു, ആ വീട്ടിലാണ് ഊഞ്ഞാൽ കെട്ടുന്നത്. അവിടെ രണ്ട് തെങ്ങ് അടുത്തടുത്തുണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് ഊഞ്ഞാൽ കെട്ടുന്നത്. അതിൽ നിന്ന് ഊഞ്ഞാൽ കെട്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ പോകുമായിരുന്നു. പഴയ കാലത്തെ അടുക്കളയെക്കുറിച്ച് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിലും ആകാശവാണി കാണാൻ പറ്റിയതിലും വളരെ സന്തോഷിക്കുന്നു.
1: വായനശാലകളിലൂടെ
2: പുന്നപ്ര വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ശ്യാം എസ് കാര്യാദി സംസാരിക്കുന്നു.
3: പുന്നപ്ര തീരദേശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥശാലയാണ് വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാല. പുന്നപ്രയുടെ സാംസ്കാരിക മുഖത്തിന് 70 വയസ്സ് ആവുകയാണ്. പുന്നപ്രയുടെ ഒരു അക്ഷര വെളിച്ചമായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു സരസ്വതി ക്ഷേത്രം, അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ നാടിൻ്റെ ഒന്നാകെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കാറുണ്ട്. ജനങ്ങൾക്ക് പുസ്തകങ്ങളും ദിനപത്രങ്ങളും മാസികകളും വായിക്കാനുള്ള ഒരിടം മാത്രമല്ല, അതിലുപരി അവരുടെ സർഗാത്മകയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കേന്ദ്രീകരണം കൂടെയാണ് വിജ്ഞാനപ്രദാന ഗ്രന്ഥശാലയുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പുന്നപ്രയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് അവരുടെ ഒരു അക്ഷര കേന്ദ്രമാണ് പുന്നപ്ര വിജ്ഞാനപ്രദായ ഗ്രന്ഥശാല. പ്രദേശത്തിൻ്റെ വായന സംസ്കാരത്തെയും അവരുടെ ഉയർന്ന സാമൂഹ്യ ബോധത്തെയും ഒക്കെ നിലനിർത്തുവാനെന്നും ഒരു സാംസ്കാരിക കേന്ദ്രമായി വിജ്ഞാനപ്രദായ ഗ്രന്ഥശാല നിലകൊള്ളുന്നുണ്ട്. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഗ്രന്ഥശാലയിൽ എപ്പോഴും നടന്നു വരാറുള്ളത്. കവിയരങ്ങ് എല്ലാ ആഴ്ചയിലും നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒക്കെ പരിചയപ്പെടുത്താറുണ്ട്. യുവാക്കൾക്കും യുവതികൾക്കും അവരുടെ സർഗാത്മകത, കഴിവ് ഒക്കെ പ്രകടിപ്പിക്കാനുള്ളൊരിടമായി ഗ്രന്ഥശാല എല്ലാ മാസവും വേദിയാകാറുണ്ട്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ, അവരുടെ പ്രത്യേക പദ്ധതികളൊക്കെ ഗ്രന്ഥശാലയിൽ നടക്കാറുണ്ട്. കൂടാതെ PSC ക്ലാസ്സുകൾ, യോഗ സെൻറ്റർ, യോഗ ക്ലാസ്, അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സുകൾ, കരാട്ടെ ക്ലാസ്സുകൾ, ഡാൻസ് സ്കൂളുകൾ അടക്കം ഈ ഗ്രന്ഥശാലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. വാദ്യോപകരണങ്ങളുടെ ക്ലാസ്സുകൾ ഞായറാഴ്ചകളിൽ നടക്കാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പുന്നപ്രയുടെ ഒരു അക്ഷര വെളിച്ചമായി വളരെ ഭംഗിയായി എല്ലാവരുടെയും നല്ല സഹകരണത്തോടെ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.

0: റേഡിയോഗ്രാം രംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം
1: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: PM Jai, अब गरीबों की जय बन गई है।

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ആദ്യം. ചിത്രം ആറാം തമ്പുരാൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

സി എ അബൂബക്കറും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: എൻ കനകമണി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.
3: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സാമൂഹ്യ പ്രവർത്തക ശാന്ത ജോസുമായി അഭിമുഖം.
4: വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ തുടങ്ങിയപ്പോ എല്ലാരും ചോദിച്ചു കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെ ഉള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്ന ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. സിസ്റ്റേഴ്സ് ഒക്കെ പുഴുക്കൾ എടുക്കാൻ പിന്നെ ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്.
3: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കൊല്ലം ജയചന്ദ്രൻ സംഗീതം നൽകി ഐവർകാല സുരേഷ് കുമാർ പാടിയ ലളിത ഗാനങ്ങൾ. ആദ്യ ഗാനം വാർമഴവില്ലേ എന്തുറങ്ങുന്നു. രചന സുരേഷ് ബാബു ഇടവ.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. +1 പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോക സമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. കോട്ടയം കടുത്തുരുത്തി നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. ഇതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന്. റിസൾട്ട്സ് .hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 3:30 ഫലം ലഭ്യമാകും. 400,000 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷം 62.28 ആയിരുന്നു വിജയശതമാനം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11,00,000 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
2: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
1: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീത ശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരി വിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തിഗർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞക്കർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടകമാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10:00 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടക രാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
1: കർക്കടക മാസത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൊട്ട് നടന്നു. 50-ലധികം ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 കിലോ അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടക മാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൗജന്യമായി അന്ത്യവിശ്രമം ഒരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള തിലകാശി പീഠം എന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
1: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 77,977-ലും നിഫ്റ്റി 202 പോയിന്റ് നേട്ടത്തിൽ 24,275-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 104,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ

0: പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
3: ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നാണ് ചരകാചാര്യൻ ആയുർവേദത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത്, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണവും രോഗികളുടെ രോഗശമനവുമാണ് ആയുർവേദത്തിന്റെ സമഗ്രമായ ലക്ഷ്യം. ഇതിനായി ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് ഋതുചര്യ. ഋതു എന്നാൽ കാലാവസ്ഥയും ചര്യ എന്നാൽ ജീവിതശൈലിയുമാണ്. അതിനാൽ ഓരോ കാലാവസ്ഥയുടെ സ്വഭാവത്തിനനുസരിച്ച് ആഹാരത്തിലും ദൈനംദിന ചര്യകളിലും വരുത്തുന്ന ക്രമീകരണത്തെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ആയുർവേദം ഒരു വർഷത്തെ 6 ഋതുക്കളായി വിഭജിച്ചിരിക്കുന്നു. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഇവയിൽ ഇന്ന് നാം വിശദമായി പരിചയപ്പെടാൻ പോകുന്നത് വർഷ ഋതുചര്യയെക്കുറിച്ചാണ്. കാരണം സാധാരണയായി മലയാള മാസങ്ങളായ കർക്കിടകവും ചിങ്ങവും ഉൾപ്പെടുന്ന മഴക്കാലമാണ് വർഷ ഋതു. വർഷ ഋതുചര്യയിൽ പറയുന്ന ക്രമീകരണങ്ങളാണ് കർക്കടക ചികിത്സയായി ചെയ്തു വരുന്നത്. കേരളത്തിൽ കർക്കടകമാസം എന്നത് മഴയുടെ കാഠിന്യം ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് പ്രകൃതിയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നു. ശരീരത്തിന്റെ ദഹനശക്തി കുറയുകയും രോഗപ്രതിരോധ ശേഷി ദുർബലമാവുകയും പല പഴയ രോഗങ്ങളും വീണ്ടും പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ആചാര്യന്മാർ കർക്കടകമാസം രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തെ ബലപ്പെടുത്തുവാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗിയുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്ന രണ്ട് ലക്ഷ്യങ്ങളും കർക്കിടക ചികിത്സയിലൂടെ സാധ്യമാകുന്നു. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്നതിനാൽ ശരീരത്തിലെ വാതദോഷം പ്രബലമാവുകയും അഗ്നി, അതായത് ദഹനശക്തി, ക്ഷയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന വിഷാംശങ്ങൾ അഥവാ ആമം വർദ്ധിക്കുകയും പലവിധ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ഷീണം, ശരീരവേദന, സന്ധിവേദന, വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് കർക്കടക ചികിത്സയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. കർക്കടക ചികിത്സ എന്നത് വെറും ഒരു മരുന്നു കഴിക്കുന്ന പരിപാടി മാത്രമല്ല, അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിപാലിക്കുന്ന സമഗ്രമായ ആരോഗ്യ പരിപാലന രീതി കൂടിയാണ്. ഇതിൽ ആഹാരക്രമം, ഔഷധ സേവ, പഞ്ചകർമ്മ ചികിത്സകൾ, ജീവിതശൈലി ക്രമീകരണം, മാനസികാരോഗ്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ അത്രമേൽ പ്രചാരമുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി സേവ. ഔഷധ സസ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ദഹനശക്തി മെച്ചപ്പെടുത്തുവാനും ശരീരത്തിന് ആവശ്യമായ പോഷണം നൽകുവാനും സഹായിക്കുന്നു. പോഷക സമൃദ്ധമായ അരി, ഔഷധ ഗുണങ്ങളുള്ള വിവിധ ഇലകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തേങ്ങാപ്പാൽ എന്നിവ ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇതിന്റെ ചേരുവകളിൽ വ്യത്യാസമുണ്ടാകാം. ചിലർ ജീരകം, കുരുമുളക്, ചുക്ക്, ഉലുവ, വെളുത്തുള്ളി തുടങ്ങിയ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, കർക്കിടക കഞ്ഞിയെ സർവ്വരോഗ സംഹാരിയായി കണക്കാക്കേണ്ടതില്ല. ഇതൊരു പാരമ്പര്യ ഭക്ഷണ രീതിയുടെ ഭാഗമാണ്.

ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളെയും ചേരുവകളെയും ആശ്രയിച്ചിരിക്കും ഔഷധ കഞ്ഞിയുടെ ഗുണങ്ങളും. പ്രമേഹം, വൃക്കരോഗം, പ്രത്യേക ഭക്ഷണ നിയന്ത്രണമുള്ള രോഗികൾ തീർച്ചയായും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധക്കഞ്ഞി സേവിക്കുക. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ പലരും അഭ്യംഗം, അതായത് ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജ് ചെയ്യാറുണ്ട്. ഇത് ശരീരത്തിലെ വാതദോഷം കുറയ്ക്കുവാനും പേശികൾക്കും സന്ധികൾക്കും ബലം നൽകുവാനും ശരീരത്തിന്റെ ക്ഷീണം അകറ്റുവാനും സഹായിക്കുന്നു. മൃദുവായ മസാജാണ് അഭ്യംഗത്തിൽ ചെയ്യുവാനായി വിധിച്ചിരിക്കുന്നത്. ശക്തിയായോ അമർത്തിയോ ഉള്ള മസാജിംഗ് പലപ്പോഴും ശരീരത്തിൽ കൂടുതൽ ദോഷമുണ്ടാക്കുന്നു. ധന്വന്തരം തൈലം, ബലാതൈലം, പഞ്ചസ്നേഹം, മഹാമാഷാദി തൈലം തുടങ്ങിയവ അഭ്യംഗത്തിന് ഉപയോഗിക്കാം. കർക്കിടക മാസത്തിൽ ബലവർദ്ധനത്തിനായി ഔഷധ സേവയും പറയുന്നുണ്ട്. ദഹനക്കുറവ്, ക്ഷീണം, ശരീരവേദനകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ കഴിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ രോഗികളിൽ പഞ്ചകർമ്മ ചികിത്സയും കർക്കിടക മാസത്തിൽ ചെയ്യാം. സ്നേഹപാനം, സ്വേദനം, വമനം, വിരേചനം, വസ്തി എന്നീ പഞ്ചകർമ്മ ചികിത്സകൾ രോഗാവസ്ഥയും ശരീരപ്രകൃതിയും കണക്കിലെടുത്ത് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ സമയത്ത് രോഗപ്രതിരോധമാണ് ലക്ഷ്യമെങ്കിൽ മൃദുവായ പഞ്ചകർമ്മ ചികിത്സ വീട്ടിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ കർക്കിടക ചികിത്സ എന്ന പേരിൽ പലവിധ പാക്കേജുകളും പരസ്യങ്ങളും കാണാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ ഒരേ മാതൃകയിൽ എല്ലാവർക്കും നൽകുന്നതല്ല. ഓരോ രോഗിയുടെയും ശരീരപ്രകൃതി, രോഗാവസ്ഥ, പ്രായം, തൊഴിൽ, ഭക്ഷണരീതി എന്നിവ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ നിർദ്ദേശിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്തുന്നതിനേക്കാൾ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം കർക്കിടക ചികിത്സ ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കർക്കിടക ചികിത്സയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശരിയായ ആഹാരക്രമം. മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ സമയം ശീലിക്കുക. അമിതമായ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ആവിയിൽ പുഴുങ്ങിയ ആഹാര പദാർത്ഥങ്ങൾക്ക് മുൻഗണന നൽകുക. പഴകിയതും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ദിവസവും തിളപ്പിച്ചാറിയ വെള്ളം 15 ഗ്ലാസ് എങ്കിലും ഈ സമയത്ത് കുടിക്കുവാനായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളിലും കുട്ടികളിലും വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുന്നത് മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകുന്നു. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ പടരുവാൻ സാധ്യത ഉള്ളതിനാൽ കുടിവെള്ളത്തിന്റെ ശുദ്ധി കൂടി ഉറപ്പാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ഭക്ഷണത്തിനോടൊപ്പം മതിയായ വിശ്രമത്തിനും ഉറക്കത്തിനും കർക്കിടക മാസത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. പകലുറക്കം മഴക്കാലത്ത് വർജിക്കണമെന്ന് വർഷ ഋതുചര്യയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അമിതമായ കായികാധ്വാനം ഈ സമയത്ത് ഒഴിവാക്കി ശരീരത്തിന് വിശ്രമം നൽകുന്നത് രോഗപ്രതിരോധ ശേഷി നിലനിർത്തുവാൻ സഹായിക്കുന്നു. മൃദു വ്യായാമ മുറകൾ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ദിവസവും 20 മിനിറ്റെങ്കിലും നിരപ്പുള്ള പാതയിലൂടെ നടക്കുക. ഇന്ന് നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി മാനസികാരോഗ്യമാണ്. അതിനാൽ കർക്കിടക മാസം മാനസിക സമ്മർദ്ദത്തെ അകറ്റി നിർത്തുവാനുള്ള ഒരു തുടക്കമായി കരുതാം. ദിവസവും രാവിലെ എണീറ്റതിനു ശേഷം 15 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ശീലിക്കുക. കാഠിന്യം കുറഞ്ഞ യോഗ മുറകളും പ്രാണായാമവും ഈ സമയത്ത് ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിയാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും മുന്നേറുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ ശ്രദ്ധിക്കുന്നത് വഴി ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുവാനും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന വെല്ലുവിളി ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സഹായിക്കും. നോക്കുമ്പോൾ കർക്കിടക ചികിത്സയുടെ അടിസ്ഥാന ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. അതിനാൽ ഈ കർക്കിടക മാസത്തിൽ നമുക്കെല്ലാവർക്കും ആരോഗ്യകരമായ ആഹാര രീതി പിന്തുടരാം. ആവശ്യമായ വിശ്രമം ഉറപ്പാക്കാം. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അനുയോജ്യമായ ആയുർവേദ പരിചരണം സ്വീകരിക്കാം. ആരോഗ്യം എന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആശയമല്ല. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഉന്നമനത്തിന് കാരണം.

0: മാകുന്നു.
1: കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: ഹരിയാന കാ നാം ഇതിഹാസ് കെ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ. ആജ് യഹാ സേ ദേശ് കോ പെഹലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ. ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാന കാ നാം ഭി ആയേഗാ ഹീ ആയേഗാ.
1: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡീഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
1: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുന്നൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും

0: വിദഗ്ധർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്നും DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ

0: അടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് ഗാനസല്ലാപം അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563211. മറ്റൊരു ഫോൺ നമ്പർ 9496569631.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനശലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഹലോ
0: ഹലോ.
1: ഹലോ.
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ
0: കേൾക്കുന്നുണ്ടോ? പേര് പറയൂ.
1: കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നു.
0: പറഞ്ഞു പറഞ്ഞു.
1: ആലപ്പുഴ ജില്ലയിലെ വല്ലിയിരിക്കൽ ശാന്ത.
0: ശാന്ത, അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ? റേഡിയോ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനടുത്തു നിന്ന് മാറി നിൽക്കുകയോ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യാം.
1: ഞാൻ
0: ഇന്ന് ഞാൻ അല്ല ആദ്യമേ ചോദിക്കട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അത് ആദ്യം പറയൂ.
1: ഞാനൊരു പാട്ട് ചോദിച്ചു സാർ.
0: അല്ല ആദ്യം പറയൂ, പാട്ട് ഏതാണെന്ന് പറയൂ. ധ്വനി സിനിമയിലെ ജാനകി ജാനകി തുടങ്ങുന്ന ഗാനം അല്ലേ? ഇന്ന് രാമായണ മാസമല്ലേ? ഇന്ന് രാമായണം മാസം ആരംഭമല്ലേ? അല്ലേ? കർക്കിടകം, കർക്കിടകം ഒന്ന് അല്ലേ? ശരി, ഇനി നമുക്ക് വിശേഷങ്ങൾ പറയാം. വീട്ടിലാരൊക്കെ ഉണ്ട് ശാന്ത?
1: സാർ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു. എന്റെ ചേച്ചിയും ഞാനും. എനിക്ക് നടക്കാൻ പറ്റത്തില്ല, നടയിൽ മുമ്പോട്ട് തളർന്നിരിക്കും. ചേച്ചിക്ക് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല. അങ്ങനെ ഞങ്ങൾ
0: രണ്ടുപേരും പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലേ.
1: ആലപ്പുഴ ജില്ലയിലെ വലിയ അഴീക്കൽ, ആറാട്ടുപുഴ പഞ്ചായത്ത്.
0: ആറാട്ടുപുഴ വലിയ അഴീക്കൽ അല്ലേ? ശരി ശരി.
1: എനിക്ക് സാറിനോട് സംസാരിക്കാൻ ഒത്തിരി
0: ഓ പിന്നെ നമുക്ക് സംസാരിക്കാലോ. പറഞ്ഞോളൂ. അവിടുത്തെ അവിടുത്തെ
1: ഒരു കാര്യം
0: പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ആകാശവാണിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവതാരകരെ. അപ്പൊ അവര് ഈ പേപ്പറിലല്ലാതെ ഇപ്പോ നേരത്തെ ഒരു യാത്ര പോയി ഞങ്ങളൊന്നും ഇത് കേൾക്കുന്നില്ല. കാരണം ഞങ്ങളെ പോലുള്ളവരാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾ പോകാൻ നേരത്തെ ഞങ്ങളോടൊന്ന് പറഞ്ഞോണ്ട് പോകണമെങ്കിൽ.
0: എല്ലാവർക്കും പേപ്പർ വായിക്കാനോ
1: പറ്റത്തില്ലല്ലോ. പറഞ്ഞോണ്ടൊന്ന് പോണോന്ന് പറയുക.
0: എന്ത് പറഞ്ഞോണ്ട് പോണോന്ന്?
1: അല്ല സാർ, വാർത്തയിലെങ്കിലും
0: ഞങ്ങള് കേൾക്കുന്നില്ലത്. റിട്ടയർ ആവുമ്പോഴോ? റിട്ടയർ ആകുന്ന സമയത്ത് നമുക്ക് അപ്പോഴും എല്ലാവർക്കും പറയാനുള്ള അവസരം കിട്ടില്ലല്ലോ. ശരി ശരി. എന്തായാലും ആവശ്യം നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഒരു ഒരു ആവശ്യത്തിന്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് സാധ്യമാണോ ഇല്ലേ എന്നറിയില്ല. പോട്ടെ, അപ്പൊ നമുക്ക് ഇന്ന് ഈ ഗാനം കേട്ടാലോ, ജാനകി ജാനേ എന്ന് തുടങ്ങുന്ന ഗാനം, ധ്വനി എന്ന ചിത്രത്തിൽ. അതെ.

0: അപ്പൊ
1: അതെ
0: ഗാനം ശ്ലോകം വളരെ ഭക്തിപൂർവ്വം തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ? അതെ. ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. സംഗീതം നൽകിയത് നൗഷാദ്. യേശുദാസ് പാടിയ ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം, ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും കുറച്ച് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഗാനശലാപത്തിലേക്ക് ഒന്നും കൂടി വിളിക്കണം കേട്ടോ. അപ്പം വീട്ടിലുള്ള മറ്റേ അവരുടെ പേരെന്താണ്? ശോഭ. ശോഭ ശാന്ത. അപ്പോ രണ്ടുപേർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം അല്ലേ? ആ ശരി. അപ്പോ നമുക്ക് അവരും ശോഭയും കൂടെ അന്വേഷിച്ചായിട്ട് പറയുക. നമുക്ക് പാട്ട് കേട്ടാലോ? ശാന്തി ശാന്തി സമാധാനമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക്

0: ഓട്ടോമൊബൈൽ വരുന്ന സൗണ്ട് ബാറും വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ,
1: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത്?
2: കരുനാഗപ്പള്ളി.
1: ആ പറഞ്ഞു.
2: ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ചിരുന്നു, ലാസ്റ്റ് കോളർ ആയിരുന്നു ഞാൻ. നമുക്ക് തങ്ങളുടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല.
1: മുഴുവൻ പേരെന്താണ്? ജനാർദ്ദനൻ.
2: ജനാർദ്ദനൻ നായർ.
1: ആ കരുനാഗപ്പള്ളി അല്ലേ?
2: കരുനാഗപ്പള്ളി.
1: ഓക്കെ ഓക്കെ.
2: ഞാന് 73 വയസ്സുള്ള ഒരാളാ. ഞാനൊരു 60 വർഷമായിട്ട് ആകാശവാണി കേൾക്കുന്ന ഒരാളാണ്.
1: ആകാശവാണിയുടെ തുടക്കകാലം മുതൽ ഇതുവരെയുള്ള മാറ്റങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അല്ലേ?
2: ശരിക്കും അറിയാം, ശരിക്കും അറിയാം. ബാലലോകം മുതൽ, അതായത് വീരരാഘവന്മാരിരുന്ന കാലഘട്ടം തൊട്ട്, മടവൂർ ഫാസി, ടി പി രാധാമണി, ആകാശവാണിയിലെ പാട്ട് ആകാശവാണിയിലൂടെ കേൾക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ്.
1: അത് ശരിയാണ്. കാര്യം നമുക്ക് ഇപ്പോ പല ശ്രോതാക്കളും വിളിക്കുമ്പോഴത്തേക്കും അവരുടെ കൈവശം ചിലപ്പോൾ ആ പാട്ട് കാണുമായിരിക്കും. അതിനുള്ള ഇപ്പൊ തന്നെ നമുക്ക് മൊബൈലിൽ പാട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എങ്കിലും നമ്മൾ ആകാശവാണിയിലൂടെ ആ പേര് പറഞ്ഞു കേട്ടിട്ട് പാട്ട് കേൾക്കുന്നതിൽ ഒരു പ്രത്യേക സുഖം എല്ലാവരും പലരും ഇങ്ങനെ
2: ഒരു നൊസ്റ്റാൾജിയ. അതായത് എനിക്ക് ഓർമ്മയുള്ള കാലഘട്ടത്തിൽ 1959 കാര്യമാണ് ഞാൻ
1: പറയുന്നത്.
2: 59 ആകാശവാണിയിൽ ഒരു ബുഷ് റേഡിയോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. എന്റെ വീട്ടിലെ സഹോദരൻ കൊണ്ടുവന്ന് വെച്ച് കേൾക്കുമ്പോ ഇതിന്റെ മൂപ്പില്, അതുകൂടാതെ ഉച്ചക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട, വൈകിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട
1: കാര്യങ്ങള്,
2: അത് കൂടാതെ തന്നെ അന്നത്തെ ഓരോരോ സിനിമയിൽ ഇപ്പം അതിനകത്ത് ഒരുപാട് മാറ്റം വന്നുപോയി.
1: മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം അനിവാര്യമാണല്ലോ.
2: പിന്നെ
1: അന്നൊക്കെ നമ്മള് പലപ്പോ നമ്മള് കുഞ്ഞിലേക്ക് നമ്മൾ റേഡിയോ കേൾക്കുമ്പോൾ ഇതിനകത്ത് ആരാണ് ഇന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ.
2: അത്
1: കേൾക്കുന്ന എല്ലാവരും പങ്കുവച്ചിട്ടുള്ള ഒരു ഒരു ഒരു അത്ഭുതമാണത്. ആരാണ് സംസാരിക്കുന്നത്?
2: ഇത് കൂടാതെ തന്നെ അന്ന് ഞാൻ ആലോചിച്ചു, അന്ന് ഒരു ആന്റീന വലിച്ചു കെട്ടുമായിരുന്നു. എന്റെ നാലുകെട്ടിന്റെ മുകളിലത്തെ ആ ആന്റീന എന്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ പതിഞ്ഞു കിടക്കും. ഇത് കൂടാതെ തന്നെ പിന്നെ ഇപ്പോഴും ഞാൻ ഇന്ന് വെച്ച് ആകാശവാണി അകവഴി സ്നേഹിക്കും. ഞങ്ങളുടെ എന്റെ വീടിനടുത്ത്
1: കേട്ട് കേട്ട് തുടങ്ങി അതിന്റെ ആ ഒരു രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകാശവാണിയിൽ ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്ന് പല ശ്രോതാക്കളും നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്.
2: ഇപ്പൊ തൊട്ടുമുമ്പ് ഇവിടെ ആകാശവാണി ഇപ്പൊ അവലപിച്ചുകൊണ്ടിരുന്നുണ്ട് പ്രകാശധാരയിലെ
1: വളരെ കാലികമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അതോടൊപ്പം നമ്മൾ പഴമ കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണല്ലോ ആകാശവാണിയുടെ ഒരു പ്രത്യേകത. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ഞാൻ പണ്ട് പഴയതായിട്ട് കണ്ട ഒരു കരുണ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ യേശുദാസ് പാടി ദേവരാജൻ സംഗീതം നൽകുക, രചന വയലാറാണെന്നാണ് എന്റെ ഓർമ്മ.
1: രചന ONV കുറുപ്പാണ്.
2: ONV
1: കുറുപ്പ് എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം വാർത്തിങ്കൾ.
2: ആ ഗാനമാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ആകാശവാണിക്ക് കത്തുകൾ എഴുതാറുണ്ട്. ഇത് കൂടാതെ തന്നെ എന്റെ വീടിനടുത്തൊരു KCDCയുടെ ഒരു ഫാക്ടറി ഉണ്ട്. അതിന്റെ വാതിക്കൾ ഞാൻ കഴിഞ്ഞ ദിവസം റേഡിയോ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി അവരെ ഞാൻ പ്രചോദിപ്പിക്കും. എന്നിട്ട് ചെറിയ ട്രാൻസിസ്റ്റർ മേടിച്ച് ഞാൻ അവർക്ക് അവിടെ കൊണ്ടു കൊടുക്കും. അവരെ കൊണ്ട് അവരെ
1: റേഡിയോ കേൾപ്പിക്കും. നമ്മൾ കൊടുത്താൽ മാത്രം പോരല്ലോ, അവര് റേഡിയോ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ടോ?
2: അവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫാക്ടറി ആക്ട് പ്രകാരം രാവിലെ 8 മണിക്ക് ഫാക്ടറി തുറക്കും. 12 മണിക്ക് അപ്പൊ 12 മണിക്ക് ഇപ്പൊ സ്ത്രീകൾ ഇറങ്ങി വരും. സ്ത്രീകളെല്ലാം 10-500 സ്ത്രീകളുണ്ട്. അവര് ഈ റേഡിയോയുടെ 4 വശവും ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ അവരിങ്ങനെ പ്രകാശധാര കേൾക്കും. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വെറുതെ ഇപ്പൊ പോയി കൊണ്ട് എന്റെ തൊട്ടടുത്ത് ഞാൻ ചെന്നപ്പോ അവരിങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ പറഞ്ഞത് കണ്ടോടി ഇങ്ങനെ വേണം കർക്കിടക കരി, അല്ലാതെ ചുമ്മാതെ പോയി കൊണ്ടായിട്ട് കഴിക്കുന്നതല്ല.
1: എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിൽ പറഞ്ഞു അല്ലേ?
2: അതെ, പറയുന്നുണ്ട്.
1: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കുമ്പോ ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എത്രത്തോളം

0: ഒരാളിനല്ല, ഒരാളിനല്ല.
1: പിന്നെ അത് ഞാനൊന്ന് ഇടപെട്ടോട്ടെ, നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവനും ആകാശവാണിയെ കുറിച്ചും റേഡിയോയെ കുറിച്ചും ഒക്കെ പറയേണ്ടി വരും അല്ലേ?
0: ഒരുപാട് പറയണ്ടേ, ഞാൻ ഓർമ്മ നമുക്ക്
1: ശരി ഓർമ്മിച്ചപ്പോൾ എഴുതിക്കൊള്ളു, അങ്ങയുടെ അനുഭവങ്ങളെല്ലാം എഴുതിക്കൊള്ളു.
0: അപ്പോ
1: ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും
0: ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നത് എന്റെ സുഹൃത്തുക്കള് ആയിട്ടുള്ള എന്റെ ഒരു ഗ്രൂപ്പിലെ കുറെ ആൾക്കാരുണ്ട്. കായംകുളം അല്ല, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിച്ചിട്ടുള്ള എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുണ്ട്. ഇതുകൂടാതെ എന്റെ വീടിനടുത്തുള്ള രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ പ്രസന്നകുമാർ, അതുപോലെ തന്നെ ഞാൻ വൈകിട്ട് എല്ലാ ദിവസവും എന്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ കൂടെ ആത്രയിലിരിക്കുന്ന കുറച്ചു പേരുണ്ട്, വാസുദേവൻ, അങ്ങനെ ഏറെ പേര് അവിടെ എന്റെ അടുത്ത് ആൾക്കാർക്ക്. അവരൊക്കെ റേഡിയോ കേൾക്കാൻ ഞാൻ പറയുന്നവരാ, അവരുടെയൊക്കെ വീട്ടിൽ റേഡിയോയും
1: ഉള്ളവരും കേൾക്കട്ടെ.
0: എല്ലാവരും വളരെ
1: നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനി നമുക്ക് വിളിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞിട്ട് വിളിക്കുന്നതാവും ഉചിതം.
0: അപ്പൊ
1: നമുക്ക് എല്ലാ ശ്രോതാക്കളെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കുകയും ഉൾപ്പെടുത്തുകയും
0: ചെയ്യണം.
1: തീർച്ചയായും. അപ്പോ നമുക്ക് വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കുക, എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ഗാനം കേൾക്കുക.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ,
2: ആ ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ആ
2: പേര് പറയൂ അങ്ങയുടെ.
3: മോഹനൻ നായർ നേടിയത്, ഹരിപ്പാട് ചെറുതന.
2: മോഹനൻ നായർ ഹരിപ്പാട് അല്ലേ? ശരി ശരി. ആദ്യമായിട്ടാണോ ഖാനും ഗാനസല്ലാപത്തിലേക്ക് വിളിക്കുന്നത്?
3: കിട്ടിയായിരുന്നു.
2: ആ ധാരാളം ശ്രോതാക്കൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോ അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ഈ ഫോൺ കൺസോളിൽ ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പം എന്ത് ചെയ്യുന്നു മോഹനൻ നായർ?
3: ഞാൻ എനിക്ക് കാറ്ററിംഗിന്റെ പരിപാടി, കാറ്ററിംഗ് നടന്നുണ്ട്.
2: ഓ ഓ, ഇനിയിപ്പോ ഈ കർക്കടക മാസത്തിൽ വലിയൊരു കാണില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഓണം ചിങ്ങമാസം വന്നു കഴിയുമ്പോ വിവാഹവും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോ നിങ്ങക്ക് നല്ല തിരക്കായിരിക്കും അല്ലേ? പിന്നെ പറയൂ, വീട്ടിലാരൊക്കെ ഉണ്ട്?
3: ഭാര്യ ഉണ്ട്, മക്കളുണ്ട്. മക്കളെ മോളും മരുമോളും UKയിലാണ്, മോള് ഒമാനിലാണ്, മരുമോൾ നാട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും പേരും ഉള്ളു വീട്ടില്.
2: സുഖമായി ജീവിച്ചു പോകുന്നു അല്ലേ?
3: കഴിഞ്ഞു പോകുന്നു, കുഴപ്പമൊന്നുമില്ല.
2: ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് രാഗത്തിലെ ഓമൻ സിംഗ് സുശി എന്നുള്ള പാട്ടുണ്ട്.
2: പി സുശീല പാടിയ ഗാനം അല്ലേ? വയലാർ എഴുതി സല്ലി ചൗധരി ഈണം പകർന്നത്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഗാനം?
3: എല്ലാവർക്കും കൂടി സമർപ്പിക്കുന്നു, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്.
2: കൊച്ചുമക്കളുടെ പേരുകൾ പറയൂ.
3: കൊച്ചുമക്കളുടെ പേര് ഒന്നിന്റെ, ഒരാളുടെ പേര് ശ്രീവേദ, ഒരാളുടെ പേര് ശ്രീനികേത്, മോടെ മോന്റെ പേര് കൃതിക്ക്, അങ്ങനെ മൂന്ന് പേര്.
2: നല്ല പേരുകളാണല്ലോ ഇതെല്ലാം.
3: മോടെ
2: ശരി ശരി. അപ്പോ നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും കുറച്ച് കുറേ, ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വിളിക്കണം കേട്ടോ. അപ്പോ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ആശംസകൾ നേരുന്നു, ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: ഓ നമസ്കാരം, വിളിക്കുന്ന ആളുടെ പേര് പറയൂ.
1: എന്റെ പേര് നാരായണൻ, ഞാൻ കോട്ടയം ജില്ലയിലെ പേരൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഓ പേരൂർ അല്ലേ.
1: പേരൂര് കോട്ടയം ജില്ലയിലെ ഏറ്റവും മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു സ്ഥലമാണ് പേരൂര്.
0: ആ ശരി, പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ, പേരൂരുള്ള വിശേഷങ്ങളൊക്കെ പറയൂ.
1: വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഒരു പെൻഷനറാണ്. ഞാൻ ഒരു 75 വയസ്സ് കഴിഞ്ഞു. ഞാൻ ആകാശവാണിയിൽ സ്ഥിരം വിളിക്കാറുണ്ട്. കത്തൂറും അങ്ങനെ എഴുതാറുണ്ട്. ഞാൻ വിളിക്കുന്ന ഒരാളാ. ഇപ്പം കഴിഞ്ഞ ഡിസംബറില് നമ്മളെ വെട്ടി ഒന്നിനൊന്ന് എനിക്ക് കിട്ടിയതാ.
0: എന്നിട്ട്
1: ഇപ്പോഴാണ് കിട്ടുന്നത്.
0: എന്നിട്ട് ഇപ്പോൾ കിട്ടി അല്ലേ,
1: ഇപ്പോഴാ കിട്ടിയത്. അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടാറില്ല.
0: നമ്മൾ നേരത്തെ ഞാനൊരു പ്രിയ ശ്രോതാവിനോട് പറഞ്ഞ പോലെ ധാരാളം പേർ ആകാശവാണിയിലേക്ക് വിളിക്കുന്നുണ്ട്.
1: പക്ഷെ നേരത്തെ എനിക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ചൊക്കെ കിട്ടുമായിരുന്നു, 2-3 വർഷം മുമ്പ്.
0: ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ എണ്ണം കൂടി, നമ്മുടെ ശ്രോതാക്കളുടെ എണ്ണം കൂടി, അതാണ് അതാണ് കാരണം. ശരി, അപ്പോ
1: പിന്നെ ഞാനൊരു ഒരു ടെക്സ്റ്റൈൽ മില്ലിലെ ജോലിക്കാരനായിരുന്നു. പെൻഷനായിട്ട് ഇപ്പം 16 വർഷമായി.
0: എവിടെയായിരുന്നു?
1: ഞാൻ ചെങ്ങന്നൂര് പ്രഭുരാമയിലായിരുന്നു.
0: എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
1: സർവീസില് 39.5 വർഷം.
0: വളരെ ദീർഘമായൊരു കാലഘട്ടമാണല്ലോ അല്ലേ. ശരി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അതാദ്യം പറഞ്ഞു.
1: എനിക്ക് വേണ്ടത് നമ്മുടെ അഗ്രജൻ സിനിമയിലെ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം, ആ പാട്ടാണ് വേണ്ടത്.
0: ഓ എന്തു മനോഹരമാണ്. അതെ, രാമായണം, രാമായണം കർക്കടകം.
1: രാമനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് കാർമേഘങ്ങളെല്ലാം മാറാനായിട്ടാണ് നമ്മൾ അല്ലേ. ഇത് യേശുദാസും സംഘവുമാണ് ഈ ചിത്രത്തിന് വേണ്ടി ആ ഗാനം ആലപിച്ചിരിക്കുന്നത്.
1: പിന്നെ നമുക്ക് സമർപ്പണമുണ്ട്.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: നമ്മളെ കോട്ടയം ബാബു,
0: ആ
1: പിന്നെ പി കെ വേണുഗോപാൽ കിടങ്ങറ, പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ പാലക്കാട്, പിന്നെ
0: തീരുന്നില്ല തീരുന്നില്ല തീരുന്നില്ല
1: കാസർഗോഡ് വരെ ഇഷ്ടം പോലെ ഉണ്ട്.

0: അതുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ട് സമർപ്പിക്കുക.
1: പേര് ആ മൂന്ന് പേരില് തീരില്ല എന്നുള്ളതാണ് അല്ലേ?
0: അതെ അതെ, ഇത് പിന്നെ ഏറ്റവും അടുത്ത ചില ആൾക്കാരായി മൂന്ന് പേര് പറഞ്ഞത്.
1: സ്ഥിരം റേഡിയോ, സ്ഥിരം റേഡിയോ ശ്രോതാക്കളാണല്ലോ അല്ലേ?
0: അവരെ സ്ഥിരം വിളിക്കുന്നതായി കോട്ടയം
1: അവരൊക്കെ ഈ രഞ്ജിനിയിലേക്ക് കത്തെഴുതുന്ന എല്ലാ മിക്കവാറും എല്ലാ പരിപാടിയും കേട്ട്.
0: പിന്നെ രാവിലത്തെ പരിപാടി ഉണ്ടല്ലോ, ഈ രാവിലെ ഏഴരയ്ക്കുള്ള
1: പങ്കെടുക്കാറുണ്ട്. അതെ അതെ, ശരി. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഗാനം സമർപ്പിക്കുന്നത് അല്ലേ? പിന്നെ എണ്ണമില്ലാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും.
0: അതെ അതെ,
1: നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അല്ലേ?
0: പിന്നെ സൗഹൃദവാണി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ.
1: അത് ശരി.
0: അതിന്റെ അകത്ത് ഒരു 10-20 മെമ്പർമാരുണ്ട്. അവർക്കെല്ലാം വേണ്ടി തൈപ്പാട്ട് സമർപ്പിക്കുന്നു.
1: ശരി ശരി. അപ്പൊ എല്ലാ സൗഹൃദങ്ങളും നമ്മുടെ എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക കേട്ടോ.
0: അപ്പൊ
1: നമുക്ക് ഇത് ഗാനം കേട്ടല്ലോ, അഗ്രജൻ എന്ന ചിത്രത്തിലെ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ, പേര് പറയൂ.
1: ഞാൻ ആലപ്പുഴ ജില്ലയിൽ നൂർനാട് മടനിലം കടന്നു വരുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നേ.
0: പേരെന്താണ്?
1: എന്റെ പേര് ആനന്ദവല്ലി സദാശിവൻ.
0: ആനന്ദവല്ലി സദാശിവൻ, പറഞ്ഞോളൂ.
1: അതെ, ഞാൻ ഇപ്പൊ ഇന്ന് രാമായണ മാസം തുടങ്ങുവല്ലേ സാറേ.
0: അതെ,
1: പാരായണത്തിന് പോകുന്ന ഒരു വ്യക്തിയാ.
0: രാവിലെ പോയിരുന്നോ പാരായണം ചെയ്ത്? പാരായണത്തിന് പോയിരുന്നോ?
1: രാവിലെ വൈകിട്ടാ പോകുന്നത്. വൈകിട്ട്?
0: വൈകിട്ടാണോ പാരായണത്തിന് പോകുന്നത്?
1: അതെ, രാമായണ പാരായണം വൈകിട്ടാണ്.
0: വൈകിട്ടാണല്ലേ, ശരി ശരി.
1: അതെ,
0: പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ?
1: വിശേഷങ്ങൾ
0: അങ്ങനെ പോകുന്നു.
1: മഴയില്ല, അതുകൊണ്ടൊരു രണ്ടു ദിവസം അടുപ്പിച്ച് പാരായണം ഉണ്ടായിരുന്നു. അപ്പൊ മഴയില്ലാത്തോണ്ട് വളരെ
0: ആശ്വാസമുണ്ട് അല്ലേ.
1: ക്ഷേത്രങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞ്.
0: അതെ, രാമായണത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ പ്രകൃതി കർക്കിടകമായിട്ടും
1: നമുക്ക് രണ്ടു ദിവസം കൊണ്ട്
0: അനുകൂലമാണ് അല്ലേ. സാധാരണ കർക്കിടകം വരുമ്പോൾ പ്രകൃതിയിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാകേണ്ടതാണ്. ശരി, നടക്കട്ടെ, എല്ലാം എല്ലാം വളരെ അനുകൂലമായിട്ട് നടക്കട്ടെ.
1: നമ്മളോട് വിട പറഞ്ഞില്ലേ, പാട്ടായിക്കോട്ടെ.
0: ഏത് പാട്ടാ വേണ്ടത്?
1: മകനോത്സവത്തിലെ സന്ധ്യേ എന്നുള്ള
0: കണ്ണീരിതന്തേ സന്ധ്യേ അല്ലേ.
1: അത് തന്നെ.
0: ഒ എൻ വി കുറിപ്പ് എഴുതി, സലിൽ ചൗധരി ഈണം പകർന്ന് ഗാനം. ഗാനം ആർക്കെങ്കിലും സമർപ്പണം ഉണ്ടോ? ഓ, പറയൂ.
1: എന്റെ ഒരു പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ സഹോദരൻ ആനന്ദൻ ടൈലറാ, അത് ദൈവം മുറയ്ക്ക് വിളിക്കുന്ന ആളാ, ലെറ്റർ ഇരുന്ന് നോക്കിയ ആളാ.
0: പേരെന്താണ് അദ്ദേഹത്തിന്റെ? പേരെന്താണ് അദ്ദേഹത്തിന്റെ? പേരെന്താണ് സഹോദരൻ?
1: വിജയാനന്ദൻ. വിജയാനന്ദൻ.
0: വിജയാനന്ദൻ, നമുക്ക് പരിചയമുള്ള ഒരു പേരാണ് കേട്ടോ. അത് ശരി ശരി. വിജയാനന്ദൻ.
1: വേണാട് സരസ്വതി എന്ന് എന്റെ ഒരു കൂട്ടുകാരി. പിന്നെ ഇനിയും വിളിക്കുന്ന കേൾക്കുന്നുണ്ട് പലരും എന്നുണ്ട്. പിന്നെ നമ്മുടെ പടനിലം ജംഗ്ഷനിലെ ഓട്ടോറിക്ഷക്കാർ പലരും എന്നോട് വെച്ചിങ്ങനെ പാർട്ടി ചോദിക്കുന്നു. ഞങ്ങൾ കേട്ടു നല്ലതാ കേട്ടോ എന്നൊക്കെ. അവര് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ആ ഓട്ടോറിക്ഷക്കാർക്ക് എല്ലാവർക്കും,
0: പിന്നെ ആ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ പാട്ട് സമർപ്പിക്കും. അവർ കേൾക്കുന്നുണ്ടാവും അല്ലേ?
1: തീർച്ചയായിട്ടും
0: അവർ കേൾക്കുന്നുണ്ട്. അപ്പോ
1: മൊബൈൽ അവർ കേൾക്കാം.
0: അപ്പോ ആ സുഹൃത്തുക്കളെയും സുഹൃത്തുക്കൾക്കും കൂടെ നമുക്ക് ഈ ഗാനം സമർപ്പിക്കാം അല്ലേ. ശരി ശരി. വേറെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഓ, വിശേഷം എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. നമ്മളിങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പക്ഷെ വിശേഷങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും അല്ലേ. അതെ, നമുക്ക് വളരെ
1: സമയം
0: നമുക്കിങ്ങനെ സംസാരിച്ച് നമ്മൾ, അതെ, നമുക്കിങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടും താനും അല്ലേ. നമുക്ക് ഈ വേദി പക്ഷെ അതിന് അത്ര യോജിച്ചതല്ല. യോജിച്ചതാണ് പക്ഷെ അത്ര നമുക്ക് സമയം നമുക്ക്, അതെ, നമുക്കൊരു നിശ്ചിത, അതെ, നമുക്കൊരു നിശ്ചിത സമയം ഉള്ളത് കൊണ്ട് നമുക്ക് അതിനുള്ളിൽ എല്ലാം നിർത്തണം. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം കേട്ടാലോ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറയൂ.
1: ഞാൻ പേര് സുരേഷ് കുമാർ. മാവേലിക്കരയ്ക്കടുത്ത് ഓലകെട്ടിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്.
0: മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ.
1: ആണോ സാർ, എനിക്ക് അവസരം. ഒരു മീഡിയ കൂടിയാണ് ആകാശവാണി കേട്ടോ.
0: പിന്നെ അതിന്റെ സന്തോഷം, അതിന്റെ സന്തോഷം ആ ചിരിയിലുണ്ട് കേട്ടോ. ശരി, എന്തുണ്ട് അവിടെ? ഓല കെട്ടിയ അമ്പലത്തുണ്ട്.
1: ഓലകെട്ടിയമ്പലം, മാവേലിക്കരയ്ക്കടുത്ത് ഓലകെട്ടിയമ്പലം.
0: അതെ, തന്നെ പാട്ട് പറഞ്ഞോളൂ.
1: ഭാർഗവി നിലയത്തിലെ നമ്മുടെ ബാബുക്ക സംഗീതം കൊടുത്ത ജാനകിയമ്മയുടെ പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു
0: പൊട്ടുനൂലോ ഞാലുകെട്ടി. ഇതുപോലെ ഇതേപോലെ ഒരു പാട്ട് തന്നെ ആ സിനിമയിൽ തന്നെ ഉണ്ട്. പൊട്ടിത്തകർ പൊട്ടിത്തകർ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂല് ഊഞ്ഞാല കെട്ടി അല്ലേ. അതെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ജാനകി അമ്മയ്ക്ക് മഞ്ഞണി പൂനിലാവ് പറത്തുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി തളിരിത്ത കിനാക്കളും ഒക്കെ നമുക്ക് പങ്കുവെച്ചു തന്ന ആ ഗായികയ്ക്കൊരു സ്മരണാഞ്ജലി ആയിട്ട്.
0: അതെ, തീർച്ചയായിട്ടും നമുക്ക് സ്മരണാഞ്ജലിയായി എത്ര ഗാനം നമ്മൾ കേൾപ്പിച്ചാലും മതിയാകില്ല അല്ലേ. ഏത് ഗാനമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിച്ചാലും നമുക്ക് ആകെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും അല്ലെ. ഒന്നിനൊന്നിന് മികച്ചതാണ്, എത്ര ഭാഷയിൽ എത്ര ഗാനങ്ങളാ പാടിയിരിക്കുന്നത് അല്ലെ. ഗായിക നമുക്ക് പാടിത്തന്നെ. ഓ, പറഞ്ഞോളൂ.
1: രണ്ടു വരി ഒന്ന് പാടും.
0: പിന്നെ തീർച്ചയായും പാടിക്കോളൂ, പാടിക്കോളൂ.
1: പൊട്ടാത്ത പൊന്നിൻ കിനാവു കൊണ്ടൊരു പട്ടുനൂലു ഞാല് കെട്ടി ഞാൻ, പട്ടുനൂലു ഞാല് കെട്ടി ഞാൻ. പൊട്ടാത്ത പൊന്നിൻ കിനാവു കൊണ്ടൊരു പട്ടുനൂലു ഞാല് കെട്ടി ഞാൻ, പട്ടുനൂലു ഞാല് കെട്ടി ഞാൻ. തിരതല്ലും സ്നേഹ സമുദ്രത്തിനക്കരെ സ്മരണ തൻവാടാത്ത മലർവനീ, കണ്ണുനീർ കൊണ്ടു നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിന്റെ കൊമ്പത്ത്, കൽക്കണ്ടമാവിന്റെ കൊമ്പത്ത്.
0: എന്ത് മനോഹരമായ വരികളാണല്ലേ. കണ്ണുനീർ കൊണ്ട് നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിന്റെ കൊമ്പത്ത്. ആ ഒരു ഭാവനയിൽ എഴുതാൻ പി ഭാസ്കരൻ അല്ലേ. പി ഭാസ്കരൻ അതങ്ങനെയാണല്ലോ. അതൊരു അനിവാര്യതയാണ് കാര്യം. അത് ജീവിതത്തിന്റെ ഒരു അനിവാര്യതയാണ് ലോകത്ത് നിന്ന് പോവുക എന്നുള്ളതും. അപ്പോ അവർ തന്നിട്ട് പോയോ വലിയ നിധികളുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് താനും അല്ലേ. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഈ നിധിയെല്ലാം നമ്മൾ പകർന്നു കൊടുക്കുകയും വേണം. അതാണ് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തം. അപ്പോ നമുക്ക് ഏതായാലും ഈ മനോഹരമായൊരു ഗാനം കേട്ടാലോ. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ആകാശവാണി ശ്രോതാക്കൾക്ക്, അതേപോലെ ആകാശവാണിയുടെ അണിയറയിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവരും കേൾക്കട്ടെ അല്ലേ.
1: എല്ലാവർക്കും
0: ഒരു സുവർണകാലത്തിന്റെ മുദ്ര. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: സഞ്ജീവ് ഞങ്ങൾ ഒരുമിച്ച് കൊല്ലം കർമ്മലാറാണി ട്രെയിനിങ് ഹോളിലൊക്കെ പഠിച്ചതും കൂടിയാണ്.
0: ഏതായാലും ഒരു സുവർണകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് പാട്ടുകളിലൂടെ കേൾക്കാം. ശരി, വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ. ശരി,
1: ഓക്കെ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: സാർ നമസ്കാരം. സാർ
0: നമസ്കാരം. വിളിക്കുന്ന ആളിന്റെ പേര് പറയൂ.
1: ഞാൻ രവീന്ദ്രപുരം സാർ എന്റെ പേര്.
0: എവിടെന്നാ വിളിക്കുന്നത്?
1: ഞാൻ കരുനാഗപ്പള്ളി തഴവ.
0: കരുനാഗപ്പള്ളി
1: തഴവ
0: തഴവ. ശരി ശരി, പറഞ്ഞോളൂ.
1: ഞാനൊരു റിട്ടയർഡ് ആസാം ടൈംസ് റിട്ടയർഡായിരിക്കുകയാണ്. 34 വർഷം സർവീസ് ചെയ്തിരുന്നു.
0: ഓ, 34 വർഷത്തെ
1: ആസാം.
0: പറഞ്ഞോളൂ സാർ.
1: ഒരു പക്ഷേ സാറിന് ആസാം ടൈംസ് എന്ന് പറഞ്ഞാൽ കേട്ടുപോലും കാണത്തില്ലായിരിക്കും. ഒരു അതിപുരാതനമായ ഒരു അർത്ഥസൈനികയാണ് ആസാം ടൈംസ്.
0: അതെ അതെ, നമ്മള് കേട്ടൊരു ഓർമ്മ പോലെ ഉണ്ട് അത്. അതെ,
1: ഞങ്ങളുടെയൊക്കെ സർവീസ് എന്ന് പറഞ്ഞാല് വളരെ കഠിനമാണ്.
0: എന്താ സാർ, കേട്ടില്ല കേട്ടില്ല.
1: ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലാണ്.
0: അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ
1: പ്രദേശമാണ്.
0: ശരി,
1: ഞാനൊക്കെ 72 പോയ വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് മകരങ്ങളൊന്നും ഇല്ലാത്ത അന്നൊക്കെ ഞങ്ങൾ ആകാശവാണി ഇല്ലെങ്കിൽ ശ്രീലങ്ക ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാമിന്റെ പ്രോഗ്രാം റേഡിയോ കൂടെ കേൾക്കുമായിരുന്നു ഞങ്ങള്.
0: അല്ല, അന്ന് സർവീസിലിരിക്കുന്ന സമയത്തൊക്കെ ആകാശവാണിയാണ് പ്രധാനമായും നമുക്കൊരു ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി അല്ലേ?
1: റേഡിയോ എന്ന് പറഞ്ഞ ഒരു മാധ്യമം, അതൊരു വലിയ അനുഗ്രഹം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ കൊണ്ടു നടന്നിരുന്നു അല്ലേ? മറക്കാനാകാത്ത, പ്രത്യേകിച്ച് ഒരു ജവാന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മറക്കാനാകാത്ത അനുഭവങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ട് തന്നെയാണ് അല്ലേ?
1: ഭാണ്ഡക്കെട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആർമിയെക്കാട്ടിലൊക്കെ വളരെ കഠിനമായിരുന്നു. യാത്ര തന്നെ ഒരുപക്ഷെ എന്നെ പോലുള്ള സർവീസുള്ള ആൾക്കാർ കേൾക്കുവാണെങ്കിൽ 22 ദിവസം 24 ദിവസം ജേണി പീരീഡ് ഒരു വഴിയിൽ യാത്ര തന്നെ ഉണ്ടായിരുന്നു.
0: നമ്മൾ ആ കഥകളൊക്കെ നമ്മൾ പറയാൻ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമൊന്നും പോരാ അല്ലേ?
1: പോരാ പോരാ.
0: ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: മാലിനിയുടെ തീരത്തുന്നുള്ള ഒരു പാട്ടാണ്,
0: ഗാന്ധർവ സിനിമയുടെ. അതൊക്കെ ഗാന്ധർവ സിനിമ നല്ല രസകരമായ ഒരു ഗാനമാണ് അല്ലേ? ശരി, നമുക്ക് പക്ഷെ നമുക്ക് ഒത്തിരി നമുക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സമയം വളരെ പരിമിതമാണ് സാർ. നമുക്ക് ഇനിയും വിളിക്കണം.
1: എനിക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന
0: എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ നമ്മൾ എല്ലാ എല്ലാ സുഹൃത്തുക്കൾക്കുമായിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം. കൈതപ്പുറം എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ശരി ശരി, ഓക്കെ താ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസലാപം തത്സമയം ഫോണിനും ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി, വിപിൻ കുമാർ. ഗാനസലാപം സമാപിക്കുന്നു. ഇന്ന് ഗാനസലാപത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനാലാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.

0: ചിദംബരം, ഞാൻ ക്ഷമ ചോദിക്കുന്നു.
1: കൊള്ളാം, അന്ന എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്?
0: അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയതിന്, കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് മര്യാദ കേടല്ലേ ഞാൻ കാണിച്ചത്?
1: അങ്ങനെ കരുതണ്ട. തികച്ചും അപ്രതീക്ഷിതമായി ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന ആ രീതിയിൽ പ്രതികരിച്ചു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന എന്നോട് ദേഷ്യപ്പെട്ടാലും അത് സ്വാഭാവികമെന്നേ ഞാൻ പറയൂ.
0: ഏയ്, ദേഷ്യമൊന്നുമില്ല.
1: എങ്കിൽ രണ്ട് കോഫി പറയട്ടെ. നമ്മൾ കോഫി ക്ലബിൽ വന്നിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ല.
0: സോറി, ഞാനാ ഇവിടേക്ക് ചിദംബരത്തോട് വരാൻ പറഞ്ഞത്. എന്നിട്ടും ഐ എം സോറി.
1: നോ സോറി, നോ താങ്ക്സ്. അതാണ് ഫ്രണ്ട്സിനിടയിലെ റൂൾ. അന്നയ്ക്ക് കാപ്പിച്ചിനോ അല്ലേ? ഞാൻ ഫിൽട്ടർ കോഫി പറയാം. ബേറർ ആവശ്യമുള്ള ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്.
0: ശരിക്കും ഞാൻ മറ്റൊരു കാര്യം പറയാനാ ചിദംബരത്തിനോട് വരാൻ പറഞ്ഞത്.
1: എന്താണ് ആ കാര്യം?
0: ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞു തരുമോന്ന് അറിയില്ല, ഒരല്പം നീണ്ടതാ.
1: ധൈര്യമായി പറഞ്ഞോളൂ, എനിക്കിന്ന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല.
0: ചിദംബരം ചോദിച്ചില്ലേ ഒരു ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്? ചിത്രയും ഡേവിഡും തമ്മിൽ എന്താ ബന്ധമെന്നും
1: ഉവ ചോദിച്ചിരുന്നു.
0: എങ്കിൽ ഒളിക്കാതെ ഞാനിത് പറയാം. 4 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ചിത്രയും കൂടി ഡേവിഡിനെ കാണുന്നത് ഡേവിഡ് ജോലി ചെയ്തിരുന്ന FM റേഡിയോ സ്റ്റേഷനിൽ വെച്ച്. ഡേവിഡിന്റെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചിത്രയ്ക്ക് ഒരു പ്രൈസ് ലഭിച്ചിരുന്നു.

0: Yes, madam. How can I help you?
1: Can we meet David Aregisamy, RJ?
0: Regarding?
1: We won a gift prize by participating in the contest. So,
0: please wait.
1: Thank you. ഇപ്പോ ഷോയുടെ സമയമല്ലല്ലോ, അതുകൊണ്ട് ആർജെ ഫ്രീ ആയിരിക്കും.

0: Yes, I am David. RJ, who wanted to see me?
1: Hello, David. I am Anna. And this is my friend, Chitra.
0: Hi. Hello, Anna.
1: Hi.
0: Hello, Chitra. What's the matter?
1: We got a gift in the contest. 2 tickets for the movie. But those tickets are for a Kannada movie.
0: Yes. For a Shivraj Kumar movie. Heard it is a nice one.
1: Maybe. But you know, we are Malus. So, is there any chance to get Malayala movie tickets?
0: Oh, sorry, sorry. How is that possible?
2: Anna, നീ ഇനി വന്നേ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവന്മാരെ ടിക്കറ്റ് ഒന്നും മാറ്റി തരാൻ പോണില്ല എന്ന്.
1: നിക്ക് ചിത്ര, ഒന്നുകൂടി ചോദിച്ചു നോക്കാം.
2: എന്തിനാ ഇയാളുടെ കാലൊന്നും പിടിക്കാൻ പോകണ്ട. ഇനി ഇങ്ങയുടെ ഷോയും ഞാൻ കേൾക്കാൻ പോണില്ല. ഞാൻ പോണു, നീ വരുന്നുണ്ടെങ്കിൽ വാ.
1: അന്ന,
0: അയ്യോ, അന്നയുടെ ഫ്രണ്ട് ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ.
1: നിങ്ങക്ക് മലയാളം അറിയോ?
0: ഹേയ്, ഞാൻ മലയാളിയാ. ജോലി കിട്ടിയത് ഇവിടുത്തെ FM-ലാണെന്ന് മാത്രം.
1: സോറി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. പ്രൈസ് കിട്ടിയിട്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ടാ.
0: മനസ്സിലായി. പിന്നെ മലയാള മൂവി ടിക്കറ്റ്സ് ആരും ഞങ്ങളുടെ ഷോയ്ക്ക് സ്പോൺസർ ചെയ്യുന്നില്ല. പകരം ഞാൻ ഹിന്ദി മൂവിയുടെ ടിക്കറ്റ് തരാൻ നോക്കാം. ഡിഡ് ദാറ്റ് വർക്ക്?
1: ഓ യെസ്, താങ്ക് യു.
0: എന്നാലേ കൂട്ടുകാരിയോട് ഷോ കേൾക്കുന്നത് നിർത്തരുതെന്ന് ദയവായിട്ടൊന്ന് പറയും.
1: ഷുവർ ഷുവർ.
3: എല്ലാ പ്രണയകഥകളുടെയും തുടക്കം ഇങ്ങനെ തന്നെ. ആദ്യം ഉടക്കായിരിക്കും, പിന്നെ അടക്കാനാവാത്ത ഇഷ്ടമാകും.
1: പക്ഷെ അത്ര എളുപ്പത്തിൽ രണ്ടുപേരും അടുപ്പത്തിലായില്ല. ഡേവിഡ് അയച്ചു തന്ന

0: ഹാവൂ, ഒരു വിധ ഇന്റർവെല്ലായി. എന്റെ അന്ന ഇതൊരു വിധത്തിൽ പറഞ്ഞ വധം തന്നെ.
1: ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല സിനിമ. ഈ ഹിന്ദി പടത്തിന് പകരം മറ്റേ കന്നഡ സിനിമ തന്നെ മതിയായിരുന്നു.
0: ആ ബെസ്റ്റ്, ആ ആർജയുടെ കാല് പിടിച്ച് ടിക്കറ്റ് മാറ്റി വാങ്ങിച്ചത് നീ തന്നെയല്ലേ?
1: അത്
2: എക്സ്ക്യൂസ് മീ മാഡം, യുവർ പോപ്കോൺ.
0: ഏ, പോപ്കോണോ? നീ പോപ്കോണിന് ഓർഡർ ചെയ്തിരുന്നോ അന്ന?
1: ഇല്ല, പക്ഷേ ഇതിന് ടിക്കറ്റിനൊപ്പം ഉള്ളതാണെങ്കിലോ. വാങ്ങിച്ചോ, ലാർജ് സൈസാ, അതും ചീസ് ആൻഡ് കാരമൽ.
0: ഓക്കെ, താങ്ക് യു. അന്ന സാധാരണ മൂവി ടിക്കറ്റ് പ്രൈസ് കൊടുക്കുമ്പോ പോപ്കോണും കൂടി കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ.
1: പടമോ കൊള്ളില്ല, പോപ്കോൺ എങ്കിലും ഒരു ആശ്വാസമായില്ലേ. ഇത്തിരി ഇങ്ങത്താ,
0: നീ തന്നെ കഴിച്ചോ, എന്നാ പിടിച്ചോ.
1: പോപ്കോൺ കൊള്ളാല്ലേ. അല്ല, ഇതെന്താ പോപ്കോണിലുള്ള ഒരു പീസ് പേപ്പർ കിടക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. എന്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്? ഈറ്റിംഗ് പോപ്കോൺ വിൽ മേക്ക് യു ലെസ് ആംഗ്രി.
0: എവിടെ നോക്കട്ടെ?
1: ഓ ഓ, എനിക്ക് കാര്യം പിടികിട്ടി.
0: എന്ത്?
1: പോപ്കോൺ എവിടെ നിന്ന് വന്നെന്ന്?
0: നീ കാര്യം തെളിച്ചു പറ.
1: ചിത്ര, ദാ ഈ പേപ്പർ തുണ്ടി തന്നെ കാര്യം തെളിഞ്ഞു കിടക്കയല്ലേ. മൂവി ടിക്കറ്റ് കോണ്ടെസ്റ്റ് വിജയിച്ചതിനാണെങ്കിൽ ആർജയുടെ വക പേഴ്സണൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഈ പോപ്കോൺ.
0: ഓ ക്രിഞ്ച്, വല്ല പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുടെ അടുത്തെങ്ങാനും പയറ്റാൻ പറ ഇമാതിരി വേല.

0: എന്റെ ദൈവമേ, എന്തൊരു ട്രാഫിക്! ഇന്ന് ഓഫീസിൽ എത്താൻ എത്ര മണിയാവും എന്തോ!
1: എന്നാ നിനക്ക് വർക്ക് ഫ്രം ഹോം എഴുതി കൊടുക്കാൻ മേലായിരുന്നോ?
0: അതിന് നിന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ അല്ലല്ലോ എനിക്ക് ജോലി. എന്റെ ടീം മാനേജർ എല്ലാരെയും സമയത്തിന് ചേറി കണ്ടില്ലേ നില വിളിക്കാൻ തുടങ്ങും.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: ഗുഡ് മോർണിംഗ് ലവ്ലി പീപ്പിൾ, യു ആർ ട്യൂൺ ഇൻ ടു യുവർ ഫേവറേറ്റ് വോയിസ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം 99.9 ജോളി എഫ് എം. ഐ എം ഡേവിഡ് ആരോഗ്യസ്വാമി. Today's show is little different because I want to talk about someone very special.
0: പറഞ്ഞു വെച്ചതുപോലെ ഡേവിഡിന്റെ ഷോ തന്നെ.
2: How many people listening to this program are named Chitra?
0: ഏ ചിത്ര, ഇത് ആരെ ഉദ്ദേശിച്ച? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫാക്ക്.
0: വേണ്ട വേണ്ട, എന്താ അങ്ങേരുടെ ഉദ്ദേശം എന്നറിയാലോ.
2: You know, every day I speak to thousands of listeners. But there is one who makes my heart race even more than this microphone does.
0: Chitra, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണ. എന്നാലും റേഡിയോ കൂടി പബ്ലിക് ആയിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, ടേക്ക് യു ടേൺ ആൻഡ് സ്ട്രൈറ്റ് ടു ദ എഫ്എം സ്റ്റേഷൻ.
0: അയ്യോ, എന്തിന്?
1: ഇന്ന് അയാളുടെ സൂക്കേട് ഞാൻ തീർക്കും.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനാലാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ്

0: സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 15-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
0: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പദ്ധതി വഴി ലഭിക്കുന്ന ആനുകൂല്യം 3 ഘട്ടങ്ങളിലായി അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തുന്നതാണ്. ഗർഭകാല പരിശോധനകൾ, ആദ്യത്തെ വാക്സിനേഷൻ, പ്രസവം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് തുക അനുവദിക്കുന്നത്. ഈ ആനുകൂല്യം അമ്മയുടെയും കുഞ്ഞിന്റെയും പോഷകാഹാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ആരോഗ്യം ഉറപ്പാക്കുക.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതിപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
9: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം യേശുദാസും ലതികയും പാടിയത്. ചിത്രം അഭിനന്ദനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം കണ്ണൂർ രാജ.

0: ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോഭാരം തുടരുന്നു. അടുത്ത ഗാനം നക്ഷത്ര കൂടാരം. ഈ ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന പിച്ചു തിരുമല, സംഗീതം മോഹൻ സിത്താര.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ബിച്ചു തിരുമേനിയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം കിലുക്കാം പെട്ടി.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം തരംഗം. ഈ ഗാനത്തിന്റെ രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം കെ ജെ ജോയ്.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം എന്റെ നന്ദിനിക്കുട്ടി. ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം എം ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ. ചിത്രം വെള്ളി നക്ഷത്രം.

ഇന്നത്തെ ഗാനോപഹാരത്തിൽ അവസാനമായി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മനു അങ്കിൾ.

രാജീവ് അർഷാദും സംഗീത ശ്രീകാന്തും പാടിയത് ചിത്രം ഒരുമുറൈ വന്ന് പാർത്തായ. അഭിലാഷ് ശ്രീധരന്റെ വരികൾക്ക് വിനു തോമസിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കെ എസ് ഹരിശങ്കറും അമൃത ജയകുമാറും പാടിയത്, ചിത്രം ഡാഗിനി. ഗാനത്തിന് വരികൾ ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകമൊന്ന്, ശകവർഷം 1946 ആഷാഢം 26, 2026 ജൂലൈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 32 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയുടെയും തുടക്കം ചോദ്യോത്തരവേളയുടെ തന്നെ ആവട്ടെ. ഇന്നത്തെ ചോദ്യം പരിപാടിയിൽ ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം ഓർമ്മിപ്പിക്കാം. മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേരെന്ത്? ഉത്തരം ഹൈഡ്രോപോണിക്സ്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. നമ്മുടെ പല സിനിമാ സംഗീത സംവിധായകരും മികച്ച ഗായകർ കൂടിയാണെന്ന് അറിയാമല്ലോ. പലരും നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുമുണ്ട്. എന്നാൽ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയ ഒരാൾ മാത്രമാണുള്ളത്. ആരാണ് ആ ഗായകനായ സംഗീത സംവിധായകൻ? ചോദ്യം ആവർത്തിക്കാം. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയത് സംഗീത സംവിധായകന്മാരിൽ ഒരാൾ മാത്രമാണ്. ആരാണ് ആ ഗായകനായ സംഗീത സംവിധായകൻ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി പറയാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനത്തോടെ തുടക്കം. ചിത്രം ഇരുദയ ക്ഷമിക്കണം ഇതയക്കോയിൽ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ഇനി SP ബാലസുബ്രഹ്മണ്യത്തോടൊപ്പം സുചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉദയഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഇനി KS ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം സിന്ധു ഭൈരവി.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം പഠിക്കാത്തവൻ, മലേഷ്യ വാസ്തവൻ നയിച്ച ഗാനം കേൾക്കാം.

0: തേനീസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10 മണിക്ക് ഇസൈ തെണ്ടറിൽ കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്
1: എം പ്രകാർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഏക് പ്രകാർ സേ PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
3: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ രാമായണ പാരായണം കേൾക്കാം. രാമായണ പാരായണം ബാലകാന്ഡം പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത വർമ്മ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രാമായണ പാരായണം ബാലകാന്ഡം പാരായണം ചെയ്തത് ശ്രീയുക്ത വർമ്മ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സർഫറോഷ്, ജഗജിത് സിംഗ് പാടിയ ഗാനം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ സമയത്ത് നൽകുന്ന ചികിത്സയുടെ പ്രത്യേകത എന്താണ്?
3: ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായും രണ്ട് തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ മാത്രം പ്രാധാന്യമുള്ള മാസമല്ല. നമ്മുടെ മലയാള മാസങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ് കർക്കിടകം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മൺസൂൺ മാസം വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്നൊരു മാസമാണ്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ മലയാളികളൊരു പഞ്ഞ മാസമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പഞ്ഞം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരോഗ്യകരമായിട്ടും ഒരു താഴോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അതായത് വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നൊരു സമയമാണ്, രോഗസാധ്യത കൂടുതലുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ആധുനിക രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മഴക്കാലമാകുമ്പോഴത്തേന് രോഗാണു സംക്രമണത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വേണ്ട സമയവുമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ്, അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഞണ്ടുപോലെ പിടിക്കുന്നു എന്നാണ്. അതെല്ലാ കാര്യത്തിലും, ഇപ്പം നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന നാടാണ് കർക്കിടകം. മഴക്കാലമായതുകൊണ്ട് ആൾക്കാർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ആ സമയം ഒരു കഷ്ടത അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷത്തിനേക്ക് വേണ്ടിയിട്ട് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ അത് ആയുർവേദത്തിന് മാത്രമല്ല, എല്ലാ രീതിയിലും ഒരു മാസത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. പിന്നെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സ ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ഒരു അശാസ്ത്രീയമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന്

0: നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കർക്കിടകത്തിൽ മാത്രം തീർച്ചയായും ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഒ പിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പേഷ്യൻ്റ് പറയുകയാണ് ഈ മാസം നമുക്ക് മരുന്ന് കഴിച്ചാൽ കൂടുതൽ ഏക്കുമല്ലോ, അതുകൊണ്ടാണ് ഒ പിയിൽ വന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു രീതി എവിടെയും ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ല. രോഗം വരുമ്പോൾ ചികിത്സിക്കുക. കർക്കിടക മാസത്തിൽ രോഗസാധ്യത, ഈ മൺസൂൺ സമയത്ത് രോഗസാധ്യത കൂടുതലാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. ആയുർവേദത്തിൽ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ ഹ്യൂമേഴ്സ്, അതായത് ശരീരത്തിനകത്തുള്ള കാരണങ്ങൾ കൊണ്ട് രോഗം വരാം, പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഈ ഒരു സമയം മൺസൂൺ എന്ന് പറയുമ്പോഴത്തേനും കർക്കിടകം, മിഥുനം കർക്കിടക മാസം സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, ചയാപചയ നിരക്ക് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് ആരോഗ്യകരമായിരിക്കില്ല. അപ്പോൾ അതിന് കുറച്ച് ശ്രദ്ധ വേണം. പിന്നെ ആയുർവേദം രണ്ട് തരത്തിലാണ്, സ്വാസ്ഥ്യ സംരക്ഷണവും ആതുര സംരക്ഷണവും. അതായത് ഒരു വ്യക്തി പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ആ സമയത്ത് എടുക്കണം. വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികളായാലും അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വേണ്ട, മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന രോഗങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചികിത്സ നൽകേണ്ട സമയമാണ്. പിന്നീട് ഈ മാസം മലയാള മാസത്തിൽ കർക്കിടക മാസം കൃഷിയിൽ നിന്നൊക്കെ ആൾക്കാർ വെട്ടുനിന്നിരുന്നു. അടുത്ത മാസം മുതൽ പുതുവർഷം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ ശരീരത്തിന് ഒരു കുറച്ച് ശ്രദ്ധ നൽകി അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രസക്തി. അല്ലാതെ കർക്കിടകത്തിൽ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, കർക്കിടകത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ ആയുർവേദത്തിന് എഫക്റ്റ് ഉള്ളൂ എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം.
1: മാഡം, അതുപോലെ തന്നെ ഈ കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഒരു ധാരണ ഇതൊരു സുഖ ചികിത്സ എന്നതാണ്. ശരിക്കും എന്താണ് ഈ ചികിത്സയുടെ ശാസ്ത്രീയ വശങ്ങൾ?
0: അതെ, അതായത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സുഖ ചികിത്സ, അസുഖ ചികിത്സ എന്നൊക്കെ പറയുന്നത്. അതായത് ചികിത്സ അസുഖത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം, സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു പ്രാധാന്യം ആയുർവേദം നൽകുന്നുണ്ട്. അതായത് പ്രിവൻറ്റീവ് മെഡിസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വാസ്ഥ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചികിത്സാക്രമങ്ങളായതുകൊണ്ടായിരിക്കാം ഇതിന് സുഖ ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സയെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. രോഗം വന്നാൽ രോഗത്തിനനുസരിച്ച് ചികിത്സിക്കണം, മാത്രമല്ല വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ അതായത് ഈ ഒരു മാസത്തിൽ തണുപ്പ് കൂടുതലായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, അതുകൊണ്ടൊക്കെ രോഗസാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ആരോഗ്യകരമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചികിത്സയായതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്ന് പറയുന്നത്. സുഖത്തിന്, അതായത് രോഗം ഉള്ള ആൾക്കും രോഗമില്ലാത്ത ആൾക്കും, രോഗമില്ലാത്ത ആളാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ളൊരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ ചികിത്സ ചെയ്യാം. രോഗമുണ്ട് എങ്കിൽ ഏത് രോഗമാണ് അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തി ട്രീറ്റ്മെൻറ്റ് നൽകണം. പൊതുവെ, അതായത് മഴക്കാല പൂർവ്വമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ശോധന ചികിത്സ എന്ന് പറയും. അതായത് ഡീടോക്സിഫിക്കേഷൻ, നമ്മൾ ശീലിച്ച് വരുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദഹന സംവിധാനത്തിലൊക്കെ ഉണ്ടായി വന്നിരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾക്ക് വന്ന വ്യതിയാനമൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന്, ബാലൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊരു ശോധന ചികിത്സ ചെയ്യും. അതാണ് നമ്മൾ മഴക്കാലപൂർവ്വ ഒരു വിരേചനം എന്ന് പറയും. ആ അതായത് ശുദ്ധീകരണമാണ്, ഒരു മൈൽഡായിട്ടുള്ള ലാക്സേറ്റീവ് ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം കൃത്യമാകുന്നു, നമ്മുടെ മെറ്റബോളിസവും കൃത്യമാകുന്നു, അതുകൊണ്ട് തന്നെ രോഗസാധ്യതയും കുറയുന്നു. അപ്പോൾ അതാണ് ഈ ഒരു സുഖ ചികിത്സ. സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ആയതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്നൊരു ഹെഡിങ്ങിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്.
1: മാഡം, യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിക്ക് കർക്കിടക ചികിത്സ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ?
0: അതെന്താണ് കർക്കിടക ചികിത്സ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു മാസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓരോ മാസത്തിനനുസരിച്ച് നമ്മുടെ ചര്യകൾക്ക് വ്യതിയാനം വരുത്തണം. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. വളരെ മുന്നേ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിനനുസരിച്ചുള്ള ചര്യകൾ, ശീലങ്ങൾ ആചരിച്ച് വരികയും ചെയ്താൽ നമുക്ക് രോഗമുക്തി നേടാൻ സാധിക്കും. അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗവും ഇല്ലാത്ത ആൾക്ക് സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമുക്ക് വെൽനെസ്സിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ശോധന ചികിത്സ ചെയ്യുക. പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ പിഴിച്ചിൽ ഒഴിച്ചിൽ ഇതൊക്കെ എന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ചികിത്സ എന്ന് പറയുന്നത്. പ്രൈം ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ശോധന കർമ്മങ്ങൾ, പഞ്ചകർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് മുന്നേ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ പിഴിച്ചിൽ ഒഴിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതാണ് കർക്കിടക ചികിത്സ. വർഷം തോറും കർക്കിടകമാകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മാത്രം, അതായത് പിഴിച്ചിലും കിഴിയൊക്കെ ചെയ്തിട്ട് ശരിയായ ഒരു ശോധന ചികിത്സ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലം

0: പത്താകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർക്കടകത്തിൽ ഒരു രോഗവും ഇല്ലാത്ത ആളാണെങ്കിൽ ശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിന് എങ്ങനെ ബാധിച്ചു എന്നതനുസരിച്ച് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നതാണ്.
1: മേഡം, അതുപോലെ തന്നെ ഈ കർക്കടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണ്? ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുമോ?
0: അതായത് കർക്കടക ചികിത്സയും കർക്കടക കഞ്ഞിയൊക്കെ വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് കഞ്ഞി എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ളൊരാഹാരമാണ്. ഈ സമയത്ത് നമ്മുടെ ദഹന സംവിധാനം, നമ്മുടെ മെറ്റബോളിസം കുറച്ച് വിശപ്പ് കൂടുന്ന സമയമായിരിക്കും. പക്ഷേ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് അത്രത്തോളം ആക്റ്റീവും ആയിരിക്കില്ല. അപ്പം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് കർക്കടക കഞ്ഞി പ്രചാരത്തിൽ വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞമാസമായിരുന്നു കേരളീയരുടെ ഇടയിൽ. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ലഭ്യമായ, നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അധികം മറ്റ് ചെലവുകളൊന്നുമില്ല ല്ലാതെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന കഞ്ഞി പോലുള്ള ഒരു ആഹാര രീതി ദിവസത്തിൻ്റെ ഒരു നേരത്തെ ആഹാരമായി നിശ്ചയിച്ചിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ടിട്ട് വേണം ആ കഞ്ഞി ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഞ്ഞിക്ക് വേണ്ട കറികൾ തയ്യാറാക്കാനും. അങ്ങനെയാണ് കർക്കടക കഞ്ഞി ആ കർക്കടക മാസത്തിൽ, മൺസൂൺ മാസത്തിൽ കഞ്ഞി ഒരു ശീലമായത്. കഞ്ഞി പൊതുവേ മലയാളികളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരമാണ്, പോഷക സമൃദ്ധമാണ്. പ്രധാനമായും നമ്മൾ ഞവരേരിയാണ് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇല്ല എങ്കിൽ എന്താണ് അരിയാറും ചേർന്ന കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് മലബാർ ഏരിയയിൽ പ്രചാരത്തിലുണ്ട്. വിഴാലരി, കാർഗോഗുലരി, ധാന്യങ്ങളൊക്കെ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഒരു നേരത്തെ ആഹാരം. ഇപ്പോൾ കർക്കടക കഞ്ഞി ഈ വാണിജ്യവത്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ 3 നേരവും വയറു നിറച്ച് ആഹാരം കഴിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കർക്കടക കഞ്ഞി കഴിച്ചു എന്ന് വരുത്താൻ, കർക്കടകത്തിൽ കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് എന്തോ കൂടുതൽ ഗുണം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. അത് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരം, നമ്മൾ 3 നേരത്തെ ആഹാരവും കഴിച്ച് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ല, ഒരു നേരത്തെ, രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ, ഒരു എല്ലാവരും മിക്കവാറും വൈകുന്നേരമോ രാവിലെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പലർക്കും ചൂടോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കില്ല. ഒരു നേരത്തെ ആഹാരമാക്കുക, അതിന് ദശപുഷ്പങ്ങളൊക്കെ ചേർത്ത്, അതൊക്കെ നമ്മുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ തൊടിയിലൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളായിരുന്നു, മുക്കുറ്റി, തിരുതാളി, ചെറുള ഒക്കെ തുടങ്ങിയ ദശപുഷ്പങ്ങൾ ചേർത്ത് അരച്ച് ചേർത്ത് കഞ്ഞിയെ സ്വാദിഷ്ടവും ഒരു ആരോഗ്യപ്രദവുമാക്കാവുന്നതാണ്. പ്രായം പറയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. പക്ഷേ പലരുടെയും ഒരു സംശയമാണ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന്. കഞ്ഞി കുട്ടികൾക്കും കൊടുക്കാം, പക്ഷേ അവരുടെ രുചിക്ക് അനുസൃതമായിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നെയ്യോ വേണമെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. കർക്കടകത്തിൽ കഞ്ഞി കുടിച്ചേ തീരൂ എന്ന് ഒരു ശാഠ്യമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം, അതിൻ്റെ പ്രധാന, അതിൻ്റെ സയൻറ്റിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നേരത്തെ ഫുഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ എന്താ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മാസത്തിൽ ഒരു ആഹാര രീതിയായി മാറിയതാണ് കർക്കടക കഞ്ഞി.
1: മാഡം, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കർക്കടക ചികിത്സ ചെയ്യാമോ?
0: കർക്കടക ചികിത്സ എന്ന് പറയുമ്പോൾ ആഹാര കാര്യങ്ങളിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ചികിത്സയും രണ്ട് തരത്തിലുണ്ട്. തീർച്ചയായും ഈ ഒരു സമയത്ത്, മൺസൂൺ സമയത്ത്, നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, മറ്റ് രോഗ ചികിത്സ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ തീർച്ചയായും ഈ സമയത്ത് ആഹാര രീതിയിലൊന്ന് വ്യത്യാസം വരുത്തണം. അതായത് ദഹന വ്യവസ്ഥ കൃത്യമായി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം. കഞ്ഞിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഞ്ഞി കൂടുതൽ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് അത് പാടുണ്ടോ എന്നൊരു സംശയമുണ്ടാവാം. അത്തരം ആൾക്കാർക്ക് നമുക്ക് അരിക്ക് പകരം ഉലുവയോ പയറോ ഒക്കെ വേവിച്ചിട്ട് ഒരു നേരത്തെ ആഹാരമായി സമയത്ത് ഉപയോഗിക്കുക. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും വേണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, പലരും ഈ കർക്കടക സമയത്ത് നമ്മൾ ആയുർവേദത്തിലേക്ക് മാറാം എന്ന് വെച്ചിട്ട് അവർ അലോപ്പതിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റമാണ് ജീവിതശൈലിക്ക് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരും. തിരിഞ്ഞു പോയി നോക്കുമ്പോഴത്തേനും നമ്മുടെ പാരാമീറ്റേഴ്സൊക്കെ കൂടിയും ഇരിക്കും. അതൊരു തെറ്റായ രീതിയാണ്. ഏത് സിസ്റ്റം മെഡിസിൻ ആണോ നമ്മൾ കഴിക്കുന്നത്, അത് ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിന് വ്യത്യാസം വരുത്താറുള്ളൂ, വരുത്താൻ പാടുള്ളൂ. ആദ്യം ഇത്തരം ജീവിതശൈലി രോഗമുള്ളവർ ജീവിതശൈലിയിൽ വ്യതിയാനം വരുത്തണം. കാരണം പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയായിരിക്കണം. അവരുടെ ഉറക്കം കൃത്യമാക്കണം, അതുപോലെ പറ്റുന്ന തരത്തിലുള്ള വ്യായാമം. പിന്നെ ഈ പറയുന്ന കർക്കടക ചികിത്സ, അതായത് ഉഴിച്ചിൽ പിഴിച്ചിലൊക്കെ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗികളാണെങ്കിലും അവർക്ക് പെരിഫറൽ ന്യൂറൈറ്റിസ്, അതുപോലെ തന്നെ സന്ധിവേദന, പേശിവേദനയൊക്കെ ഈ സമയത്ത് കൂടും. അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ആ ചികിത്സ ആ സമയത്ത് വേണമെങ്കിൽ, അത് കർക്കടകത്തിൽ മാത്രം എന്നല്ല എപ്പോഴൊക്കെയാണ് ഇതിന് ആവശ്യം.

0: ഉള്ളത്. പക്ഷേ കർക്കിടക മാസം ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇത്തരം വേദനകളൊക്കെ കൂടുതലായിരിക്കും. അപ്പം കൃത്യമായ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സാരീതികളും ചെയ്യാവുന്നതാണ്. പ്രമേഹ രോഗികൾ അതുപോലെ അവരുടെ ആഹാര രീതിയിലും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതോട് ഒരിക്കലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിർത്താൻ പാടില്ല. ചികിത്സ വേണമെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ പോലെ പിഴിച്ചിൽ ധാര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തീർച്ചയായും ഈ രോഗിയുടെ ബി പി ഒക്കെ എത്രയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരിത്തരം ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്ന് തീർച്ചയായും അറിയിച്ചിരിക്കുകയും വേണം.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കളോട് എന്ത് സന്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: ആദ്യം തന്നെ പറയേണ്ടത്, അതായത് കർക്കിടക മാസമായല്ലോ, നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം, അതായത് ഇതുവരെ നമ്മൾ ഒരു ശ്രദ്ധയും കൊടുക്കാത്ത ആൾക്കാർ ഒരു മാസത്തേക്ക് കുറച്ച് നാൾ, പലരുടെയും ഒരു മിഥ്യാധാരണയാണ് വെജിറ്റേറിയൻ ആയിരിക്കണം ഈ സമയത്ത് എന്നൊക്കെ. ചികിത്സയ്ക്കനുസരിച്ചും ഔഷധത്തിനനുസരിച്ചും രോഗത്തിനനുസരിച്ചുമാണ് ആയുർവേദത്തിൽ അങ്ങനെ വെജിറ്റേറിയനിസം വേണോ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാമോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു സമയത്ത് മാത്രം നമ്മുടെ ചര്യകളും രീതികളും, സേ ഫോർ എക്സാമ്പിൾ മദ്യപാനം പുകവലിയൊക്കെ ഉള്ളവർ ഈ ഒരു സമയം ഞാൻ ചികിത്സ ചെയ്യുകയല്ലേ കഞ്ഞി കുടിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ വിട്ടു നിന്നിട്ട് വെരി നെക്സ്റ്റ് മന്ത് മുതൽ അവരുടെ സ്ഥിരം ശീലങ്ങളിലേക്ക് പോകും. അതല്ല രീതി. നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത്, അതായത് മൺസൂൺ കർക്കിടക മാസമാകുമ്പോഴത്തേനും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയും നമ്മളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും കുറച്ച് കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിൽ, ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക, അതെന്ന് പറയുന്നതിന് വരാൻ പോകുന്ന വർഷത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ മാസത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾക്ക് വരുത്തുന്ന വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഇനി വരുന്ന വർഷത്തിൽ ആരോഗ്യവാനായിരിക്കാൻ തുടരണം എന്നുള്ളതാണ് പറയാനുള്ള സന്ദേശം. അങ്ങനെ നമുക്ക് പൊതുവെ, അതായത് ഇപ്പോൾ ശുചിത്വശീലങ്ങളായാലും പരിസര ശുചിത്വത്തിലായാലും വ്യക്തി ശുചിത്വശീലങ്ങളിലായാലും ആരോഗ്യ സംരക്ഷണത്തിലായാലും ജീവിതചര്യ വ്യതിയാനങ്ങളുമൊക്കെ എന്തായാലും നമ്മൾ ഈ ഒരു രണ്ടൊരു മാസം, മിഥുനം കർക്കിടക മാസങ്ങളിൽ വ്യത്യാസം വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു തുടർ രീതിയായി തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് നമുക്കിപ്പം നമ്മുടെ വളരെയധികം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുപോലെ പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ നമുക്ക് തീർച്ചയായും മുക്തി നേടാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദേശീയ മൃഗം എന്ന നാടകത്തിൽ നിന്ന് സാബു പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. ചോദ്യം ഇതായിരുന്നു, നമ്മുടെ പല സിനിമാ സംവിധായകരും മികച്ച ഗായകർ കൂടിയാണെന്ന് അറിയാമല്ലോ. പലരും നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുമുണ്ട്. എന്നാൽ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയ ഒരാൾ മാത്രമാണ് ഉള്ളത്. ആരാണ് ആ ഗായകനായ സംഗീത സംവിധായകൻ? ഉത്തരം ഒരുപക്ഷേ ശ്രോതാക്കൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. എങ്കിലും പറയാം, എം ജയചന്ദ്രൻ. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 7 തവണ നേടിയ അദ്ദേഹം 2005 നോട്ടം എന്ന ചിത്രത്തിലെ മെല്ലെ മെല്ലെ മെല്ലെയാണ് യാത്ര എന്ന ഗാനത്തിലൂടെ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ട്. സംഗീത സംവിധാനത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയതിൻ്റെ പേരിലുള്ള റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ടൂറിസം ഡയറി. ഇന്ന് ടൂറിസം ഡയറിയിൽ ശാന്തൻപാറയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം പരിചയപ്പെടുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി, കർക്കിടക മാസത്തെ ആയുർവേദ ചികിത്സ, ദേവികുളം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബിനുമായുള്ള അഭിമുഖം കേൾക്കാം. 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ,

8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10:00 ഇസൈ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശം കൊണ്ട് ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, ക്ഷമിക്കണം, 5:00 രാമായണ പാരായണം, 5:15 നാടൻപാട്ടുകൾ, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 നിയമവിധി, 6:00 പദ്ധതികൾ ജനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8:00 സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം, 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചലച്ചിത്ര ഗാനം. ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ കർക്കിടക മാസത്തെ ആയുർവേദ ചികിത്സ ദേവികുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബിനുമായുള്ള അഭിമുഖം കേൾക്കാം. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി ഇസൈ തെൻട്രൽ രാത്രി 10:00. വാട്സപ്പ് സന്ദേശത്തിലൂടെ ശ്രോതാക്കൾക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ആവശ്യപ്പെട്ട എൻ്റെ നമ്പർ 8281200015.

കാലാവസ്ഥ. ഇന്ന് തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് ഉള്ളത്. നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ടൂറിസം ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനോദസഞ്ചാരികൾക്ക് കേരളം എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് മാത്രമല്ല, കാഴ്ചയുടെ സ്വർഗം കൂടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. മണ്ണും മഞ്ഞും മലയും കുളിരും പച്ചപ്പും പുഴയും അരുവിയും എല്ലാം ഒറ്റ ഫ്രെയിമിൽ. ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇടുക്കിയിലെ മലയോര

0: ഇടുക്കിയിൽ പുറം നാട്ടുകാരായ അധികം ആരുടെയും സ്പർശമേൽക്കാത്ത ഒത്തിരി ഗ്രാമങ്ങളും കാഴ്ചകളും ഉണ്ട്. കുറച്ചു വർഷങ്ങളായി സഞ്ചാരികൾ അന്വേഷിക്കുന്നതും ഇത്തരം സ്ഥലങ്ങളെയാണ്. പ്രകൃതി സ്വയം നിറയ്ക്കുന്ന ഒരു ശാന്തതയുടെ സംഗീതവും കാഴ്ചയുടെ നിറവും പ്രകൃതി നമ്മെ സ്പർശിക്കുന്ന പോലുള്ള ഒരു അനുഭവവും തേടിയാണ് യാത്രികർ ഇടുക്കിയിലേക്ക് എത്തുന്നത്. നീട്ടുന്നില്ല, നമുക്ക് അങ്ങനെ മനോഹരമായൊരു സ്ഥലത്തേക്ക് പോകാം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇടുക്കിയിലെ ശാന്തൻപാറയ്ക്ക് സമീപമുള്ള ഒരു സുന്ദരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ്.

0: മരച്ചുവട് വെള്ളച്ചാട്ടം.
1: വരൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. കാടിന് നടുവിലൂടെ അധികം ആരും അറിയാതെ ചന്നം പിന്നെ ഒഴുകുന്ന ഒരു കുഞ്ഞൻ വെള്ളച്ചാട്ടം, അതാണ് മരച്ചുവട് വെള്ളച്ചാട്ടം.
0: അവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിജു ദേവസിയുടെ വാക്കുകൾ ഇതാ.
1: ഇടുക്കി ജില്ലയിലെ ചന്നൻപാറ പഞ്ചായത്തിലാണ് പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയം സ്ഥിതി ചെയ്യുന്നത്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഞാൻ എൻ്റെ ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. ഏകദേശം ഇവിടെ നിന്നും 13 കിലോമീറ്റർ ദൂരമുണ്ട് ചന്ദൻപാറയിലുള്ള ആ കൊച്ചു വെള്ളച്ചാട്ടത്തിലേക്ക്. ഇനി മുമ്പോട്ട് പോയാൽ മറ്റ് കടകളൊന്നുമില്ല. നട്ടുച്ചയ്ക്ക് എന്തായാലും വിശക്കും. അപ്പോൾ പിന്നെ ഭക്ഷണമില്ലെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ദാ ആ കാണുന്ന കടയിൽ നിന്ന് കുറച്ച് കപ്പയും ചൂരക്കറിയും ഒക്കെ വാങ്ങി ആ കാടിനുള്ളിലേക്ക് പോകാം. പക്ഷേ ഈ പ്ലാസ്റ്റിക് പൊതി ഒഴിവാക്കാം അല്ലേ. നമ്മളവിടെ പ്ലാസ്റ്റിക് സഞ്ചിയൊക്കെ ഉപയോഗിച്ചാൽ വളരെ പ്രശ്നമാവില്ലേ. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് കൂട് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇവിടെ നിന്ന് 3 തേക്കടി റോഡിലൂടെ വേണം പോകാനായിട്ട്. കാടും ഏലക്കാടുമൊക്കെ ഇടകലർന്ന ഒരു വഴിയാണിത്. നട്ടുച്ചയ്ക്ക് പോലും നല്ല തണല്, എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ യാത്ര തന്നെ എത്ര മനോഹരമാണ്. ഈ 6 കിലോമീറ്റർ കഴിഞ്ഞു. ഓ, ഇതറിഞ്ഞതേയില്ല. വെള്ളച്ചാട്ടത്തിന് 1.5 കിലോമീറ്റർ അകലെ ഞാൻ ബൈക്ക് നിർത്തുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴേക്ക് നടന്നു പോകണം. എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു അല്ലേ അവിടെ എത്താനായിട്ട്. അതെ അതെ, 7 മിനിറ്റോളം എടുക്കും. അവിടെ മരച്ചോട് വെള്ളച്ചാട്ടം പതഞ്ഞൊഴുകുന്നത് ആഹാ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പുത്തടി ഭാഗത്തെ കാടിന് നടുവിൽ നിന്ന് ഉത്ഭവിച്ച് പന്നിയാർപുഴയിലേക്ക് ഒഴുകിയെത്തുന്ന കുഞ്ഞരുവിയാണ്. കുളിക്കാനിറങ്ങാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഒരുപാട് ആളുകൾ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വന്ന് ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ടല്ലോ. ആഴം തീരെ കുറവാണ്, കയമോ ചുഴിയോ ഒന്നുമില്ല. അടുത്ത് തന്നെ ഒരു വലിയ വന്മര കാണാം. ആ പാറയിൽ തട്ടി താഴേക്കൊഴുകുന്ന അരുവിയെ തൊട്ട് തൊട്ടില്ല എന്ന മട്ടിൽ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു കാട്ടുമരം. ഒരു പക്ഷേ ഈ കാട്ടുമരം ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇതിനെ മരച്ചോട് വെള്ളച്ചാട്ടം എന്നൊക്കെ വിളിക്കുന്നത്. അതെ അതെ, ഞാൻ ഇവിടെയുള്ള അയൽവാസികളോട് ചോദിച്ചപ്പോഴും അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ മരം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണത്രേ ഇതിന് മരച്ചുവട് വെള്ളച്ചാട്ടമെന്ന് പറഞ്ഞത്. നല്ല മഴക്കാലമുള്ളപ്പോഴൊക്കെ ഈ മരത്തിന് മുകളിലൂടെ വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകി കാണുന്ന വളരെ ഭംഗിയെക്കുറിച്ചും അവർ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടറിഞ്ഞാണ് ഞാൻ ഇന്ന് ഈ സ്ഥലത്തേക്ക് ഇത് കാണാനായിട്ട് ഓടിയെത്തത്. ആഹാ, എൻ്റെ കയ്യിലെ തോർത്തൊക്കെ ഉടുത്ത് ഞാൻ ഉടനെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. നല്ല സുഖമുള്ള തണുപ്പ്. ഓഹ്, കാല് വെള്ളത്തിൽ തൊടുമ്പോൾ തന്നെ അറിയാം എത്ര എല്ലാ ശുദ്ധമായ ജലം. ഇങ്ങോട്ട് താഴെ 2 കളിപ്പിച്ചെങ്കിൽ ഇറങ്ങാം. പരിചയമില്ല എങ്കിലും എനിക്ക് നീന്തലൊക്കെ വശമുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കാതെ ഇവിടെ ഇറങ്ങുകയാണ്. ആഹാ, ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ ഇനി കുറച്ചേറെ ചിലവഴിക്കാം. കരയിലേക്ക് തിരിച്ച് കയറാൻ തോന്നുന്നേയില്ല. ആഹാ, സമയം പോയത് അറിഞ്ഞതേയില്ല.
0: സുന്ദരമായ ഏലക്കാടുകൾക്കും തോട്ടങ്ങൾക്കും നടുവിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു രത്നമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം. മഴക്കാലത്താണിത് കൂടുതൽ ആകർഷകരമാകുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സുരക്ഷിതമായി കുളിക്കാനുള്ള സൗകര്യം ഈ വെള്ളച്ചാട്ടത്തിലുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വഴിയരികിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് റംബുട്ടാൻ, വൈറ്റ് നവൽ, ഇസ്രായേൽ ഓറഞ്ച്, സ്റ്റാർ ഫ്രൂട്ട്സ്, ബെയർ ആപ്പിൾ, അങ്ങനെ ഈ അപൂർവമായിട്ടുള്ള കുറച്ച് വൃക്ഷ ഫലങ്ങളൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ നീലക്കുറിഞ്ഞിയുടെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി ഇവിടെ പൂക്കുന്നത് കേട്ടോ. പ്രാദേശികരായിട്ടുള്ള കർഷകരാണ് ഈ വെള്ളച്ചാട്ടത്തെ സംരക്ഷിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് കേട്ടോ. ഇടുക്കിയിലെ പച്ചപ്പാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം. ശാന്തൻപാറയ്ക്കും സേനാപതിക്കും ഇടയിൽ ആരും കാണാത്തൊരു കൊച്ചു സ്വർഗമെന്ന് തന്നെ ഇതിനെ പറയാം.
2: സുഹൃത്ത് അനുരാജാണ് പറഞ്ഞത് വീടിനടുത്ത് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, വരുവാണെങ്കിൽ കാണാം എന്നിങ്ങനെ സുഹൃത്ത് അനുരാജ് പറഞ്ഞതിനെ തുടർന്നാണ് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞാനും കുറച്ച് സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഒന്നുമല്ല പോകുന്നത്, ചെറിയൊരു വെള്ളച്ചാട്ടമായിരിക്കും, അല്ലാതെ വേറെ വലിയ വെള്ളച്ചാട്ടമാണെങ്കിൽ നേരത്തെയൊക്കെ തന്നെ ആളുകളെല്ലാം അറിഞ്ഞ് ഒരു ടൂറിസം പ്ലേസ് ആവേണ്ടതല്ലേ എന്നൊരു ധാരണയൊക്കെ പോകുന്നതിന് മുമ്പേ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമായിരിക്കും,

0: അല്ലെങ്കിൽ അത്ര രസമുണ്ടായിരിക്കുകയില്ല എന്നൊരു വിധ മനസ്സിൽ കരുതിയാണ് പോകുന്നത്. ഈ സുഹൃത്ത് അനുരാജിൻ്റെ വീടിൻ്റെ മുറ്റത്ത് എന്നിട്ട് അവിടെ നിന്ന് കൃഷിയിടത്തിലൂടെയാണ് ഈ വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ടത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഒരു ആംബിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അത് നമ്മൾ നേരിട്ട് തന്നെ കാണണം. അത്ര മനോഹരമായിരുന്നു. നിറയെ ചോല, നിറയെ മരങ്ങൾക്ക് ചുറ്റിലുമായിട്ട് ഒത്തിരി ഹൈറ്റില്ലേ ഈ വെള്ളച്ചാട്ടം. ഭയങ്കര ഭംഗിയായിരുന്നു, ഭയങ്കര ആംബിയൻസ് ആയിരുന്നു ആ ഒരു പ്രദേശം. ഈ ചാടിയിട്ട് ഒഴുകുന്നത് നമുക്ക് ഏത് നീന്തൽ അറിയില്ലാത്ത ആൾക്കും ചാടി കുളിക്കാവുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്രദേശമായിരുന്നു. ഇതിന് ചുറ്റും നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. ഇതിന് കുറുകെ ഒരു മരം ഇങ്ങനെ വട്ടം വീണ് പോലെ ചെരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം ഈ ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഒരു മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ടാണ് ഇതിന് മരച്ചോട് വെള്ളച്ചാട്ടം എന്നുള്ളൊരു പേര് വരാൻ തന്നെ കാരണം എന്നുള്ളതാണ് സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഈ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനൊക്കെ ആയിട്ട് നിരവധി സഞ്ചാരികൾ ഇപ്പോഴും ഒരുപാട് പേര് അറിഞ്ഞും കേട്ടും റീലൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ഭയങ്കര വേനൽക്കാലത്ത് വെള്ളം തീരെ പറ്റുമെങ്കിലും വെള്ളച്ചാട്ടം എപ്പോഴും തന്നെ ഉണ്ട്. നല്ല രസമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഫാമിലി ആയിട്ട് ഇവിടെ പോയി ഇരിക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. അതുപോലെ ഈ പ്രദേശവും കാര്യങ്ങളും എപ്പോഴും ഈ അനുരാജും കുടുംബം അവരെല്ലാം നീറ്റായിട്ട് തന്നെയാണ്, വൃത്തിയായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. വേറെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ ഈ വെള്ളച്ചാട്ടം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം ആണെങ്കിലും അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മേളിൽ നിന്ന് വന്ന് പതിക്കുന്ന രീതിയിലൊരു വെള്ളച്ചാട്ടം ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. അത് ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീല് ഭയങ്കരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നേരിട്ട് കണ്ട് തന്നെ അനുഭവിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: കുടുംബച്ചോളിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ആണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം. വഴിയോരത്തെ ഏലക്കാടുകൾ കാറ്റിൽ ഇങ്ങനെ താളം പാടും. പാടത്തും പറമ്പത്തും നിറഞ്ഞു നിൽക്കുന്ന റംബൂട്ടാൻ്റെ ആ ചുവപ്പ് നിറമുണ്ടല്ലോ, നവലിൻ്റെ വെണ്മയൊക്കെ, സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഈ മഞ്ഞപ്പൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഓരോ മരവും ഓരോ കഥ പറയുന്നത് പോലെ നമുക്ക് തോന്നും കേട്ടോ. ഓരോ കായും അവിടുത്തെ ഓരോ രുചികരമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. സെർണിറ്റി സ്പൈസ് ഫോൾ എന്ന ബോർഡ് കണ്ടോ, ഇതേ അവിടെ അവിടെ അവിടെ നിന്ന് തോട്ടത്തിലേക്കുള്ള ഒരു ഒരു ഒരു ഇടുങ്ങിയ വഴിയുണ്ട്. കാട് പതിയെ മാറി അങ്ങനെ ശബ്ദം ഇങ്ങനെ ഉയരും. പിന്നെ ഒരു തിരിവാണ് അവിടെ. അതാ മരങ്ങൾക്കിടയിലൂടെ ഒളിച്ചോടുന്ന പ്രകാശപ്പൊടികൾ പോലെ വെണ്ണീർപ്പാറകളിൽ തട്ടി ഉരുളുന്ന ഒരു ജലധാര, അതാണ് കേട്ടോ ഈ മരച്ചുവട് വെള്ളച്ചാട്ടം. മുകളിൽ നിന്ന് ഉരുണ്ട് വീഴുന്തോറും ആ വെള്ളം ഇങ്ങനെ പരുത്തി നൂൽ പോലെ വിരിയുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ വെള്ളത്തിന് നിറമുള്ളതുപോലെ ഒരു ഒരു മാണിക്യവും പച്ചയും കലർന്ന ഒരു പ്രഭ. അതിൻ്റെ ആ ശബ്ദത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രുതി ചേരുന്ന ഒരു രാഗം നമുക്ക് തോന്നുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഒരു ചെറിയ ഒരു ഇരുട്ട് ആ പാറകളിങ്ങനെ തഴുകി വരുമ്പോൾ വെള്ളച്ചാട്ടം പതിയെ ഒരു വെള്ളിനൂൽ പോലെ മിന്നുന്നത് കാണാം.
2: ഇപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കപ്പയും മീനും ഒക്കെ ഒന്ന് കഴിച്ചാലോ. ഇനി ഞാൻ ഈ വെള്ളത്തിനൊന്നും അല്പസമയം ഈ കരയിലേക്ക് കയറുകയാണ്. ഇവിടെ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും ഞാൻ ഈ മനോഹരമായ പുഴയിലേക്ക് അല്ലെങ്കിൽ ഈ അരുവിയിലേക്ക്, കൊച്ചരുവിയിലേക്ക് ഇറങ്ങും. പക്ഷേ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ. അത് ഈ മഴക്കാലത്ത് അതാ മഴ നന്നായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നാൽ പ്രശ്നമാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ വസ്ത്രമൊക്കെ മാറി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മനോഹരമായ യാത്ര അവസാനിപ്പിക്കണമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ പ്രയാസമുണ്ട്. എങ്കിലും ഈ കനത്ത മഴയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്തേക്ക് എത്താനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. തൊടുപുഴ ഭാഗത്തു നിന്ന് എത്തുന്നവർക്ക് അടിമാലി രാജക്കാട്ട് റൂട്ടിലൂടെ ശാന്തൻപാറയിൽ വന്നെത്താം. ഇടുക്കി ഭാഗത്തു നിന്നും അടിമാലിയിലെത്തണം. മൂന്നാറിൽ നിന്ന് പൂപ്പാറ വഴി ശാന്തൻപാറയിലേക്ക് എത്തി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. ശാന്തൻപാറയിൽ നിന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് മൂന്ന് വഴികളുണ്ട്. മൂന്നാർ തേക്കടി റൂട്ട് കൂടാതെ ചേരിയാറിൽ നിന്നും 4 കിലോമീറ്ററും ശങ്കപ്പൻപാറയിൽ നിന്ന് 3 കിലോമീറ്ററും യാത്ര ചെയ്താൽ മനോഹരമായ ഈ വെള്ളച്ചാട്ടത്തിലെത്താം.
1: ഇടുക്കിയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്വർഗം തന്നെയാണ് മരച്ചുവട് വെള്ളച്ചാട്ടം. കാറ്റിലാടുന്ന ഓരോ ഇലയും ഓരോ കഥ പറയുന്നത് പോലെ നമുക്ക് തോന്നും. മരച്ചുവട് ഒരു യാത്രയല്ല കേട്ടോ, എനിക്ക് പകർന്നത് ഒരു അനുഭവം കൂടിയാണ്.
3: ഈ യാത്രയിൽ ഒപ്പം കൂടിയ എല്ലാവരോടും ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നാളെ

ഇന്നത്തെ തലമുറയ്ക്കും ആസ്വദിക്കാനുള്ളതാണ്. നമ്മുടെ ആസ്വാദനങ്ങൾ അവയെ ഇല്ലാതാക്കിക്കൊണ്ടാവല്ലേ പ്രകൃതി അതിൻ്റെ സൗന്ദര്യം അല്പം പോലും കളയാതെ നമ്മുടെ കാഴ്ചകൾക്ക് വിരുന്നു പകരട്ടെ. ഇടുക്കിയിലെ മറ്റൊരു മനോഹര സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ ഒത്തുചേരാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ಕಥೆಗಳ ಜನ ನನ್ಮಕ್ಕೆ
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ ഉദ്യമി യോജന എന്നത് വ്യവസായ മന്ത്രാലയത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന 10 ലക്ഷം രൂപ വരെ ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കൂടാതെ ഒരു ഘട്ടം പ്രവർത്തന മൂലധനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രവർത്തന മൂലധനം പദ്ധതി ചെലവിന്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന മൂലധനം സബ്സിഡിക്കായി പരിഗണിക്കുകയില്ല. കയർ ഉദ്യമി യോജനയുടെ പ്രയോജനങ്ങൾ: 1. കയർ ഉദ്യമി യോജന രാജ്യത്തിനകത്ത് ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2. 10 ലക്ഷം വരെയുള്ള പദ്ധതികൾക്കാണ് സഹായം ലഭിക്കുക. 5% മാത്രമാണ് സംരംഭകൻ വഹിക്കേണ്ടത്. 3. ആകെ പദ്ധതി ചെലവിന്റെ 40% സബ്സിഡിയായി ലഭിക്കും. എന്നാൽ പ്രവർത്തന മൂലധനം സബ്സിഡിയിൽ ഉൾപ്പെടില്ല. 4. പദ്ധതിയുടെ 55% വായ്പയായി ലഭിക്കുന്നു. ഇത് ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. 5. തിരിച്ചടവിനുള്ള കാലാവധി 7 വർഷം വരെ ആണ്. കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ 2nd ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും. 2. എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും. 3. SC ST OBC ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ വഴിയും ധനസഹായം ലഭിക്കും. MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലെ അംഗവായ്പാ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളും കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കയർ ഉദ്യമി യോജന പ്രകാരം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഈടായി സമർപ്പിക്കേണ്ടതില്ല എന്ന സവിശേഷതയും ഉണ്ട്. ഈ പദ്ധതിയിലേക്ക്

0: അപേക്ഷ നൽകുവാനുള്ള ഫോറം ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്: കയർ ബോർഡ് ഓഫീസ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അംഗീകാരമുള്ള നോഡൽ ഓഫീസുകൾ. ഇതുകൂടാതെ കയർ ബോർഡ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടലിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷകർ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ വിശദാംശങ്ങളും രേഖകളും സമർപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ ഇവയൊക്കെയാണ്: ഒന്ന്, സ്കീം സഹായത്തിനായുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം; രണ്ട്, യൂണിറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പ്; മൂന്ന്, കയർ വ്യവസായ പരിചയത്തിന്റെ തെളിവ്; നാല്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിന്റെ തെളിവ്; അഞ്ച്, ഇൻവോയ്സ് സഹിതം വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ; ആറ്, ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന വ്യാവസായിക സ്ഥാപന സർട്ടിഫിക്കറ്റ്; ഏഴ്, ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ വർക്ക്ഷെഡ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും; എട്ട്, നിർദ്ദിഷ്ട പ്രോജക്റ്റിന്റെ പ്രോജക്ട് പ്രൊഫൈൽ; ഒൻപത്, SC/ST വിഭാഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്; പത്ത്, മറ്റേതെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യമെങ്കിൽ അവ. ഗുണഭോക്താവ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ: യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക; കയർ ബോർഡിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാതിരിക്കുക; കയർ ബോർഡ് അനുവദിക്കുന്ന ഗ്രാന്റ് തുകയിൽ കുറയാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യുക; യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കയർ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായി യൂണിറ്റ് ഏതു സമയത്തും ലഭ്യമാക്കുക; കുറഞ്ഞത് 5 വർഷമെങ്കിലും യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക; യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയർ ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. ഈ വ്യവസ്ഥകൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെട്ടാൽ കയർ ബോർഡ് തീരുമാനിക്കുന്ന നിരക്കിൽ മുഴുവൻ സഹായവും പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ഗുണഭോക്താവിന് ബാധ്യതയുണ്ട്. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അഭിഷേക് മുഖോപാധ്യായ. Prime Minister Narendra Modi today laid the foundation stone and inaugurated multiple development projects in Jalandhar, Punjab, worth over 5,470 crore rupees. The projects worth over 5,470 crore rupees aimed at strengthening connectivity, improving passenger convenience and accelerating economic development in the region. The Prime Minister inaugurated 75 redeveloped railway stations, including Jalandhar Gand, under the Amrit Bharat Station Scheme. Addressing a public gathering in Jalandhar, Prime Minister Modi said, "The NDA government at the center prioritizes serving every citizen of India, making their lives easier and providing them with new opportunities for progress." He said it is their endeavor to ensure that every family, whether poor or middle class, receives the best possible facilities, and this spirit of Nagarik Deva Bhava is reflected in government's work.
3: साथियों, विकास कार्यों को गति देते हुए अब यहां जालंधर से कई नई से रेल सेवाएं शुरू की गई है। आज अमृतसर से काशी के बीच रेल सेवा भी शुरू हुई है। इससे गुरु रविदास जी के भक्तों के लिए पंजाब से काशी जाना और अधिक आसान हो जाएगा।
2: टुडे the Prime Minister flagged off India's first hydrogen powered train between Jind and Sonipat at Jind railway station in Haryana. The Prime Minister also laid the foundation stone and dedicated development projects worth over 14,000 crore rupees, including national highway projects including Delhi Amritsar Katra expressway, which will reduce travel time between Delhi and Katra to about 6 hours. Speaking on the occasion, Railways Minister Ashwani Vaishnav called the launch of the country's first hydrogen-powered train a historic achievement, saying it reflects India's resolve to develop indigenous hydrogen technology. The Prime Minister launched also several developmental projects in key areas including the health sector in Chandigarh and addressed a gathering. Ahead of the monsoon session of Parliament, a meeting of the group of ministers

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ಆಸ್ವಾದನಂ ഡോക്ടർ കെ ജി പൗലോസ്.
1: ദിലീപന്റെ ഗുണങ്ങളെ തന്നെ കാളിദാസൻ തുടർന്നും വർണ്ണിക്കുന്നു.

ധർമ്മരതേഹ തസ്യ ജരസാ വിന വൃദ്ധത്വം ആസീത്. ധർമ്മേ രതിഹി യസ്യ തസ്യ ധർമ്മരതേഹ. ധർമ്മരതനായ ദിലീപൻ ജരസാ വിന ജരയില്ലാതെ തന്നെ വൃദ്ധനായിത്തീർന്നു. ജരസ് എന്നതിനും ജരാ എന്നതിൻ്റെ അർത്ഥം. ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമില്ല, സ്വഭാവത്തിൽ പക്ഷെ അതുണ്ടായി. വിഷയസുഖങ്ങളിൽ ആകൃഷ്ടരാകുന്ന പ്രായമാണ് യുവത്വം. വിഷയവൈരാഗ്യം വാർദ്ധക്യത്തിലാണ് വരിക. ദിലീപൻ പക്ഷേ യുവാവാണെങ്കിലും വൈഷയിക കാര്യങ്ങളിൽ മുഴുകിയില്ല. അനാകൃഷ്ടസ്യ വിഷയൈഹി ജ്ഞാനത്തിൻ്റെ പൂർണത, അറിവിൻ്റെ നിറകുടമാകുക എന്ന അവസ്ഥ, അത് വാർദ്ധക്യത്തിലേ വരൂ. രാജാവ് യുവാവായിരിക്കെ തന്നെ അറിവിൻ്റെ അറ്റം കണ്ടു. പാരം പശ്യതി ഇതി

0: പിതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം രക്ഷിക്കുന്നവൻ എന്നാണ്. പാതി ഇതി പിതാ. ഒരു കുഞ്ഞിൻ്റെ രക്ഷയിൽ വിദ്യാഭ്യാസം, സുരക്ഷിതത്വം, അച്ചടക്കം എന്നിവ പെടുന്നു. തൻ്റെ പ്രജകൾക്ക് ഇവ മൂന്നും നൽകുന്നത് ദിലീപനാണ്. വിനയാദാനം, വിനയം വിദ്യയാണ്. വിദ്യാദദാതി വിനയം, സംസ്കാരമെന്നത് കൊണ്ട് നാം ഇന്ന് ഉദ്ദേശിക്കുന്നതെല്ലാം വിനയത്തിൽ പെടുന്നു എന്ന് കുട്ടികൃഷ്ണമാരാർ വിനയത്തെ ഹൃദ്യമായി നിർവചിക്കുന്നു. അച്ഛൻ മകൾക്ക് ആദ്യം നൽകേണ്ടത് ഈ സംസ്കാരമാണ്. രക്ഷണം സംരക്ഷിക്കൽ തന്നെ, പോറ്റുക, ഭരണം അച്ചടക്കമുള്ളവരായി വളർത്തണം, അതും അച്ഛൻ്റെ കടമയാണ്. പ്രജകൾക്ക് വിദ്യ നൽകുന്നതും അവരെ സംരക്ഷിക്കുന്നതും പരിപോഷിക്കുന്നതും പിതാവാണ്. അതുകൊണ്ടാണ് പാതി ഇതി പിതാ എന്ന് പറയുന്നത്. എന്നാൽ സൂര്യവംശത്തിൽ ഈ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് രാജാവാണ്. രാജാവാണ് പ്രജകളുടെ പിതാവ്. അപ്പോൾ അവരുടെ സ്വന്തം പിതാക്കളോ? ജനകന്മാർ. കേവലം ജന്മഹേതവ. പ്രജകൾക്ക് പിതാവ് ദിലീപൻ, സ്വന്തം അച്ഛൻ അവർക്ക് ജനകൻ മാത്രം. ആദർശ രാഷ്ട്രത്തിൽ വിദ്യാഭ്യാസവും സംരക്ഷണവും പരിപോഷണവും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. ഭരണാധികാരിക്ക് കർത്തവ്യത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്ന വലിയ പാഠമാണ് കാളിദാസൻ ഇവിടെ നൽകുന്നത്.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 7:35 പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യവേദിയിൽ കർക്കിടക മാസത്തെ ആയുർവേദ ചികിത്സ ദേവികുളം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബിൻ ജോസഫ് സംസാരിക്കുന്നു.

ഇന്ന് 8 മണിക്കുള്ള മലയാള ചലച്ചിത്രഗാന പരിപാടിയിൽ പുത്തൻ പാട്ടുകൾ കേൾക്കാം. 9:30 പ്രത്യേക മലയാള ചലച്ചിത്രഗാന പരിപാടിയിൽ മലയാള സിനിമയിലെ താരങ്ങൾ പാടിയ ഏതാനും ഗാനങ്ങൾ. ശ്രോതാക്കളുടെ പ്രിയ ഗാനങ്ങളുമായി തമിഴ് ചലച്ചിത്രഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 10 മണിക്ക് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരി, ചിത്രം തുടങ്ങിയ വിവരങ്ങളും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഉൾപ്പെടുത്തി സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇസൈ തെൻട്രലിലേക്ക് ഇപ്പോൾ മുതൽ സന്ദേശങ്ങൾ അയക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715.

ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:40. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
2: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहाँ जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചത്.

0: സ്വീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, 1 എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
2: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. അതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ

0: ഇനി രണ്ട് ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ പി വി സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151 നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്. മാധ്യമപ്രവർത്തക. അവതരണം ഹരിഷ്ണ. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാചീനവും ശ്രേഷ്ഠവുമായ കൃതിയാണ് രാമായണം. ആദികവിയായ വാൽമീകിയാൽ വിരചിതമാണ് രാമായണം. ലോകസാഹിത്യത്തിലെ ആദ്യ മഹാകാവ്യമായി രാമായണത്തെ വിശേഷിപ്പിക്കാം. ഏകദേശം 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാകാവ്യം ശ്രീരാമന്റെ ജനനം, വിദ്യാഭ്യാസം, വിവാഹം, വനവാസം, സീതാപഹരണം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. എന്നാൽ രാമായണത്തിന്റെ മഹത്വം ചരിത്രകഥ എന്നതിലല്ല. ധർമ്മം, സത്യം, ത്യാഗം, കുടുംബബന്ധങ്ങൾ, രാജധർമ്മം, സൗഹൃദം, സേവനം, ഭക്തി എന്നീ മൂല്യങ്ങൾക്ക് എത്രത്തോളം മനുഷ്യജീവിതത്തിൽ വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. കാലാതിവർത്തിയായ ജീവിത ഗ്രന്ഥമാണത്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും രാമായണ കഥാസന്ദർഭങ്ങൾ പ്രസക്തമാണ്. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും രാമായണം പുതിയ രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വാൽമീകി രാമായണമാണ് അവയ്ക്കെല്ലാം അടിസ്ഥാന ഗ്രന്ഥം. 16-ാം നൂറ്റാണ്ടിൽ സംസ്കൃത ഭാഷയിലായിരുന്നു മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതം അറിയാത്തതിനാൽ രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയും അനാചാരങ്ങളും ശക്തമായിരുന്നു. ആത്മീയജ്ഞാനം ഏതാനും വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ലളിതമായ മലയാള ഭാഷ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്. മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹം വാൽമീകി രാമായണത്തിന് പദാനുപദ തർജ്ജമ നിർവഹിക്കുകയല്ലായിരുന്നു. കഠിനങ്ങളായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതമായ സുന്ദര പദാവലികളാൽ സ്വതന്ത്ര വിവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ടുതന്നെ ശ്രീരാമനെ ഒരു മാതൃകാ രാജാവായി മാത്രമല്ല, പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാമൂഹിക ഉന്നമനവും അദ്ദേഹം ലക്ഷ്യമാക്കി. കിളിയെക്കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് അധ്യാത്മ രാമായണം രചിച്ചത്. കിളിപ്പാട്ട് എന്ന പേര് അങ്ങനെ ലഭിച്ചു. ലളിതമായ ഭാഷയും ഭക്തിയും തത്വചിന്തയും ചേർന്ന ഈ കൃതി ക്രമേണ വീടുകളിലെല്ലാം നിത്യപാരായണ ഗ്രന്ഥമായി മാറി. രാമായണ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഭക്തിയും

ധാർമ്മിക ബോധവും വളർത്തുക, മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും സാഹിത്യത്തിന് പുതിയ ദിശ നൽകുകയും ചെയ്യുക, സമൂഹത്തിൽ സദാചാരവും കുടുംബമൂല്യങ്ങളും പ്രചരിപ്പിക്കുക, മനുഷ്യജീവിതത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം നൽകുക എന്നിവയാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. അതിനാൽ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്ന രീതി കൂടുതൽ ജനകീയമായി. ഇന്നും കേരളത്തിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം ഭക്തിപൂർവം വായിക്കുന്ന പതിവ് തുടരുന്നു. മലയാള വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. കാർഷിക വൃത്തി പ്രധാന ജീവിതോപാധിയായിരുന്ന പ്രാചീന കേരളത്തിൽ കർക്കിടക മാസം വളരെ കഷ്ടതയുള്ള കാലമായി കണക്കാക്കപ്പെട്ടിരുന്നു. കനത്ത മഴ, വെള്ളപ്പൊക്കം, കൃഷിപ്പണികളുടെ കുറവ്, ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഈ മാസത്തിൽ സാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടകത്തെ പഞ്ഞമാസം കള്ളക്കർക്കിടകം എന്നും വിളിച്ചിരുന്നു. പുറത്തുള്ള ജോലികൾ കുറവായിരുന്നതിനാൽ ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിച്ചു. ആ സമയത്തെ ആത്മീയമായും സാംസ്കാരികമായും ഫലപ്രദമാക്കാൻ സന്ധ്യാസമയങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണം വായിക്കുകയും അതിന്റെ അർത്ഥം കുടുംബത്തിലെ മുതിർന്ന ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. മഴയുടെ താളത്തോടൊപ്പം നിലവിളക്കിന്റെ പ്രകാശത്തിൽ മുഴങ്ങുന്ന രാമായണ പാരായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. കാലക്രമേണ ഈ പതിവ് വീടുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് കർക്കിടകം രാമായണ മാസം എന്ന പേരിൽ കേരളമെങ്ങും ആചരിക്കപ്പെടുന്നു. കർക്കിടകം ആത്മീയതയുടെ മാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാസമാണ്. ആയുർവേദത്തിൽ ഈ മാസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കർക്കിടക കഞ്ഞി, ഔഷധ ചികിത്സകൾ, പഞ്ചകർമ്മം തുടങ്ങിയവ ഈ മാസത്തിൽ പിന്തുടരുന്ന പതിവുണ്ട്. അതിനാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സമാധാനവും നൽകുന്ന ജീവിത ശൈലിയാണ് കർക്കിടക മാസാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാസത്തിൽ അധ്യാത്മരാമായണം ഭക്തിപൂർവം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആചാരമാണ് രാമായണ മാസാചരണം. ഇതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങളും കുടുംബ ഐക്യവും ആത്മീയ ചിന്തയും വളർത്തുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിലും കൂട്ടായ പാരായണവും ഭജനയും സംഘടിപ്പിക്കുമായിരുന്നു. കർക്കിടകത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ രാമനാമസ്മരണയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ആശ്വാസമായി കണ്ടിരുന്നു. രാമായണത്തിലെ ധർമ്മം, സത്യം, കരുണ, സഹനം, ത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു. ഇന്ന് രാമായണ മാസാചരണത്തിൽ വീടുകളിൽ പാരായണം തുടരുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളിലും സമയക്കുറവ് കാരണം കൂട്ടായ വായന കുറഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ, റേഡിയോ, യൂട്യൂബ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രാമായണം കേൾക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുമുണ്ട്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നു. വിദേശത്തുള്ള മലയാളികളും ഓൺലൈൻ വഴി രാമായണ മാസാചരണത്തിൽ പങ്കാളികളാകുന്നു. യുവതലമുറയിൽ രാമായണത്തിന്റെ മൂല്യങ്ങൾ പരിചയപ്പെടുത്താൻ വിവിധ മത്സരങ്ങളും പഠന പരിപാടികളും നടത്തുന്നു. കുടുംബത്തിനകത്തുള്ളതും കൂട്ടായ്മ നിറഞ്ഞതുമായ ആചരണമായിരുന്നു ഒരു കാലത്ത് രാമായണ മാസാചരണമെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യക്തിപരമായും ആഗോളതലത്തിലും ആചരണം വ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും കുടുംബമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്ന രീതി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കാലം മാറിയെങ്കിലും രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യം മാറിയിട്ടില്ല. ധർമ്മബോധവും സത്യനിഷ്ഠയും കുടുംബസ്നേഹവും ആത്മീയ ചിന്തയും വളർത്തുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശ്യം. ആധുനിക ജീവിത രീതികൾക്കിടയിലും ഈ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് കൈമാറാൻ ഓരോ കുടുംബവും സമൂഹവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാമായണ മാസാചരണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും വിലമതിക്കാനാവാത്ത സമ്പത്താണ്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിലും കർക്കിടകത്തിലെ രാമായണ പാരായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് ധർമ്മവും സ്നേഹവും കുടുംബ ഐക്യവും ആത്മവിശ്വാസവുമാണ് എന്നതാണ്. ഈ മൂല്യങ്ങളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മഹത്തായ പാരമ്പര്യമാണ് കേരളത്തിന്റെ രാമായണ മാസാചരണം. സത്യം, ധർമ്മം, കരുണ, വിനയം, ആത്മനിയന്ത്രണം, കർത്തവ്യം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്താൻ ഇത് ഒരു പരിധിവരെ സഹായകമാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാമായണം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയവും അടുപ്പവും വർദ്ധിക്കുന്നു. കേരളത്തിന്റെ ആചാരങ്ങളും ഭാഷയും സാഹിത്യവും യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ

അവസരം ലഭിക്കുന്നു. എഴുത്തച്ഛന്റെ ഭാഷയും സാഹിത്യ സൗന്ദര്യവും അവർക്ക് പരിചിതമാകുന്നു. രാമായണ പാരായണവും ഭക്തിഗാനങ്ങളും ധ്യാന സമാനമായ അനുഭവം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ബഹുമാനിക്കാനും നീതിയോടെ ജീവിക്കാനും പ്രചോദനം നൽകുന്നു. ദിവസേന നിശ്ചിത സമയം വായനയ്ക്കായി മാറ്റിവെക്കുന്നത് വായനാശീലം രൂപപ്പെടാൻ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വെല്ലുവിളികളും ഈ കാലത്തുണ്ട്. ഇന്നത്തെ യുവതലമുറയിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടുതലായതിനാൽ പരമ്പരാഗത വായനയോടുള്ള താൽപ്പര്യം ചിലപ്പോൾ കുറവായിരിക്കും. അർത്ഥവും പ്രസക്തിയും വിശദീകരിക്കാതെ വെറും പാരായണമായി മാത്രം അവതരിപ്പിച്ചാൽ യുവാക്കളെ ആകർഷിക്കാൻ പ്രയാസമാണ്. അതിനാൽ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ഡിജിറ്റൽ അവതരണങ്ങൾ, കഥാപരമായ വിശദീകരണങ്ങൾ എന്നിവയിലൂടെ രാമായണത്തിന്റെ സന്ദേശം ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാധീനം ഈ തലമുറയിൽ വർദ്ധിക്കും. രാമായണ മാസാചരണം വെറും മതാചാരമെന്ന നിലയിൽ മാത്രമല്ല മൂല്യബോധം, കുടുംബ ഐക്യം, സാംസ്കാരിക പാരമ്പര്യം, മാനസിക പക്വത എന്നിവ വളർത്തുന്ന ഒരു സാംസ്കാരിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതിയാക്കിയാൽ യുവതലമുറയെ സ്വാധീനിക്കാൻ കഴിയും. ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിലും പ്രസക്തമായ ഒരു ജീവിത പാഠമായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത VS.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ഓരോ പുതിയ ദിവസവും പുതിയ അവസരങ്ങളുടെ വാതിലാണ്. ഇന്നലെ സംഭവിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ന് ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും മുന്നോട്ട് പോവുക. നിങ്ങളുടെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്, സിംല സജീറുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഹോർട്ടികൾച്ചർ തെറാപ്പി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അനാദികാലം മുതൽ നിലനിൽക്കുന്നതാണ്. പൂക്കളെ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് സന്തോഷിക്കും. മരങ്ങളുടെ തണലിൽ നിൽക്കുമ്പോൾ ആശ്വാസം തോന്നും. ഒരു ചെറിയ ചെടി നട്ടുവളർത്തുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഈ പ്രകൃതി സാന്നിധ്യത്തെ നമുക്ക് ചികിത്സയുമായി ബന്ധിപ്പിക്കാനാകും. ആ രീതിയാണ് ഹോർട്ടികൾച്ചർ തെറാപ്പി. പൂന്തോട്ട പരിപാലനം, ചെടികൾ നട്ടുവളർത്തൽ, വിത്തുപാകൽ, വെള്ളം നനയ്ക്കൽ, പൂക്കളെയും സസ്യങ്ങളെയും പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണിത്. പണ്ടുകാലം മുതൽക്ക് തന്നെ പൂന്തോട്ടങ്ങൾ മനസ്സിന് ആശ്വാസം നൽകുന്ന ഇടങ്ങളായി കണക്കാക്കിയിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ആശുപത്രികൾ, വയോജന കേന്ദ്രങ്ങൾ, പ്രത്യേക വിദ്യാലയങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഹോർട്ടികൾച്ചർ തെറാപ്പി വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ചെടികളുമായി സമയം ചെലവിടുമ്പോൾ മനസ്സിലെ സമ്മർദ്ദം കുറയുന്നു, ശ്രദ്ധ വർദ്ധിക്കുന്നു, വിഷാദവും ഉത്കണ്ഠയും കുറയുന്നു, ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യവും മെച്ചപ്പെടുന്നു. ഒരു വിത്ത് മുളയ്ക്കുന്നതും ഒരു പൂവ് വിരിയുന്നതും കാണുമ്പോൾ ജീവിതത്തോടുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥയും ജൈവ വൈവിധ്യവും ഹോർട്ടികൾച്ചർ തെറാപ്പിക്ക് വളരെ അനുയോജ്യമാണ്. ഒരു ചെടി നട്ടുവളർത്തുന്നത് ഒരു പൂവിരിയാൻ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂക്കൾ വിരിയിക്കാനുമാണ്. പ്രകൃതിയോടൊപ്പം, ചെടികളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരൌഷധമാണ്. നമുക്കും വീട്ടിലൊരു ചെറിയ പൂന്തോട്ടമൊരുക്കാം, ഒരു ചെടി നട്ടുവളർത്താം, പച്ചപ്പിലൂടെ ആരോഗ്യവും സന്തോഷവും ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഇന്നീ പരിപാടിയിൽ ജലസസ്യങ്ങളെ വളർത്തി ആനന്ദവും ആദായവും കണ്ടെത്തുന്ന ഒരു വനിതയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കലക്കോടുള്ള സിംല സജീർ താമരയിൽ നിന്നും ആമ്പലിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നു. സിംല സജീറിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ടർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ജലസസ്യങ്ങളെ കുറിച്ചാണ്. താങ്കള് ഇതിന്റെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ സാർ, ഞാൻ ഒരു 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്
1: ഫ്ലവേഴ്സ്.
2: അതെ, വാട്ടർ പ്ലാന്റ്സ് 2020 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്.
1: എന്തൊക്കെയാണ് ചെയ്യുന്നത്?
2: വാട്ടർ പ്ലാന്റ്സിൽ ആമ്പലും ലോട്ടസും ആണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്.
1: വാട്ടർ ലില്ലീസും
2: വാട്ടർ ലില്ലീസും ലോട്ടസ്.
1: അപ്പൊ ഈ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ കാണുന്നത് നമ്മുടെ കുളങ്ങളിലൊക്കെയാണ്. അപ്പൊ വീട്ടിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
2: നമുക്ക് ചെറിയ ചെടിച്ചട്ടി മുതൽ വലിയ പോണ്ടിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ കുഞ്ഞു ചട്ടിയിൽ വരെയും നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പൂക്കളെ ചെറിയ ചട്ടിയിൽ കിട്ടത്തുള്ളൂ. പൂക്കളുടെ വലുപ്പം കുറവായിരിക്കും. നമ്മൾ എത്രത്തോളം സ്പേസ് കൊടുക്കുന്നു അത്രത്തോളം വലിയ പൂക്കൾ നമുക്ക് കിട്ടും.
1: അപ്പൊ ആ ചട്ടിയിൽ വെള്ളം ഒഴിക്കുക.
2: വാട്ടർ പ്ലാന്റ്സ് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മള് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യും. ഇപ്പൊ ഒരു നമ്മള് ഒരു 45 പോട്ട എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പൊടി എല്ലുപൊടിയും 1/2 kg ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് കല്ലില്ലാത്ത മണ്ണ് അല്ലാന്നുണ്ടെങ്കിൽ വയലിലെ ചേറ് ഇത് ആ ടബിന്റെ അരഭാഗത്തോളം ഫില്ല് ചെയ്യും. ട്യൂബറാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സീഡല്ല, ട്യൂബറാണ് വെക്കുന്നത്.
1: കിഴങ്ങ,
2: അതെ. അതിട്ട് ഗ്രോയിങ് ടിപ്പ് മുകൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നട്ടിട്ട് ഈ വളവും മണ്ണും കൂടെ മിക്സാവാത്ത രീതിയിൽ വെള്ളം ഫില്ല് ചെയ്യണം. സ്ലോലി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എല്ലിന്റെ പീസോ ഒരു ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് ഓസിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട്, ഇല്ല ഒരിക്കലും ഇളകല്ല, വളമായിട്ട് മിക്സ് ചെയ്യരുത്. എങ്കിൽ ട്യൂബർ അഴുകി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നീട് 2 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങും. 1 ആകുമ്പോഴേ ഫ്ലോട്ടിംഗ് ലീഫ് വരും, പിന്നെ സ്റ്റാൻഡ് ലീവ്സ് വരും.
1: പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോട്ടിൽ ഇട്ടിട്ട് വെള്ളം പോട്ട് നിറച്ചു
2: ഫുൾ ഫില്ല്.
1: ആദ്യം ആ കിഴങ്ങ് അതിനകത്ത് നട്ടിട്ട് വെള്ളം പറഞ്ഞ മാതിരി മണ്ണ് മിക്സ് ആവാതെ തന്നെ വെള്ളം ഒഴിക്കുക. അപ്പൊ എത്ര 2
2: രണ്ടാഴ്ചക്കകം ലീഫ് വരും, മസ്റ്റ് ആയിട്ട് വന്നിരിക്കും. നല്ല ട്യൂബർ ആണെങ്കിൽ വന്നിരിക്കും. 1 ആകുമ്പോഴേ തന്നെ ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങും. കോയിൽ ലീഫ് വന്ന് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് ഫില്ലായി സ്റ്റാൻഡ് ലീവ്സ് വരും. സ്റ്റാൻഡ് ലീവ്സ് വരുമ്പോൾ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണെങ്കിൽ ബഡും അതിന് കൂടെ ഉണ്ടാവും. സെമി ട്രോപ്പിക്കൽ ആണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടുന്ന ലേറ്റ് ആവും. ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കണ്ടിന്യൂസ് പൂ ഉണ്ടാവുന്ന വെറൈറ്റിക്കാണ് ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറയുന്നത്. ലോട്ടസിൽ തന്നെ നമുക്ക് 3 വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ട്, ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ, ഹാർഡ്ലി. ട്രോപ്പിക്കൽ കണ്ടിന്യൂസ് പൂ ഉണ്ടാവും, സെമി ട്രോപ്പിക്കൽ പൂ ഉണ്ടാവും, പക്ഷേ ഇടയ്ക്ക് കുറച്ച് ക്യാപ് എടുക്കും. ഹാർഡി എന്ന് പറയുന്നത് വർഷത്തിൽ 1-2 അല്ലെങ്കിൽ 6 കൂടും. പക്ഷേ ഹാർഡി വെറൈറ്റീസ് എപ്പോഴും ഭംഗി ഭയങ്കര കൂടുതലായിരിക്കും.
1: ഫ്ലവേഴ്സിന്റെ
2: ഭംഗി നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതും പിന്നെ ഹാർഡി എല്ലാവരും വാങ്ങിക്കത്തില്ല, കാരണം പൂ കാണാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കത്തില്ല. പക്ഷേ കളക്ട് ചെയ്യുന്നവര് ഹാർഡി മസ്റ്റായിട്ടും
1: കളക്ട്.
2: അതുപോലെ തന്നെ ഇന്ത്യയിൽ 1-2 പേർക്ക് വിരിഞ്ഞ സാധനങ്ങൾ കേരളത്തിൽ ഫസ്റ്റ് ടൈം വിരിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ. എനിക്ക് എല്ലാ വെറൈറ്റീസ് ഹാർഡിലും പൂക്കുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു വെറൈറ്റി അപൂർവമാണ് പൂക്കുന്നത്.
2: അതെ അതെ അതെ.
1: അപ്പൊ താങ്കൾ ചെയ്തപ്പോ അത്
2: പൂക്കുന്നുണ്ട്.
1: ഇതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് വല്ലതും ചെയ്തു?
2: ഇല്ല, നമ്മളെ ക്ലൈമറ്റ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആണ്. കടലും കായലും എല്ലാം അടുത്തുണ്ട്. പിന്നെ വെയില് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത്. 8-10 താമരയ്ക്ക് വെയില് വേണം. നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം.
1: ഷെയ്ഡുള്ള സ്ഥലത്ത്
2: ഒരിക്കലും പറ്റില്ല. ആമ്പലാണെങ്കിൽ നമുക്ക് 4-6 അവേഴ്സ് മതി.
1: ചെറിയ ഷെയ്ഡ് ഒക്കെ ഉണ്ട്,
2: ചെറിയ ഷെയ്ഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല.
1: അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
2: എനിക്ക് ചെടികള് കുഞ്ഞിലെ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞ പഠിക്കുമ്പോ എന്നെ കുട്ടികൾ വിളിച്ചിരുന്ന ചെടിയിൽ തന്നെയാണ് എന്നെ വിളിച്ചിരുന്നത്. ഓരോ സ്റ്റേജിൽ പഠിക്കും തോറും എനിക്ക് ചെടികളുടെ ഇഷ്ടം കൂടി വരായിരുന്നു. അപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് ഒരു ഗ്രൂപ്പിസ് ആയാലും അവിടെ കിട്ടുന്നത് എനിക്ക് പ്ലാന്റിനെ കുറിച്ച് ചെയ്യാൻ തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ വലിയ ചെടികളൊന്നും ഇല്ല, നടാനുള്ള സ്പേസ് ഇല്ല. അപ്പം കുറെയൊക്കെ വിഷമം ഉണ്ടാവും, കാരണം നമുക്കുള്ള എന്ത് വിഷമവും ഞാൻ ഇല്ലാണ്ടാക്കുന്ന ഈ ചെടികളുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പോഴാണ്. അങ്ങനെയൊക്കെ നമ്മൾ പുതിയൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫസ്റ്റ് ഒരു ആമ്പല് തന്നു. അത് എങ്ങനെ നടണമെന്നോ ഒന്നും എനിക്കറിയില്ല. കൊണ്ടുവന്നൊരു പുട്ടിയെ ടബിൽ വെച്ചു, എനിക്കറിയുന്ന രീതിയിൽ നട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലവർ വന്നു, ഒരു ബ്ലൂ കളർ ആണ്, പേരെന്ന് പറയുന്നില്ല. പിന്നീടാണ് അത് ബ്ലൂ വിസിൽ എന്നുള്ള ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം കൊള്ളാമെന്ന് വിചാരിച്ചു, എനിക്ക് വിചാരിച്ചൊരു താമരം മേടിച്ചാലോ. അതും ഈ ആമ്പല് തന്ന എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ലോട്ടസ് വാങ്ങി. അന്ന് 600
1: ഒരു
2: ട്യൂബറിന്റെ വില. അപ്പം 600 ട്യൂബർ, ഇത്രയുള്ള ട്യൂബർ വാങ്ങിയാലും വീട്ടിലെ അവസ്ഥ അറിയാലോ. അപ്പൊ ആരും അറിഞ്ഞില്ല, ഞാനും മക്കളും മേടിച്ചു വെച്ചു. 3 പൂവിട്ടില്ല, ഭയങ്കര വിഷമം തോന്നി. അത് വെച്ചത് ഡിസംബറിലായിരുന്നു. പക്ഷെ ഡിസംബർ എന്ന് പറയുന്നത് ഡോർമെന്റ് അവസ്ഥയായിരുന്നു. ഡിസംബർ ജനുവരി അന്നും അറിയില്ല നമുക്ക് ഡോർമെന്റിൽ ടൈമിൽ വെച്ച പൂക്കില്ല. ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് റീപോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. റീപോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു 6-7 കിഴങ്ങ് ട്യൂബർ നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയും നമുക്ക് സെയിം വെക്കണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് സെയിൽ ചെയ്തുകൂടാ, പുതിയ വെറൈറ്റി അലർട്ട് ചെയ്യാറു. അങ്ങനെ അതിന് ട്യൂബറിനെ നമ്മള് സെയിൽ ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെ സെയിൽ ചെയ്യും ഒന്നും അറിയില്ല. അങ്ങനെ വീണ്ടും ആ ഫ്രണ്ട്സിനെ സമീപിച്ചു. അപ്പൊ അവരെല്ലാം പറഞ്ഞു, നിങ്ങൾ സെയിൽ ചെയ്യുക, നമുക്ക് ഗ്രൂപ്പുണ്ട്. അങ്ങനെ വാട്ടർ പ്ലാന്റ്സിന് പല ഗ്രൂപ്പുകളായിട്ട് സെയിൽസ് പോസ്റ്റ് ഇട്ടു. വിത്തിൻ 1 എല്ലാം സോൾഡ് ഔട്ട് ആയി.
1: ഓക്കെ, 600 കിഴങ്ങ് വാങ്ങി.
2: ഒരു കിഴങ്ങ് വാങ്ങിച്ച് ഞാൻ 400 ഇട്ടാണ് അന്ന് സെയിൽ ചെയ്തത്. അപ്പം ഈ പൈസ ഉണ്ട്, വേറെ ഒന്നും ഉപയോഗിക്കണ്ട, നമുക്ക് അടുത്തൊരു പ്ലാന്റ് വാങ്ങിക്കാം. ആ ഒന്നിൽ നിന്ന് ഇപ്പൊ 200 വെറൈറ്റീസ് ലോട്ടസ് ഞാൻ സ്വന്തമാക്കി. അതില് ഹാർഡി വെറൈറ്റീസ് ഉൾപ്പെടെ പൂക്കാത്തതായിട്ട് എന്റെ വീട്ടിൽ ഒരു ലോട്ടസും ഇല്ല. സഹസ്രനാളം ലക്കാണ്. സഹസ്രനാളത്തിന്റെ 3 പൂത്ത കേരളത്തിലെ ഒരാൾ ഞാൻ മാത്രമാണ്. അത് കഴിഞ്ഞ 5 വർഷം കണ്ടിന്യൂസിലി എനിക്ക് പൂത്തരുന്നുണ്ട്. ഇന്നും 2 ബഡ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എത്ര വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്?
2: 200
1: വെറൈറ്റീസ്.
2: അതെ അതെ.
1: ഇതിന്റെ എല്ലാം കളേഴ്സ് ഡിഫറെന്റ് ഡിഫറെന്റ് ആണോ?
2: അതെ, നമുക്ക് നോർമലി വരുന്ന വൈറ്റ്, ഗ്രീന്, പിങ്ക്, യെല്ലോ, ഡാർക്ക് റെഡ് അങ്ങനെ ഇതിനകത്ത് തന്നെ ഷെയ്ഡിൽ വ്യത്യാസം വരും, പെത്രസിൽ വ്യത്യാസം വരും, അതിന്റെ സീഡ് പോട്ടിനകത്ത് വ്യത്യാസം വരും, ലീഫിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ വെറൈറ്റീസ്
1: കണ്ടുപിടിക്കുന്നത്.
2: എല്ലാം നെയിം ചെയ്ത്, കാരണം നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിന് നമുക്ക് പേര് പറഞ്ഞ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെയേ നമ്മൾ കൊടുക്കുള്ളൂ, കാരണം വീണ്ടും നമ്മൾ അവരെ സമീപിക്കേണ്ടതാണ്. ഞാനൊരു പ്ലാന്റ് കൊടുത്ത് അവർക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെല്ലേഴ്സിന് പോലെയല്ല, വീണ്ടും ഞാൻ കൊടുക്കാൻ വില്ലിങ്ങാണ്, ഇന്നവർ കൊടുത്തിട്ടുണ്ട്.
1: അപ്പൊ നമ്മള് മെയിൻ മോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾക്കും നല്ലപോലെ
2: ബ്ലൂം ചെയ്യണം. അപ്പം ചിലപ്പോൾ ഈ ഹാർഡ് വെറൈറ്റീസ് കണ്ടിഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്, എനിക്ക് ആ റെഡ് തന്നെ വേണം. ഞാൻ മാമിന് പൂ കാണാനാണ് എന്നുണ്ടെങ്കിൽ ഹാർഡ് ഒഴിവാക്കിയിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആണോ. അങ്ങനെ ഒരുപാട് കസ്റ്റമർക്ക് എന്നെ കണ്ട് പ്ലാന്റ് വാങ്ങിക്കാൻ വരുന്ന കോഴിക്കോട്, തൃശ്ശൂർ എന്നൊക്കെ വരുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ട്.
1: അപ്പൊ ഈ ഹാർഡ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് പൂക്കാത്തതാണോ അതോ പർട്ടിക്കുലർ വർഷത്തിൽ ഒരു പ്രാവശ്യമേ പൂക്കത്തുള്ളോ?
2: നമുക്ക് തായലിന്റെ വെറൈറ്റി വീട്ടിനെ വെറൈറ്റിയാ വരുന്നത്. നമ്മളെ ക്ലൈമറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ എല്ലാ മണ്ണിലും ഇത് പിടിക്കണം എന്നില്ല. ഇപ്പൊ എനിക്ക് പൂത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ തന്നാൽ ഇത് നിങ്ങൾക്ക് പൂ പിടിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ഇനി കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. കൊടുക്കുന്നവർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാൽ കൊടുക്കുക.
1: അപ്പൊ എപ്പോഴെങ്കിലും ഇത് ബ്രീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഹാർഡി വെറൈറ്റീസ് തന്നെ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ബ്രീഡ് ചെയ്ത്?
2: അങ്ങനെ ബ്രീഡ് ചെയ്ത് ഞാൻ ഒരു വെറൈറ്റി എടുത്തു, നല്ല ഡാർക്ക് കളറാണ്, പേരിതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് അതും ഹാർഡി ആയിട്ട് തന്നെയാ വന്നത്. പക്ഷേ പൂക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മള് ഹാർഡിയിൽ നോർമലി നമുക്ക് ഹാർഡി വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ പൂ തന്ന സ്ഥലത്ത് എനിക്ക് 7 പൂക്കൾ തന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും നെക്സ്റ്റ് ഇയറിന് വേണ്ടി കാത്തിരിക്കുക, 2 വർഷം ഇപ്പൊ 3rd വീണ്ടും വെയിറ്റ്
1: ചെയ്യുക.
2: നമ്മള് ഇന്ന് വിരിഞ്ഞൊരു പൂമ്പൊടിയും ഇന്നലെ വിരിഞ്ഞ പൂവിന്റെ പൂമ്പൊടിയും കൂടെ എടുത്തിട്ട് സീഡ് പോയിട്ടുള്ള മദർ പ്ലാന്റിനകത്ത് വെക്കുക, അതിനെ നിരീക്ഷിക്കുക. അതിനകത്ത് വരുന്ന സീഡിനെ എടുത്ത് നമ്മൾ ഉരച്ച് വെള്ളത്തിലിട്ട് അതിനെ എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കൊടുത്ത് വേര് വന്നതിന് ശേഷം നമ്മൾ പ്ലാന്റ് നടും. പ്ലാന്റ് നട്ടിട്ട് ഇപ്പൊ നോർമൽ ട്രോപ്പിക്കൽ വെറൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോഴാണ് ബഡ് വന്നിട്ട് അത് വിരിയുമ്പോഴത്തേക്ക് നമ്മളെടുത്ത അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുമല്ലോ, അത് രണ്ടിന്റെയും കളറല്ല. അപ്പൊ റെഡും വൈറ്റും ആണ് എടുത്താൽ റെഡും അല്ല വൈറ്റും അല്ല വേറെ കളറാ വരുന്നെങ്കിൽ നമുക്ക് പുതിയ വെറൈറ്റി ആണെന്ന് പറയാം. പക്ഷെ അന്നേരം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല, വീണ്ടും 3 വർഷം
1: അല്ലെങ്കിൽ
2: വീണ്ടും 1-3 വെയിറ്റ് ചെയ്യും, വീണ്ടും റിപ്പോർട്ട് ചെയ്യും, സെയിം പോവാണെങ്കിൽ ഓക്കെ വീണ്ടും. അങ്ങനെ 3-4 പ്രാവശ്യം നമ്മള് പ്രോസസ് കണ്ടിന്യൂസ്. അപ്പോഴും സെയിം പ്ലാന്റ് ആണെങ്കിൽ പുതിയൊരു വെറൈറ്റി ആയി
1: ഉറപ്പിക്കും. പുതിയ വെറൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ പേരും സ്വന്തമാണോ?
2: അപ്പോഴും നമ്മൾ പിന്നെ പുതിയൊരു വെറൈറ്റി ഇതാവും ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ട് പേര്, നമ്മളെ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ട് പേരിടാമല്ലോ. അങ്ങനെയാണ് ഓരോ അമേരിക്കൻ പേരുകൾ നമുക്ക് പുറത്തുനിന്ന് വന്നാലും എല്ലാം അങ്ങനെയാ
1: വരാം. എത്ര വെറൈറ്റീസ്?
2: ഞാനൊരു 3 വെറൈറ്റി ആണ് ആദ്യം, പക്ഷേ നമുക്ക് അടുത്തുള്ള കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്, കാരണം എല്ലാ മണ്ണിലും ഒരുപോലെ തിരിയുമോ എന്ന് അറിയാൻ ശേഷി എനിക്ക് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിലത് ഭദ്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, അവർക്കും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നിട്ട് മാത്രം പേര് ഞാൻ മെൻഷൻ ചെയ്ത് പുറത്ത് പബ്ലിഷ്
1: ചെയ്യുന്നുള്ളത്.
2: പിന്നെ സീഡ് ഇട്ടിട്ട് കിളിർത്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ പേരൊന്നും മെൻഷൻ ചെയ്യാതെ തന്നെ നമ്മൾ പോളിനേഷൻ ചെയ്യാതെ സീഡ് ഇട്ട് കിളിർത്ത് പല വെറൈറ്റീസും വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീഡ് കിളർത്തിയെന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന് ഇന്നത് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കുന്നുണ്ട് പൂക്കൾ.
1: അപ്പൊ ഈ ട്രോപ്പിക്കൽ വെറൈറ്റീസ് എപ്പോഴും പൂക്കുന്നത്,
2: അതെ അതെ,
1: നമ്മുടെ വർഷം മൊത്തം അത് പൂക്കൾ വന്നുകൊണ്ടിരിക്കും അല്ലേ?
2: അതെ അതെ.
1: അപ്പൊ അതിന്റെയും ഇഷ്ടമാതിരി വെറൈറ്റീസ് താങ്കളുടെ കയ്യിലുണ്ട് അല്ലേ?
2: ട്രോപ്പിക്കൽ വെറൈറ്റീസിൽ നമുക്ക് സീഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ട്യൂബർ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
1: ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് അതിന്റെ ട്യൂബർ വരും.
2: നമുക്ക് സെമി ട്രോപ്പിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിനകത്തൊരു 6-7 ട്യൂബർ നമുക്ക് കിട്ടും. പക്ഷെ ട്രോപ്പിക്കൽ ആകുമ്പോൾ നമ്മള് 6 കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ചെറിയ റണ്ണേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ട്രോപ്പിക്കൽ വെറൈറ്റീസിന് കട്ട് ട്യൂബർ കിട്ടാൻ പാടാണ്, കിട്ടില്ല എന്നല്ല എപ്പോഴും ബ്ലൂമിംഗ് അല്ലേ, അപ്പൊ അത് ട്യൂബർ ഫോം ആവാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പൊ ചിലപ്പോൾ ഒരു 1 എടുക്കും നമ്മള് റിപ്പോർട്ട് ചെയ്യാം.
1: അപ്പൊ അതിനുവേണ്ടി അതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കിട്ടുന്നത്?
2: 1 വെയിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തന്നെ പുതിയൊരു പ്ലാന്റ് റണ്ണർ കട്ട് ചെയ്ത് പുതിയതായിട്ട് ബ്ലൂം ചെയ്തിട്ട് ഇതിനെ കുറച്ചെടുത്ത് അണലത്തേക്ക് വെക്കണം. ഇത് എല്ലാവരും പറയുമെന്നറിയില്ല, ട്യൂബർ ഫോം ആവാം, എന്നിട്ട് ബ്ലൂമിംഗ് ബഡ് വരുമ്പോഴേ അത് കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഇത് ബ്ലൂമിംഗ് വരുന്നില്ലല്ലോ, അപ്പോഴും കുറച്ച് ട്യൂബർ ഫോം ആക്കി
1: എടുക്കാം. എവിടെയെങ്കിലും പോയി പരിശീലനം വല്ലതും എടുത്തിട്ടുണ്ടോ അതോ സ്വന്തം എക്സ്പെരിമെന്റ് കൊണ്ടാണോ?
2: സ്വന്തം എക്സ്പെരിമെന്റ്. ഞാനും മക്കളും, മക്കളെനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല, അവരാണ് ഫുൾ സപ്പോർട്ട്. കൊറോണ ടൈമിൽ ടിവിയോ മൊബൈലിനോ ഒന്നും ഒന്നും അഡിക്റ്റ് ആവാതെ ആ ടൈം ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്ലാന്റ്സ് ഒരു 10-15 പ്ലാന്റ്സ് ആയ സമയത്ത് ആണ് കൊറോണ വരുന്നത്. പക്ഷെ അതിൽ നിന്ന് വരെ ഇന്നും എന്റെ മോനൊരു 19 കൊറിയർ പാക്ക് ചെയ്തിട്ടാണ് കോളേജിലേക്ക് പോയത്. ഇത്രയും ഫുൾ സപ്പോർട്ട് ആയിരുന്നു.
1: അപ്പൊ അത്രയും ഓർഡേഴ്സ്
2: കിട്ടാറുണ്ട്. ഇല്ല, പുറത്തുനിന്നാണ്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. പിന്നെ നഴ്സറികളിൽ സ്ഥിരമായിട്ട് നഴ്സറികളിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് എല്ലാ മന്തിലും 19 പ്ലാന്റ്സ് തന്നെ പോട്ടോടുകൂടി സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇവിടുന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് വരെ വന്ന് പോട്ടോടുകൂടി വാങ്ങിക്കുന്ന പിന്നെ സ്ഥിരം കസ്റ്റമർ ഉണ്ട്. അവര് പറഞ്ഞു കൊടുത്ത് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിലൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് എന്റെ അടുത്ത് തന്നെ വരും എന്ന് നമുക്കറിയാം. കാരണം ജെനുവിൻ ആയിട്ട് ഞാൻ ഇന്നൊരു പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുള്ളൂ ഈ ടൈം വരെ.
1: അപ്പൊ ഒരു പാഷനായിട്ട് നമ്മൾ തുടങ്ങി, ഇന്നൊരു ചെറിയ സംരംഭമാണ്.
2: നല്ലൊരു സംരംഭമാണ് സാർ. കാരണം നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഈ പ്ലാന്റ് രാവിലെ ഇറങ്ങി ഡോർ, എന്റെ വീടിന് എനിക്കൊരു 10 സെന്റും വീടുവാണുള്ളത്, ഒരു 5 സെന്റോളം വീട് നിൽക്കുക. ബാക്കി ഫ്രണ്ടിൽ ഡോർ ഇറങ്ങിയാലും ബാക്കിലെ ഡോർ തുറന്നാലും സൈഡിൽ ഫുൾ ജനൽ തുറന്നാലും എല്ലാം വാട്ടർ പ്ലാന്റ്സ് ആണ്. നമുക്കറിയാം ഈ ചെടിയിൽ പൂവുണ്ട്, ഇന്നലെ വിരിഞ്ഞ പൂവാണ്. പക്ഷേ ഒരു ദിവസം എനിക്ക് 4-5 വട്ടം ഈ പൂക്കളെ പോയി കണ്ടില്ലെങ്കിൽ സമാധാനം വരില്ല. എവിടെയെങ്കിലും യാത്ര പോയാലും പൂ ഒടിഞ്ഞു പോയിട്ടുണ്ടാവോ, കാറ്റത്ത് പോയോ,
1: അങ്ങനെയൊക്കെ. മെയിന്റനൻസ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല,
2: വെള്ളം
1: ചെയ്തോണ്ടിരിക്കണം.
2: ഫില്ല് ചെയ്യണം. ഒരു കാരണം ഞങ്ങൾ വീടിന് ചുറ്റുമുണ്ട്. ഇപ്പൊ മഴ കണ്ട പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 4-5 ടാങ്ക് വെള്ളം ഫുള്ളതിന് വേണം. എന്റെ രാവിലെ 8:30 മക്കൾ സ്കൂളിൽ പോയി തുടങ്ങിയാൽ ഒരു 11:30 വരെ എനിക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ ടൈം. ഒരു സെക്ഷൻ ഒഴിച്ചു കഴിയുമ്പോഴത്തെ അടുത്ത സെക്ഷൻ തീരും. അപ്പൊ അത്രയും മെയിന്റനൻസ് നല്ല.
1: വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ചെയ്യുന്നത്?
2: ഇതിന് മെയിൻ ആയിട്ട് ഞാൻ വളം കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വെയിൽ ഉണ്ട് എങ്കിൽ മസ്റ്റ് ആയിട്ടും പൂ പിടിക്കും. പിന്നെ നമുക്ക് വെയിൽ ഇല്ല, തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാപ്പ് എന്ന് പറയുന്ന വളം കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല, കാരണം എനിക്ക് നല്ല വെയിലാണ്. അന്തരീക്ഷം കാലാവസ്ഥയെല്ലാം എനിക്ക് യോജിച്ചതാണ്. 15 ദിവസം കൂടുമ്പോഴത്തേക്ക് കൊടുക്കാം. 15 ദിവസത്തിൽ ഒരിക്കൽ ഡാപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8-9 തരി ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതിന്റെ സെന്റർ പോർഷനിൽ, പോട്ടിന്റെ സെന്റർ പോർഷനിൽ വെച്ച് കൊടുക്കുക. അടുത്ത 15 ദിവസം എൻ ബി കെ വെച്ച്
1: കൊടുക്കുക.
2: വേണമെങ്കിൽ ചെയ്യാം. അല്ല, മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ട്. കാരണം എന്നെ പോലുള്ള എനിക്ക് കിട്ടുന്ന കാലാവസ്ഥ എല്ലാവർക്കും കിട്ടണമെന്നില്ല. തണുപ്പ് സ്ഥലമുള്ളവർക്ക് എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്.
1: പിന്നെ ഇതിൽ രോഗങ്ങളോ കീടങ്ങളോ അങ്ങനെ
2: ഫംഗസ് ഉണ്ടാവും, കീടങ്ങൾ എല്ലാം ഉണ്ടാവും, അതിനെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ
1: ചെയ്യണം.
2: പിന്നെ വാട്ടർ പ്ലാന്റ്സ് ആണ്, വെള്ളത്തിൽ കൊതുക് വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അതിനകത്ത് ജെമ്പെന്ന്
1: പറഞ്ഞാൽ
2: എനിക്ക് അത്യാവശ്യം തവളയും കാര്യങ്ങളും ഉണ്ട്, ഞാൻ ഒന്നിനും നശിപ്പിക്കാറില്ല. അപ്പോഴത്തേക്ക് കൂത്താടിയെല്ലാം കഴിച്ചു പോകും. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ജെമ്പെന്ന് പറയുന്ന ഒരു മരുന്ന് യൂസ് ചെയ്യാം. 2 ഗ്രാം 2 ലിറ്റർ വെള്ളത്തിൽ ഓരോ അടപ്പ് കൊടുത്താൽ
1: അത്
2: മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഇത്രയും വാട്ടർ പ്ലാന്റ്സ് അതിൽ വെള്ളത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പരിസരക്കാര് നൈബേഴ്സ് എല്ലാം ഉണ്ട്, അവർക്ക് ആർക്കും ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്.
1: ഇത് ലോട്ടസിനെ വെച്ച് നമ്മുടെ വാട്ടർ ലിലീസ്
2: ഉണ്ടല്ലോ, സെയിം പ്രോസസ്സിംഗ് ആണ്. പക്ഷേ ഇത്രയും വളം വേണ്ട, ഇത്രയും മണ്ണ് വേണ്ട, പോട്ടും പോട്ട് ചെയ്യാം. പക്ഷേ മെയിന്റനൻസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം വാട്ടർ പ്ലാന്റ്സ് ആണ്.
1: പിന്നെ വാട്ടർ ക്വാളിറ്റി നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണോ?
2: അങ്ങനെ കുറച്ച് വെള്ളം കുറഞ്ഞെന്നും പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ല. നമുക്കിപ്പം എനിക്ക് വെള്ളമില്ലാത്ത ടൈമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് കുറച്ച് ഹാഫ് ടബായാലും പ്രശ്നമില്ല. ഫുൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് പ്ലാന്റ് കുറച്ചുകൂടെ ഹെൽത്തി ഉണ്ടാവും.
1: ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി അത് നമുക്ക് നോക്കണോ? ചിലപ്പോൾ ഏത് വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല.
2: ഇല്ല, നമുക്ക് ക്ലോറിനുള്ള വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അല്ലെങ്കിൽ തലേന്ന് പിടിച്ചു വെച്ചിട്ട് നമ്മൾ വെള്ളം തെളിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. ഞാൻ കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ധാരാളം.
1: തങ്ങളുടെ ഇത്രയും ഈ വാട്ടർ പ്ലാന്റ്സ് കണ്ടിട്ട് ആൾക്കാർ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു വരാം.
2: ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട്. എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് വാട്ടർ പ്ലാന്റ്സ് തുടങ്ങിയ ആൾക്കാരുണ്ട്. ചെടി നടത്തുന്ന കടയായിട്ട് തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഫുൾ സപ്പോർട്ട്. ഏത് സമയത്തും എപ്പോഴും സംശയം ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കാൻ വില്ലിങ് ആണ്. ചെയ്ത് കൊടുക്കുന്ന കുറെ വീടുകളുണ്ട്. അവർ നമ്മളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞങ്ങൾ പോയി മെയിൻറ്റെയിൻ ചെയ്യണം, ഞങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്.
1: നല്ലൊരു സംരംഭമായിട്ട്
2: നമുക്ക്, കാരണം തന്നെ നമുക്ക് മനസ്സിന് യാതൊരു ടെൻഷനില്ല സാർ. വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് നോർമലി എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് പോയി ആ പൂക്കളുടെ അടുത്ത് പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഷമം എങ്ങോട്ട് പോയെന്നുള്ള അറിയില്ല.
1: പിന്നെ ഹാർഡി വെറൈറ്റീസ് ഒക്കെ പറയുമ്പോൾ ഇത് വെളിയിൽ നിന്നൊക്കെ വരുത്തും, അതൊക്കെ നല്ല വിലയായിരിക്കും.
2: അത്യാവശ്യം പുതിയ വെറൈറ്റീസ് നമ്മൾ പുറത്തുനിന്ന് വരുന്നത് തായ്ലൻഡ്, വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ ആമ്പലൊക്കെ ആണെങ്കിൽ 1 ലാഖ് വരെ റേറ്റ് ഉണ്ട്. പിന്നെ ആമ്പലിന്റെയൊക്കെ കിഴങ്ങെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു പാക്കിന്റെ അത്ര ഉണ്ടാവും. പക്ഷേ ലോട്ടസ് അങ്ങനെയല്ല, കുറച്ച് ട്യൂബർ വലിയ ട്യൂബർ ആയിരിക്കും. പക്ഷെ അവരായിരിക്കും ഒരിക്കലും നശിച്ചു പോയാൽ നമുക്ക് തരാൻ വില്ലിങ് ആയിരിക്കും. ഇപ്പൊ 10,000 രൂപ എടുത്ത് ട്യൂബർ വാങ്ങിച്ച് അത് എയറിൽ ഇവിടെ വന്ന് നശിച്ചു പോയാൽ 10,000 രൂപ പോയി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കാൻ വില്ലിങ് ആണ്. അപ്പം അവർ പറയുന്ന ടൈമിൽ ചിലപ്പം നശിച്ചു പോയെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ചിലപ്പം ട്യൂബർ ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈം എപ്പോഴാണോ അപ്പൊ ഞാൻ കൊടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വമാണ്.
1: ഈ ട്യൂബർ പ്രൊഡക്ഷൻ വർഷം മൊത്തം
2: ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടാവും. എന്നാൽ ഈ ഒരു പ്ലാന്റാണ് അടുത്ത നാളെ വരുന്ന വേറൊരു പ്ലാന്റിനെ കുറിച്ചായിരിക്കും.
1: ഇത്രയും വാട്ടർ പ്ലാന്റ്സ് താങ്കളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരു വാട്ടർ പ്ലാന്റ്സ് വീട്ടിൽ ആർക്കെങ്കിലും നടണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അതിന്റെ രീതി പറഞ്ഞതാണ്. പൊതുവേ ചെയ്യുന്ന ഒരു തെറ്റ് എന്തുമായിരിക്കും, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ?
2: ഇപ്പൊ ഈ അടുത്ത ടൈമില് എനിക്ക് വന്നൊരു കസ്റ്റമറാണ്, ട്യൂബർ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. മലപ്പുറത്തേക്കാണ് ട്യൂബർ 3 എണ്ണം അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ നടന്ന വീഡിയോസ് മുന്നേ ഉണ്ടായിരുന്നു, വീഡിയോസ് സഹിതം ഇട്ടുകൊടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി നട്ടു. നട്ട് നമ്മൾ റോസാക്കാമ്പ കുത്തി വെക്കത്തില്ലേ, സെയിം പ്രോസസ്. അങ്ങനെ തന്നെയുണ്ട്. പിന്നെ കൊണ്ട് തണലത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ സാധാ ചെടി പോലെ മണ്ണും വളം എല്ലാം കൂടെ മിക്സ് ചെയ്ത്
1: ആൾക്കാരുണ്ട്.
2: അതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഞാൻ കൊടുക്കുന്ന മിക്കവാറും എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ എനിക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് കിട്ടുന്നത് ഞാൻ ചോദിക്കും, അയച്ച പ്ലാന്റ് കിട്ടിയോ, സേഫ് ആണോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, പിക്ക് എടുത്ത് അയക്കി എന്ന് പറയും. അങ്ങനെ അയക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ സ്ഥിര കസ്റ്റമറാണെ അയക്കില്ല സാധനം കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരും
1: ചെയ്യാറ്.
2: കൃത്യമായിട്ട് ചെയ്യും. കാരണം ഞാൻ കൊടുക്കുന്ന സാധനം അവിടെ പൂ പിടിച്ച് കണ്ടിട്ട് അവരുടെ ഒരു സന്തോഷം കാണാന്നുള്ളതാണ് എന്റെ മെയിൻ സന്തോഷം.
1: മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് സംസാരിച്ച്, ഞാൻ പറഞ്ഞ മാതിരി ഒരു പാഷനായിട്ട് തുടങ്ങി, പക്ഷെ ഇപ്പൊ ഒരു സംരംഭം തന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവിധ ആശംസകളും.
2: ഓക്കെ, താങ്ക് യു.
0: താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്. കൊല്ലം ജില്ലയിലെ കലക്കോടുള്ള സിംല സജീറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിംല സജീറിന്റെ ഫോൺ നമ്പർ പറയാം. 9645862557.

0: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രിധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഉത്തരം, മികച്ച തൈകൾക്ക് വേണ്ടി 25 മുതൽ 40 വർഷം വരെ പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

കേരള സഹകരണ പെൻഷൻ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ, കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ, കയർ സ്പെഷ്യൽ സ്കീം വഴി പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം മുഖേന ജീവൻ രേഖ വഴി ബയോമെട്രിക് രീതിയിൽ 2026 ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം. ഈ തീയതിക്കകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് 2026 നവംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചു. അൻപത് ദിവസം പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ 21-ാം തീയതി മുതൽ തൊടുപുഴ മങ്ങാട്ട് കവലയിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ വിതരണം ചെയ്യും. ഒരാൾക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും ലഭിക്കും. അന്വേഷണങ്ങൾക്കും ബുക്കിങ്ങിനും 9444752247 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് സീനിയർ വെറ്റിനറി സർജൻ അറിയിക്കുന്നു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ വർഷ ക്ലാസ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ 2026-27 അധ്യയന വർഷത്തെ OEC, OBC, പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷ വിദ്യാർത്ഥികളിൽ നിന്നും സ്വീകരിച്ച് സ്കൂൾ അധികൃതർക്ക് ഇ-ഗ്രാൻസ് മുഖേന ഓൺലൈൻ ഡാറ്റ എൻട്രി നടത്തുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 27 വരെ ദീർഘിപ്പിച്ചു. ഇത് സംബന്ധിച്ച് സർക്കുലർ egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0484-29-83-130 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് 2026-27 വർഷത്തേക്കുള്ള എക്സ്റേ ഫിലിം സപ്ലൈ, UGC സ്കാൻ എന്നീ ആവശ്യങ്ങൾക്കായുള്ള ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡർ ഫോം വിൽപ്പന ജൂലൈ 29 വരെയാണ്. ജൂലൈ 30 രാവിലെ 10:30 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. അന്നേ ദിവസം രാവിലെ 11:30 ടെൻഡറുകൾ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0486823-2650 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കേരള ലോകായുക്ത 2026 ജൂലൈ മാസം തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പസ് സിറ്റിംഗ് നടത്തും. ജൂലൈ 21-22 ദിവസങ്ങളിൽ രാവിലെ 10:30 തൃശൂർ കോൺഫറൻസ് ഹാൾ, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ്. ജൂലൈ 23 രാവിലെ 10:30 മൂവാറ്റുപുഴ കോൺഫറൻസ് ഹാൾ, YMCA മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ സിറ്റിംഗ് നടക്കും. ജൂലൈ 24 രാവിലെ 10:30 കോട്ടയം മിനി കോൺഫറൻസ് ഹാൾ, PWD റെസ്റ്റ് ഹൗസ് കോട്ടയം എന്നിവിടങ്ങളിലും സിറ്റിംഗ് നടക്കും. ഈ ദിവസങ്ങളിൽ നിശ്ചിത ഫോറത്തിലുള്ള പുതിയ പരാതികളും സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-230-0362 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കേരള കന്നുകാലി വികസന ബോർഡ് KLD ബോർഡ് മാട്ടുപ്പെട്ടി ഫാമിൽ 2026 ജൂലൈ 21, 22, 23 തീയതികളിൽ നടത്താനിരുന്ന അവിദഗ്ധ തൊഴിലാളി നിയമനത്തിനുള്ള അഭിമുഖവും കായികക്ഷമതാ പരിശോധനയും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. പുതുക്കിയ തീയതിയും സമയവും പിന്നീട് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുമെന്ന് മാനേജർ അറിയിക്കുന്നു. നിങ്ങളിതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ഇനി കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.

0: महिलाओं के सेल्फ हेल्प ग्रुप्स हैं उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है। और ये अमृत भारत स्टेशन हमारी विरासत हमारी धरोहर के दर्शन भी कराते हैं।
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the

0: യൂറോപ്യൻ യൂണിയൻ.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി രണ്ട് ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജകമരുന്നുകളുടെ നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് എൽഒ എ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞ ആഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധന യാനങ്ങൾ രാജ്യാന്തര കടൽ മേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അകത്തെ, കവരത്തെ, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്ക് ആവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്കു കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 4,04,722 ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ രണ്ടിന്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

0: ആരോഗ്യവേദി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ആരോഗ്യവേദിയിൽ സംസാരിക്കുന്ന വിഷയം കർക്കിടകമാസത്തെ ആയുർവേദ പ്രസക്തിയെക്കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് ദേവികുളം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബിൻ ജോസഫാണ്. നമസ്കാരം സാർ. കർക്കിടക മാസത്തിലെ ആയുർവേദ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. എന്താണ് കർക്കിടക മാസത്തിലെ ആയുർവേദത്തിൻ്റെ പ്രസക്തി?
1: കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മഴക്കാലമാണ്. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ 6 ഋതുക്കളാണ് ഉള്ളത്: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. അതിൽ നമ്മുടെ ഈ കർക്കിടക മാസം എന്ന് വെച്ചാൽ വർഷ ഋതുവാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഋതു എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീഷ്മ ഋതുവായിരുന്നു. ഗ്രീഷ്മ ഋതു എന്ന് വെച്ചാൽ വളരെ ചൂടുള്ളൊരു കാലമാണ്. അപ്പോൾ ആ ചൂട് കാലത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു മഴക്കാലത്തിലേക്ക്, തണുപ്പ് കാലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി അതിനോട് അക്ലിമറ്റൈസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ബലം കുറയുകയും നമ്മുടെ അഗ്നിബലം എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് എൻസൈം, ഡൈജസ്റ്റീവ് ഫയർ, ആ അഗ്നിബലം കുറയുകയും ചെയ്യുമ്പോൾ അത് കൂട്ടാനും നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് നമ്മുടെ ആയുർവേദത്തിലെ കർക്കിടക ചികിത്സ പറയുന്നത്. ആയുർവേദ ശരീരമാണ്. അതായത് നമ്മളെ ഒരു ചികിത്സ മാത്രമല്ല, നമ്മളെങ്ങനെ നമ്മുടെ ഡയറ്റി അല്ലെങ്കിൽ നമ്മുടെ റെജിമൻ ആൻഡ് ഡയറ്റ് എങ്ങനെ കൊണ്ടുപോകണം, അതുപോലെ തന്നെ നമ്മളെങ്ങനെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻ്റ് എങ്ങനെ ചെയ്യണം എന്നും കൂടെയുള്ള ഒരു ശരീരമാണ് ഈ പറയുന്നത്.
0: ഈ കർക്കിടക മാസത്തിലെ, ഈ പഞ്ചമാസത്തിലെ നമുക്ക് ഏറ്റവും കൂടുതൽ ബോഡിയെ അണുക്കൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. പറയുമ്പോൾ വാതം, പിത്തം, കഫം, ഇതിൽ ഏതാണ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയാമോ?
1: നമ്മുടെ ബോഡി ബേസിക് കോൺസ്റ്റുവൻസ് എന്ന് പറയുന്നതിന് ആയുർവേദത്തിൽ പറയുന്ന വാതം, പിത്തം, കഫം എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർഷ ഋതുവാണ്, മഴക്കാലമാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് നമുക്ക് തണുപ്പ് വരുന്ന സമയമാണ്. എന്തായാലും അത് വാതമാണ് അവിടെ കൂടുന്നത്. ഏറ്റവും കൂടുതലായിട്ട് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന വാദമാണ് കൂടുതൽ നിൽക്കുന്നത്.
0: പല ആൾക്കാരും കർക്കിടക മാസത്തിൽ ഒരു ചികിത്സ ചെയ്തേക്കാം, അതായത് നമ്മളൊരു സുഖചികിത്സ എന്ന് പറഞ്ഞാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഇതിനെ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇതൊരു സുഖചികിത്സയാണോ? എന്താ അതിൻ്റെ ഒരു അർത്ഥം?
1: അത് സുഖചികിത്സയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചകർമ്മ, നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സുഖചികിത്സയിലേക്ക് വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചകർമ്മങ്ങൾ 5 കർമ്മങ്ങളാണ്: വമനം, വിരേചനം, ഭസ്തി, നസ്യം, രക്തമോക്ഷണം. വമനം എന്ന് പറയുന്നത് നമ്മൾ ഛർദ്ദിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ആമാശയം വരെയുള്ള ഭാഗങ്ങളിലെ ദോഷങ്ങളെ അങ്ങോട്ട് ഛർദ്ദിപ്പിച്ച് കളയുക. ടോക്സിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോയിക്കോളും. അത് വിരേചനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആമാശയത്തിന് താഴെയുള്ള പക്വാശയം, അതായത് സ്മോൾ ഇൻഡസ്ട്രൈൻ, ലാർജ് ഇൻഡസ്ട്രൈൻ, റെക്റ്റം, ആ ഭാഗത്തുള്ള എല്ലാ ടോക്സിൻസും, അതുപോലെ തന്നെ ടോക്സിൻസ് മാത്രമല്ല ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ പുറന്തള്ളുക. വസ്തി എന്ന് പറയുമ്പോഴത്തേക്ക് മെഡിക്കേറ്റഡ് എനിമ, കേട്ടിരിക്കുമല്ലോ, മെഡിക്കേറ്റഡ് എനിമയാണ് അത്. നമ്മൾ പക്ഷേ ഒരു സർജിക്കൽ പ്രൊസീജിയർ പോലെ തന്നെ ചെയ്യേണ്ട, അത്രയും സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതൊരു സുഖ ചികിത്സയിലേക്ക് അത് മാത്രം ഒതുങ്ങില്ല. അത് പിന്നെ നസ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാസാരന്ധ്രങ്ങളിലേക്ക് നമ്മൾ മൂക്കിലേക്ക് മരുന്നൊഴിച്ചിട്ട് അത് നമ്മൾ കഫം പുറന്തള്ളുക എന്നുള്ളൊരു പ്രോസസ്സാണ് അത്. പിന്നെ രക്തമോക്ഷണം എന്ന് പറയുമ്പോൾ ബ്ലഡ് ലെറ്റിംഗ് ആണ്, കുറച്ച് ബ്ലഡ് നമ്മൾ പുറത്തേക്ക് ഒഴുക്കി കളയുക എന്നൊരു പ്രോസസ്സാണത്. അപ്പം ഇത് പഞ്ചകർമ്മങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സുഖ ചികിത്സ മാത്രം ആവില്ല. പിന്നെ നമുക്ക് സുഖ ചികിത്സ എന്ന് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പം നമുക്ക് അഭ്യങ്കം, അഭ്യങ്കം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ബോഡി ഓയിൽ മസാജ് ഇട്ട് നമുക്ക് തേക്കുക, കുളിക്കുക, അങ്ങനത്തെ പ്രോസസ്സൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കർക്കിടക മാസം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് പ്രോസസ്സ് കറക്റ്റ് പ്രോസസ്സായി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈദ്യൻ്റെ ഉപദേശപ്രകാരം മാത്രമേ അത് ചെയ്യാൻ കഴിയൂ.
0: ഈ കർക്കിടക മാസത്തിൽ ഈ സെല്ലിൻ്റെ ഡികെ വളരെയധികം കൂടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെജുവിനേറ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളത് സെല്ലിൻ്റെ ഒരു റെജിന, അത് പുതിയ സെല്ലുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ആ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടെ ഈ ഇങ്ങനത്തെ ഒരു ചികിത്സ ഉപയോഗപ്രദമാവില്ലേ? സത്യം പറഞ്ഞു
1: കഴിഞ്ഞാൽ അതെ, തീർച്ചയായും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഗ്രീഷ്മ ഋതുവിൽ നല്ല ചൂടിൽ നിന്ന് നമ്മൾ ഈ വർഷ ഋതുവിലേക്ക് മാറുന്ന സമയത്ത് ബോഡി അക്ലിമറ്റൈസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: ഒരു ബലക്ഷയം ഉണ്ടാവും.
1: അപ്പോൾ അതിന് നമ്മൾ റെജുവിനേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ ഇൻറ്റേണൽ മെഡിസിൻസും അതുപോലെ തന്നെ ആയുർവേദത്തിൽ കർക്കിടക ഔഷധ കഞ്ഞി, അതുപോലെ നമ്മുടെ പഞ്ചകർമ്മ തെറാപ്പി എല്ലാം ചെയ്യുമ്പോഴത്തേക്കും സെൽ ഓട്ടോമാറ്റിക്കലി റെജുവിനേറ്റ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൻ്റെ ബലം വരികയും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സയന്റിഫിക് അപ്രോച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലം, മഴക്കാലത്ത് എന്താ പറ്റുക, അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടും. ഈ ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് എന്താ സംഭവിച്ച, ബാരോമെട്രിക് പ്രഷർ അന്തരീക്ഷത്തിൽ കുറയും. ആ ബാരോമെട്രിക് പ്രഷർ കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ടിഷ്യൂസ് എക്സ്പാൻഡ് ആകും,
0: വീർത്തു വരും.
1: അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസ്, സൈനോവിയൽ ജോയിൻസിന് എക്സ്പാൻഷൻ വരും. അതുപോലെ നമ്മുടെ നെർവ് എൻഡിങ്സിന് കൂടുതൽ സസെപ്റ്റബിൾ ആയിരിക്കും, അത് വേദനയോട് കൂടുതൽ സസെപ്റ്റബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് എനിക്ക് കർക്കിടക മാസത്തിൽ ഭയങ്കര വേദന തോന്നുന്നു. എല്ലാവർക്കും അല്ല, പക്ഷെ അത് സസെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് എപ്പോഴും അത് ഒരു വേദന കൂടുന്നതായിട്ട് തോന്നും. അപ്പൊ അതാണ് ഒരു സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ അത് വാദം കൂടിയിട്ട് വാദത്തിന്റെ ആയിട്ടുള്ള സിംപ്റ്റംസ് കാണിക്കുന്നു എന്നുള്ളതാണ്.
0: ഒരു ആയുർവേദ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്ന ചില ന്യൂറോണുകളെ, നമ്മുടെ മൊത്തത്തിൽ ശരീരത്തിന്റെ തളർന്നു കിടക്കുന്ന ന്യൂറോണുകളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ കൂടിയാണ് എന്നുള്ളൊരു വാദം കൂടെയുണ്ട്. ശരിക്കും എന്താണത്?
1: സപ്പോസ് ഇപ്പം നമ്മൾ പല പല രീതിയിൽ നമുക്ക് ന്യൂറോൺസിന്, നമ്മുടെ നെർവ്സിനെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു നേരത്തെ നസ്യം പറഞ്ഞു. അപ്പം നമുക്ക് മെഡിക്കേറ്റഡ് ഓയിൽസ് നമ്മൾ മൂക്കിലേക്ക് ഒഴിച്ച് നമ്മൾ നസ്യം ചെയ്യുന്ന സമയത്ത് ഈ മെഡിസിൻസ് ചെന്നിട്ട് നമ്മുടെ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക.
0: പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ അലോപ്പതിയിലുള്ളത് പോലെ ആയുർവേദത്തിൽ ചെയ്യാൻ കഴിയില്ല, പക്ഷേ ചില വാദഗതികളുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ സർജറി പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്നൊരു സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സർജറിയും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പഠനങ്ങളുണ്ട്, ചില യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്. ശരിക്കും ഈ ആയുർവേദവും അതുപോലെ തന്നെ അലോപ്പതിയും കൂടി കൂടിച്ചേർന്നുള്ള ഒരു മെഡിസിനൽ സംഭവങ്ങൾ നല്ലതല്ലേ?
1: വളരെ നല്ലതാണ്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ അവലോകനം ചെയ്തിട്ട് ഇപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് നല്ലപോലെ ഒരു ഫലപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്.
0: ശരിക്കും ആയുർവേദ, നമ്മളിപ്പോൾ ഒരു കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം അയാൾ അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്താണ് അതിൻ്റെ ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറയാമോ?
1: ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു പേഷ്യൻ്റ് ഒരാൾ നമ്മുടെ അടുത്ത് വരുന്നു. അപ്പം നമ്മൾ അവരുടെ എന്താണ് അവരുടെ കണ്ടീഷൻ എന്താണെന്ന് ആദ്യം നമ്മൾ നോക്കണം. സപ്പോസ് ഇപ്പം അവരുടെ വാദം, പിത്തം, കഫം, അതിൽ ഏതാണ്? ഇപ്പം കർക്കിടക മാസത്തിൽ മെയിൻലി വാദമായിരിക്കും കൂടുക, പക്ഷേ ചില പേഷ്യൻസിന് വാദം തന്നെ കൂടണമെന്നില്ല. പിന്നെ അവരുടെ കണ്ടീഷൻ എന്താണ്? ചിലപ്പോൾ അവർക്ക് അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഉണ്ടാകും. ഇപ്പോൾ വയറിന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ആ ഒരു അസുഖം വന്നു എന്നുള്ള ആദ്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യണം.
0: ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ടാകും,
1: ഹാർട്ട് പേഷ്യൻസ് ഉണ്ടാവും. അപ്പം പല അസുഖങ്ങളുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അസുഖത്തിന് കാരണം എന്താണ്, അവർക്ക് ഹിസ്റ്ററി എന്താണ്, എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ചൊരു ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ വമനം ചെയ്യാം. നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ വമനം ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് വമനം ചെയ്യാം. വിരേചനം ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് വിരേചനം ചെയ്യാം. നമ്മൾ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടി എന്താണ് അസുഖം എന്ന്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കി ആണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്.
0: ഡയഗ്നൈസേഷൻ ഭയങ്കര പ്രധാനമുള്ള,
1: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
0: അത് ഒരാളുടെ ആ ശരീര പ്രകൃതി നോക്കിയിട്ട് വേണം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇപ്പം ഇപ്പോൾ ഒരു സ്പായിലേക്ക് ഒരു

0: എല്ലാവരും ഇത് കൊടുക്കുന്നുണ്ട്.
1: അതെ അതെ അതെ
0: നേരിട്ട് ചെന്ന് കയറുകയാണ് ആൾക്കാർ,
1: അതെ അതെ
0: അവരവിടെ ഒരു ഇവാലുവേഷൻ നടത്തുമോന്ന് എനിക്ക് സംശയമുണ്ട്.
1: അതെ അതെ എല്ലായിടത്തും അങ്ങനെ നടത്തണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല, പക്ഷെ നടത്തുന്ന സ്ഥലങ്ങളുണ്ടാവും, ഡോക്ടറുള്ള സ്ഥലങ്ങളിൽ നടത്തിയിട്ടൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക.
0: ചെയ്യുന്നുണ്ട്. ഈ എല്ലാവരുടെയും സംശയം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണക്കാരന് ഈ ഗർഭിണികൾ ഈ പഞ്ചകർമ്മ ചികിത്സ ആയുർവേദത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ടോ എന്ന് പല ആൾക്കാരുടെയും സംശയങ്ങളാണ്. എന്താണ് ഡോക്ടറുടെ ഈ ഒരു ജീവിതത്തിൽ എങ്ങനെയാണത്?
1: ഗർഭിണികൾക്ക് പഞ്ചകർമ്മ ചികിത്സയായിട്ട് നമുക്ക് മൈൽഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ നമ്മളിപ്പം പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ വൊമിറ്റിംഗ്, വമനം, വിരേചനം, ആ സാധനം അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഗർഭിണിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ, ഓരോ മാസം അനുസരിച്ച് കണ്ടീഷൻ സ്യൂട്ടബിൾ ആവണമെന്നില്ല. നമ്മൾ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അസുഖങ്ങൾ വരുന്ന അസുഖങ്ങൾ തന്നെ ആയുർവേദത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വമനം ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ ഡ്വാർഫിസം വരുന്നു, അങ്ങനെ പല പല അസുഖങ്ങൾ വരുന്നു എന്നുള്ളതൊരു കാര്യങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂവൻസ് നോക്കിയിട്ടും അവരുടെ ആ സിംറ്റംസോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് അസുഖമാണ് അവർക്കുള്ളത് അത് നോക്കിയിട്ടോ അവരുടെ ആ ഒരു അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളുടെ ആണെങ്കിൽ പോലും കുട്ടികൾക്കും അങ്ങനെ നമുക്ക് അധികം പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നസ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കുട്ടികൾക്കാണെങ്കിലും നസ്യം ചെറുപ്പം മുതലേ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. രണ്ട് തുള്ളി മൂക്കിൽ മരുന്നുറ്റിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ചെറുപ്പം മുതലേ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ വമനം പോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പറയുന്നില്ല.
0: പിന്നെ ഈ കുട്ടികൾക്ക് വയറിളക്കം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ആറുമാസം ആറുമാസം മുമ്പ് ആയുർവേദ മരുന്ന് എന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ വയറിളക്കി കളയുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതെന്താണ്?
1: അത് നമ്മൾ വയറിളക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ വിരേചന പ്രോസസ് ആണ്. വയറിളക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇപ്പം കഴിക്കുന്ന ഫുഡ്, ഇപ്പം പാല് കുടിക്കുന്നുണ്ട്, അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, ഈ സാധനം ഇൻഡൈജസ്റ്റഡ് ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് കിടക്കുകയും അതുപോലെ ടോക്സിൻസ് ബോഡിയിൽ അടിഞ്ഞുകൂടുകയും ചെയ്യും. ആ ടോക്സിൻസിനെ നമ്മളൊന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് അത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു വിരേചനം നമ്മളൊരു 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ബോഡീൻ്റെ ടോക്സിൻസ് പോകുമ്പോൾ തന്നെ സെൽസ് നറിഷ്ഡ് ആവും, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈസിലി അബ്സോർബ്ഡ് ആവും, അതുപോലെ നറിഷ്മെൻ്റ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവും. ഇതൊക്കെ ചെയ്ത് വിരേചനം കൊണ്ടുള്ള എഫക്റ്റ് ഒക്കെ തന്നെയാണത്.
0: ഹാർട്ട് കണ്ടീഷൻ, ഹാർട്ട് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം ഫലപ്രദമാണ്, അതായത് അത് എത്ര സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം?
1: ഇപ്പം അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ പഞ്ചകർമ്മ തെറാപ്പിയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ പറയുന്നുണ്ട് ഹൃദ്രോഗമുള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ വമനം ചെയ്യാൻ വേണ്ടി പാടില്ല, കാര്യം ഹൃദയം ഇരിക്കുന്നത് ഈ സ്ഥലത്ത് തന്നെ, നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ വമനം ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ളൊരു ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഹാർട്ട് പേഷ്യൻസിന് നമ്മൾ നോക്കി അവസ്ഥ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ.
0: എസ്പെഷ്യലി ഈ പേസ് മേക്കർ ഒക്കെ വെച്ച് പിടിപ്പിച്ച്
1: പിന്നെ പിന്നെ വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: ഇപ്പോഴും MRI സ്കാൻ പോലുള്ള സ്കാനിംഗ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് ആയുർവേദത്തിലും?
1: എടുക്കും എടുക്കും, അതെ അതെ,
0: സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്
1: എല്ലാ സ്കാൻസ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നു, അവർക്ക് എന്താണ് ഇപ്പം നമുക്ക് തോന്നുന്ന ഒരു ഫാറ്റി ലിവർ ഉണ്ടോ നമുക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുക്കും. കാരണം ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഡയഗ്നോസിസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പം അതിന് നമ്മളിപ്പോൾ ഡയഗ്നോസ്റ്റിക് ടൂൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇപ്പം നമ്മളെ ഇപ്പം എന്താണ് ബ്ലഡ് റിപ്പോർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് എല്ലാം നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്.
0: പ്രധാനപ്പെട്ട നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഈ വർഷ ഋതുക്കാലത്ത് ഞവര അരി വെച്ചിട്ട് അവർ മസാജ് ചെയ്യുക, മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോഡി ഇത് ചെയ്യുക, അത് എന്താണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആസ്പെക്ട്സ്? എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഒരു ആസ്പെക്ട്സ് എന്താണ്?
1: ഞവര അരി എന്ന് പറയുന്ന വെച്ചാൽ ബോഡിക്ക് നമുക്ക് നമ്മുടെ സെൽസിനും ടിഷ്യൂസിനും കുറച്ചൊരു നറിഷ്മെന്റ് കൂടുതൽ കൊടുക്കുന്ന ഒരു സാധനമാണ് ഞവര. നമ്മുടെ പാലിൽ പുഴുങ്ങിയിട്ട് അതിലാണ് നമ്മൾ ഞവര ഒരു തേപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി നമ്മുടെ ഇപ്പം മസിൽ വേസ്റ്റേജ് ഒക്കെ ഉണ്ടാവത്തില്ല ചില പേഷ്യൻസിന്, അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ മസിൽ നറിഷ്ഡ് ആയിട്ട് നമ്മുടെ സെൽസ് നറിഷ്ഡ് ആയി, ടിഷ്യൂ നറിഷ്ഡ് ആയി, മസിൽസ് ഒക്കെ വേസ്റ്റിംഗ് ഒക്കെ മാറി റെഡി ആവും. അതിൻ്റെ ഒരു ആസ്പെക്ട് തന്നെ നോക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ഒരു നറിഷ്മെന്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ബോഡിക്ക് എന്തായാലും നറിഷ്മെന്റ് വേണ്ട ഒരു അവസ്ഥയില്ല. അപ്പം ഞവര കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇന്റേണലി നമ്മൾ കർക്കിടക കഞ്ഞിയിൽ യൂസ് ചെയ്യുന്നത് ഞവര തന്നെയാണ് കൂടുതലായും യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ളത്.
0: അകത്തേക്ക് കൊടുക്കുന്നു,
1: അതെ അതെ, ഞവര അരി തന്നെയാണ് നമ്മൾ കഞ്ഞി മീൻസ് ഞവര അരി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് നമ്മൾ അതാണ് നമ്മൾ നമ്മുടെ ഔഷധങ്ങളുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞവരയിൽ തന്നെയാണ്.
0: ഈ കർക്കിടക കഞ്ഞിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു വൻ ബിസിനസ്സായി നടത്തുന്ന ഒരു കാര്യമാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള കൂട്ടുകളൊക്കെ കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത്?
1: ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഞവരയരി, പിന്നെ ചെറുപയർ, ഉലുവ, അതുപോലെ നമ്മുടെ ദശപുഷ്പങ്ങളില്ലേ, ദശപുഷ്പങ്ങളുടെ പൊടികളുണ്ടാകും, പഞ്ചകോല ചൂർണ്ണമാണ്. പഞ്ചകോലം എന്ന് പറയുമ്പോഴത്തേക്കും പിപ്പലി, പിപ്പലി മൂലം, ചവ്യം, ചിത്രകം, നാഗരം, ഇങ്ങനെ പഞ്ചകോലങ്ങളുടെ ചൂർണ്ണം ഉണ്ടാകും. പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഇപ്പം ടേസ്റ്റിക്ക് അനുസരിച്ച് ഇപ്പം കയ്പാണല്ലോ അത്,
0: അപ്പം
1: നമുക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാപ്പാൽ മാത്രമല്ല, കുറച്ച് ശർക്കരയോ കരിപ്പട്ടിയോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കുടിക്കാനൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് മുയൽ ചെവിയൻ, പൂവാങ്കുറുന്തൽ ഇങ്ങനെയുള്ള അഡീഷണൽ കാര്യങ്ങളും, പിന്നെ അതൊരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പൗഡർ ഫോമിലാണ്, ഒരു പാക്കറ്റാണ്, അത് നമ്മൾ അതിൻ്റെ പൗഡർ മാത്രം അതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ സ്വന്തമായി യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതൊക്കെ നമ്മൾ തന്നെ പറിച്ച് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്ന
0: ഒരവസ്ഥ.
1: അതെ അതെ, മാർക്കറ്റിൽ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെയാണ് ആശ്രയിക്കുന്നത് തന്നെയാണ്.
0: ഇതിൻ്റെ ഒരു സമയക്രമം, ഇപ്പോൾ ഒരു കർക്കിടക കൂട്ട് കഞ്ഞി കഴിക്കാനുള്ള ഒരു സമയമൊക്കെ എങ്ങനെയാണ്?
1: കർക്കിടക കഞ്ഞി കഴിക്കേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്കൊരു കഴിക്കാനൊരു സൗകര്യം ഉണ്ടാകുന്നൊരു സമയം. ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ രാത്രി കഴിക്കുന്നെങ്കിൽ രാത്രി കഴിക്കാം, രാവിലെ കഴിക്കുന്നെങ്കിൽ രാവിലെ കഴിക്കാം. ഇപ്പം ചില ആൾക്കാർക്ക് ഫുഡ് ഇപ്പോൾ ഒരു നേരം മാത്രം ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് അവർക്ക് രാത്രി ആ സമയത്ത് ഒരു നേരം ആ ഒരു കഞ്ഞി മാത്രമേ നമ്മുടെ ആഹാരം അന്നത്തെ ആഹാരം രാത്രിയത്തെ ഫുഡ് കഞ്ഞിയായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. അത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ യൂസ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മാസം നമുക്ക് മാക്സിമം നമുക്ക് എത്ര ദിവസം എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല എല്ലാവർക്കും, മാക്സിമം എത്രയും കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ലതാണ് ഈ 30 ദിവസത്തിൽ.
0: ഈ ചികിത്സയുടെ ഡ്യൂറേഷൻ എത്രയാണ്? കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരാൾക്കാർക്ക് ഒരു ചികിത്സ വേണമെന്നുള്ളത് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇതുണ്ടോ?
1: ഹോസ്പിറ്റലുകളിലുണ്ട്, കർക്കിടക ചികിത്സയായിട്ടല്ല,
0: നേരത്തെ ബുക്ക് ചെയ്ത്
1: അവരുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട് ആയുർവേദ ഹോസ്പിറ്റൽസ്
0: ഉണ്ട്. അത് ഓരോന്നും
1: വ്യത്യസ്തമായ രീതി തന്നെയായിരിക്കും, ഓരോ പേഷ്യന്റിന് എന്താണ് ആവശ്യമുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും.
0: ഇതിന് പ്രത്യേക ഡ്യൂറേഷൻ എന്തെങ്കിലും?
1: ഡ്യൂറേഷൻ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഓരോ പേഷ്യന്റിനും അവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പം അവർക്ക് കിഴി ചെയ്യണം, വസ്തി ചെയ്യണം, വമനം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കിഴി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു 7 ദിവസത്തെ കിഴിയായിരിക്കും. അതിനുശേഷം അവർക്ക് നമ്മൾ വസ്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 7 ദിവസത്തെ വസ്തിയായിരിക്കാം, അല്ലെങ്കിൽ 10 ദിവസത്തെ ആയിരിക്കാം. അപ്പോൾ അതിനിപ്പം ഡ്യൂറേഷൻ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള എന്താണ് ഡിസീസ് കണ്ടീഷൻ എന്നനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിന് 30 ദിവസവും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ചില പേഷ്യൻസിന് ഇപ്പം ഈ വമനം മാത്രം ചെയ്യേണ്ട ഒരു പേഷ്യൻ്റ് ആയിരിക്കും എന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ ചില പേഷ്യൻസ് കഴിയേണ്ട അവസ്ഥ ഉണ്ടാവും.
0: ഈ ആയുർവേദത്തിൽ എപ്പോഴും എന്താണ് ഒരു വീഴ്ചയൊക്കെ സംഭവിക്കുന്നതും എല്ലിനും ഇതൊക്കെ ബലക്കുറവുള്ളവരാണ് വരുന്നത്, അതിൻ്റെ ബലക്ഷയമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്?
1: അതിലിപ്പം സപ്പോസ് ഇപ്പം അസ്ഥിക്കുള്ളൊരു എല്ലിനുള്ള ബലക്ഷയം ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻറ്റേർണലി കുറേ മെഡിസിൻസ് ഉണ്ട്, അസ്ഥിയും വാദവുമായിട്ടും ഭയങ്കരമായ ബന്ധമാണ്. അപ്പോൾ വാദം കുറക്കുന്നതായിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. നമ്മൾ എക്സ്റ്റേർണലി നമ്മൾ യൂസ് ചെയ്യുന്നത് വാദം കുറക്കുന്നതായിട്ടുള്ള മെഡിസിൻസ് ആണ്, ഇപ്പം ഓയിൽസ് നമ്മൾ പുറമേ തേച്ചിട്ടുള്ളത്. പക്ഷെ ഇൻറ്റേർണലി നമ്മൾ നമ്മുടെ അവസ്ഥ അനുസരിച്ച്, വാദം മാത്രമല്ല ഏത് അവസ്ഥയാണ് ഏത് ദോഷമാണ് കൂടിയിരിക്കുന്നത് നോക്കിയിട്ട് ഇൻറ്റേർണലി നമ്മൾ കഷായങ്ങൾ, പിന്നെ നമുക്ക് നെയ്യ് കൊടുക്കാൻ വേണ്ടി പറ്റും. കൂടുതലായി നമ്മൾ നെയ്യ് ഇൻറ്റേർണലി ഘൃതങ്ങൾ എന്ന് പറയും. നമ്മൾ
0: നെയ്യ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ സാധാരണ നെയ്യ് മറ്റേ ഗീ ഇത് മാത്രമേ?
1: അതെ അതെ, ഇത് മെഡിക്കേറ്റഡ് ഗീ ആണ്, നമ്മുടെ സാധാരണ ഗീ തന്നെ നെയ്യ്. ആ നെയ്യില് നമ്മൾ നമ്മുടെ മെഡിസിൻസ് ഇട്ട് സംസ്കരിച്ചെടുത്തെന്ന് നമ്മൾ പറയാം.
0: ഓരോ
1: അസുഖത്തിനും ഓരോ രീതിയിൽ
0: അതാണ് ചെയ്യുന്നത്. സാധാരണ ഇപ്പോൾ എണ്ണത്തോണി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരും എണ്ണത്തോണിയിൽ കിടത്തുക എന്ന് പറയുന്നത് കേട്ടില്ലേ. ഇപ്പോൾ ഞാൻ സാധാരണ എൻ്റെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്, എണ്ണത്തോണിയിൽ അതെന്ത് പ്രോസസ്സാണ് എണ്ണത്തോണിയിൽ കിടത്തുക എന്ന് പറയുന്നത്?
1: എണ്ണത്തോണിയിൽ കിടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പം അതൊരു പഴയൊരു
0: വാചകമാണ്.
1: നമ്മളത് മസാജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത്, നമ്മളൊരു ഓയിൽ മസാജ് എടുക്കുന്നു എന്നുള്ളതാണ് എണ്ണത്തോണിൽ കിടത്തുന്നതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉദ്ദേശിക്കുന്നത്. പഴയ കാലത്തൊരു മെഡിക്കേറ്റഡ് ഓയിൽ ബാത്ത് എന്ന രീതിയിൽ തന്നെ അത് ഉദ്ദേശിച്ചിരുന്നു അത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അത്രയും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ മസാജ് ചെയ്യുന്നു പാത്തിയുടെ പുറത്ത്, പാത്തി എന്ന് പറയുമ്പോൾ മസാജ് ചെയ്യുന്ന അവർ അതിൻ്റെ പുറത്ത് കിടത്തി നമ്മൾ മസാജ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വാമാന നീരാവിയിൽ അത് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് ഉണ്ടല്ലോ,
1: അതെ,
0: അതെന്താണ് അത്?
1: അത് സ്വേദനം എന്ന് പറയും, നമ്മൾ വിയർപ്പിക്കുക എന്ന് പറയും. ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത്
0: തല മാത്രം
1: പുറത്ത് വെച്ചിട്ട് ബോഡി, അപ്പം ബോഡി നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വർഷ ഋതു മഴക്കാലത്ത് പുറത്ത് തണുപ്പാണ്, അപ്പം നമ്മുടെ ബോഡി കൂളിംഗ് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പ് നമുക്ക് പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അപ്പം ഈ സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ സർക്കാഡിയൻ ഋതം നല്ലപോലെ ചേഞ്ച് ആവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ 24 ഡേ സൈക്കിളിലുള്ള ആ ഒരു ഋതം ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബുദ്ധിമുട്ടുകൾ, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം നമ്മളിപ്പോൾ സ്വേദനമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർക്കുന്നു, വിയർക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്വെറ്റ് പോർസ് ഒക്കെ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബോഡി കുറച്ചുകൂടെ ഒരു ലൈറ്റ് ആയതുപോലെ തോന്നും. നമുക്കൊരു മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാറും, വേദനകളൊക്കെ കുറയും, അതുപോലെ തന്നെ നെർവ് എൻഡിങ്സ് ഒക്കെ ഉത്തേജകം സ്റ്റിമുലേറ്റഡ് ആകും.
0: ശരിക്കും ഈ നമ്മൾ പുറത്ത് തേക്കുന്ന മെഡിസിൻ ഒക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഏൽക്കുന്നുണ്ട്, കയറുന്നുണ്ട് അകത്തേക്ക്.
1: അതെ അതെ, അതിപ്പം നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ മെഡിക്കേറ്റഡ് ഓയിൽസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്വെറ്റ് പോർസ് ഉണ്ടല്ലോ, ഈ പോർസിലൂടെ ചെല്ലുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. ഇപ്പം നമ്മൾ ഫേസ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ അതെന്ത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇന്റേർണലി ചെന്ന് സെൽസിൽ ചെന്ന് ആക്ട് ചെയ്യുന്നതാണല്ലോ. അത് സിമിലർലി നമ്മുടെ ആയുർവേദിക് മെഡിസിൻസും ഓയിൽസും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഓരോ രീതിയിൽ അത് അബ്സോർബ് ആയിട്ട് സ്വെറ്റ് പോർസിലൂടെ അബ്സോർബ് ആയിട്ട് അത് നമുക്ക് എഫക്ട് ഉണ്ടാക്കുന്നതാണ്
0: ചെയ്യുന്നത്.
1: സ്കിന്നിന്റെ ഓരോ ലെയറിലേക്കും അത് പോകും.
0: ഒരു കാര്യം കൂടി ചോദിക്കണമെന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടുതൽ വരുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾക്ക് പ്രമേഹം പോലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. ആയുർവേദത്തിന് അതിൽ കൂടുതൽ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജീവിതചര്യ എന്ന രീതിയിൽ, ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു ഒരു ജീവിതചര്യയാണ് ശരിക്കും പറഞ്ഞാൽ. അത് എത്രത്തോളം നമ്മൾ ഈ ഈ വരുന്ന അടുത്ത് കുട്ടികൾക്കൊക്കെ ഇത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതി ഡോക്ടർക്ക് പറയാമോ?
1: ഇതിപ്പോൾ നമ്മളിപ്പം കർക്കിടക മാസത്തിൽ പ്രത്യേകതയായിട്ട് തന്നെ പറയുമ്പോൾ നമുക്ക് ചര്യകൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് കർക്കിടക മാസത്തിൻ്റെ ഒരു ചര്യ മാത്രമല്ല, ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഋതുവും പറഞ്ഞല്ലോ, 6 ഋതു, 6 ഋതുവിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്,
0: ആയുർവേദം
1: എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ട ഫുഡ്.
0: ഋതുക്കൾ മാറി വരുമ്പോൾ,
1: ഋതുക്കൾ മാറുമ്പോൾ ഇപ്പോൾ ഒരു ഋതു നിന്ന് വേറെ ഋതുവിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇപ്പം ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് നമ്മൾ തണുത്ത ഫുഡ് കഴിക്കാനോ ചൂട് ഫുഡ് കഴിക്കാനോ പാടില്ല.
0: ശരിക്കും ഈ ഋതു മാത്രമല്ല, നമ്മൾ ഈ കർക്കിടകത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്.
1: കർക്കിടകത്തിന്റെ കാര്യം മാത്രം നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ, പക്ഷേ എല്ലാ ഋതുക്കളും നമ്മൾ
0: അബ്രത്തായിട്ട് മാറുന്നുണ്ട്.
1: അതെ അതെ, മാറുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കണം. അപ്പം ഇപ്പം കുട്ടികളുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് നല്ലപോലെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതൊക്കെ ശരിക്കും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ശരീരത്തിൽ, ബോഡിയിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് വളരെ ഇതാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പം ജീവിതചര്യ മാറിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും അസുഖങ്ങൾ കുട്ടികൾക്ക് വരെ ഇത്രയും പെട്ടെന്ന് വരാനുള്ളൊരു സാഹചര്യം. ഇമ്മ്യൂണിറ്റിയും വളരെ കുറവായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്കൊക്കെ. അപ്പോൾ അത് നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചര്യകളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഭക്ഷണത്തിലും ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമുക്ക് മാറ്റാൻ പറ്റും. ആയുർവേദത്തിൽ ഒത്തിരി ഇപ്പം എന്ത് അസുഖമാണെന്ന് ജീവിതശൈലി രോഗങ്ങൾ എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്, ഈസിലി ട്രീറ്റബിൾ തന്നെയാണ് അതൊക്കെ നമുക്ക്.
0: എസ്പെഷ്യലി പ്രമേഹം പോലുള്ള
1: രോഗങ്ങളെല്ലാം
0: പതിയെ പതിയെ കുറയും. പിന്നെ ആയുർവേദത്തിലെ ഏറ്റവും വലിയ നമ്മൾ ഇപ്പോൾ കരടായിട്ട് കാണുന്നത്, ആയുർവേദം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കൂടും പിന്നെ കുറയും എന്നൊരു പൊതുവേ ഒരു ധാരണ ഉണ്ട്. അത് എത്രത്തോളം സത്യമാണ്?
1: അത് നമുക്ക് അത് തെറ്റായൊരു ധാരണയാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടും എന്നൊക്കെ ഉള്ളത് തെറ്റായിട്ടുള്ളൊരു ധാരണ തന്നെയാണ്. പിന്നെ ഓരോ നമ്മുടെ കണ്ടീഷൻസ് എന്താണ്, എന്താ നേരത്തെ പറഞ്ഞ ഋതു എന്താണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം പിന്നെ വേറൊരു തെറ്റായ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിന് ഒരു സഡൻ ആക്ഷൻ ഇല്ല, പെട്ടെന്ന് കുറയില്ല. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇപ്പം നമ്മൾ പേഷ്യൻസിന് ഇപ്പം കൊടുത്ത് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ പേഷ്യൻസ് പറയുന്നുണ്ട് നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത്. സഡൻ ആക്ഷൻ തന്നെ ഉണ്ട് ഇപ്പം ആയുർവേദത്തിലെ മെഡിസിൻസ്.
0: പുതിയ ഒരു കരിക്കുലം, ഐ മീൻ ഒരു സയന്റിഫിക് അപ്രോച്ച് ആയുർവേദത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ പോലുള്ള കാര്യങ്ങളുണ്ട്, പല ആയുഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആയുർവേദം. ഇപ്പോൾ നമ്മുടെ കേരളം എത്രത്തോളം അതിൽ മുന്നിൽ നിൽക്കുന്നു ഇപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുന്നത്?
1: ഇപ്പം NCISM ഇപ്പോൾ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് തന്നെയാണ് കൂടുതലും. ഇപ്പം ഏത് ഇപ്പം അസുഖം, ഏത് ഡിസീസാണ് നമ്മൾ പഠിക്കുന്നത്? ഇപ്പം ഹൃദ്രോഗം പഠിച്ചെന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ എല്ലാം അത് തന്നെ. ഇപ്പം ആയുർവേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഹൃദ്രോഗത്തിനെ പറ്റി എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, കൂടാതെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ എന്തൊക്കെയാണോ പറയുന്നത്, അതിൻ്റെ കോസ് എന്തൊക്കെയാണ്, കാരണങ്ങൾ വരാനുള്ളത്, സിംപ്റ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെ ഡയഗ്നോസിസ് ചെയ്യും, അതുപോലെ തന്നെ എന്തൊക്കെ മെഡിസിൻസ് നമ്മൾ മോഡേൺ മെഡിസിൻസ് എന്തൊക്കെ കൊടുക്കും എന്നുകൂടെ നോക്കിയിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ കരിക്കുലം പോകുന്നത്. അതായത് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആയുർവേദവും പഠിക്കുന്നുണ്ട്, ഇത് രണ്ടും കൂടി പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും അപ്രോച്ചും മനസ്സിലാവുകയും നമുക്ക് അതിനനുസരിച്ച് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനും പറ്റും.
0: ഇപ്പോൾ ഒരു നമ്മൾ ഈ പറയുന്ന പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, കർക്കിടക ഇപ്പോൾ ആയുർവേദ ചികിത്സ എടുക്കുന്ന ഒരു ആളോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
1: എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കർക്കിടക ചികിത്സ എടുക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷനോട് കൂടി നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ ഓരോ അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ബ്ലൈൻഡായിട്ട് പോയിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാൾ ഉപരി വൈദ്യസഹായം തേടുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ലത്.
0: അപ്പോൾ ഇത്രയും നേരം വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഇത്രയും അറിവുകൾ പകർന്നു തന്ന ഡോക്ടർക്ക് വളരെയധികം നന്ദി. ഇന്ന് കർക്കിടക മാസത്തെ ആയുർവേദ പ്രസക്തിയെക്കുറിച്ചിട്ടാണ് സംസാരിച്ചത് ദേവികുളം ഗവൺമെൻറ്

0: ഡിസ്ട്രിക്റ്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബിൻ ജോസഫ്.
1: നന്ദി, നമസ്കാരം.
2: ആരോഗ്യവേദി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് രാത്രി 10 മണിക്ക് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി അയക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് രാത്രി 10 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, പുത്തൻ പാട്ടുകൾ മലയാള ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ ഇന്ന് ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊണ്ടോട്ടിപ്പൂരം. പുലിക്കോട്ടിൽ ഹൈദരാലിയുടെ വരികൾക്ക് അബൂട്ടി KV ഈണമിട്ടത്.

മധുരമില്ല. ഇനി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം 2018, ജോ പോളിൻ്റെ വരികൾക്ക് നോബിൻ പോൾ ഈണമിട്ടത്.

ചിത്രം മിണ്ടിയും പറഞ്ഞു. ഈ ഗാനം പാടിയത് മൃദുല വാര്യരും സൂരജ് എസ് കുറുപ്പും. സുജേഷ് ഹരിയുടെ വരികൾക്ക് ഈണം നൽകിയത് സൂരജ് എസ് കുറുപ്പും.

ഇനി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതി കൈലാസ് ഈണമിട്ട ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് മധുവന്തി നാരായൺ. ചിത്രം ജാനകി ജാനേ.

0: പുത്തൻപാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മലയാള ചലച്ചിത്രകാര പരിപാടി ഇനി 9:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ 10 ഇസൈ തെണ്ടറിലും കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരമിലെ
1: പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെ കുറിച്ച് കേൾക്കാം. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനനത്തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
2: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൗഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം നൽകുക. ഇതു സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം സംബന്ധിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത എന്ന് KSEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമാണ് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് ഭാഗിക വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം നടക്കുന്ന ഈ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗവും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. തുണി നിർമ്മാണം, സോഴ്സിംഗ്, നവീകരണം, നിക്ഷേപം എന്നിവയ്ക്കുള്ള മുൻനിര ആഗോള ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതായിരുന്നു മേള. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കലാകാരന്മാർക്ക് ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക അവസരമൊരുക്കും. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം മന്ത്രി M. ലിജു ആലപ്പുഴയിൽ പ്രകാശനം ചെയ്തു. വള്ളം തുഴയുന്ന വേഴു എന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം ജില്ലാ കളക്ടർ ഷാജി വി നായർ, ചലച്ചിത്ര നടി ദേവി ചന്ദന എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജമാക്കിയ സ്കിൻ

0: അല്ലെങ്കിൽ ആദ്യത്തെ ചർമ്മദാനം നടന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചർമ്മദാനമാണിത്. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ തിരുവനന്തപുരം സ്വദേശി ബി മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്വേതാ മേനോനും ദേവദത്തും ലോലയും പാടിയത്, റഫീഖ് അഹമ്മദിൻ്റെ വരികൾ ബിജിപാലിൻ്റെ ഈണം. ചിത്രം റാണി പത്മിനി.

0: Age Women's Hockey World Cup to be held in Belgium and Netherlands next month. Salima Tete named the captain. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്യുന്നത് അധ്യാപകൻ വി കൃഷ്ണ കിഷോർ.
2: പ്രിയ വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ് വരെ പഠിച്ച രീതിയിലല്ല നാം ഇനി മുതൽ പഠിക്കുന്നത്. പ്ലസ് വൺ ക്ലാസ് മുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാം. ഈ സിലബസ് ഉപയോഗിച്ചാണ് നാം മത്സര പരീക്ഷകൾക്ക് തയ്യാറാകേണ്ടത്. ഇത് മുന്നിൽ കണ്ട് വേണം പാഠഭാഗങ്ങളെ നാം സമീപിക്കേണ്ടത്. പ്ലസ് വൺ ഫിസിക്സിലെ വിവിധ അധ്യായങ്ങൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫിസിക്സ് എന്നത് പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് അധ്യായങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ഓരോ അധ്യായവും അതിന് മുൻപുള്ള അധ്യായത്തിൽ നിന്ന് സ്വാഭാവികമായി വളർന്നു വരുന്നതാണ്. ഈ ബന്ധം മനസ്സിലാക്കിയാൽ ഫിസിക്സ് പഠിക്കുന്നത് വളരെ എളുപ്പവും ആസ്വാദ്യകരവും ആകും. പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഫിസിക്സ്. പ്രധാനമായും ഇത് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു. പ്രകൃതിയിലെ അളവുകൾ എങ്ങനെ കൃത്യമായി നിർണ്ണയിക്കാം? വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു? അവ എന്തുകൊണ്ടാണ് അങ്ങനെ ചലിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ക്രമാനുസൃതമായി ഉത്തരം നൽകുന്ന രീതിയിലാണ് പ്ലസ് വൺ ഫിസിക്സിലെ അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തെ അധ്യായം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അഥവാ ഏകകങ്ങളും അളവുകളും. എല്ലാ ശാസ്ത്ര പഠനത്തിൻ്റെയും അടിത്തറ അളവെടുപ്പാണ്. ചലനം, ബലം, ഊർജം എന്നിവ പഠിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവെടുപ്പ് പഠിക്കണം. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് SI യൂണിറ്റ്സ് അഥവാ SI ഏകകങ്ങൾ, ഡൈമെൻഷൻസ് അഥവാ മാനങ്ങൾ, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക അക്കങ്ങൾ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് അളവെടുപ്പിലെ പിശകുകൾ. ഇതാണ് മുഴുവൻ ഫിസിക്സിൻ്റെയും അടിത്തറ. അടുത്ത ചാപ്റ്റർ നേർരേഖയിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അളവെടുപ്പ് പഠിച്ച ശേഷം ചലനത്തെ വിവരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ നാം പഠിക്കുന്നത് സ്ഥാനം അഥവാ പൊസിഷൻ, സ്ഥാനമാറ്റം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, വേഗത അഥവാ സ്പീഡ്, പ്രവേഗം അഥവാ വെലോസിറ്റി, ത്വരണം അഥവാ ആക്സിലറേഷൻ, മന്ദീകരണം അഥവാ ഡിസിലറേഷൻ. ആദ്യം ഒരു മാനത്തിലുള്ള ചലനമാണ് പഠിക്കുന്നത് അഥവാ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ. അടുത്ത അധ്യായം രണ്ട് തലത്തിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ. യഥാർത്ഥ ജീവിതത്തിലെ ചലനങ്ങൾ കൂടുതലും രണ്ട് മാനത്തിലുള്ളവയാണ്. ഈ അധ്യായത്തിൽ വെക്ടറുകൾ, വെക്ടർ സങ്കലനം അഥവാ വെക്ടർ അഡീഷൻ, പ്രക്ഷേപ ചലനം അഥവാ പ്രൊജക്ടൈൽസ്, വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്നിവ പഠിക്കുന്നു. വെക്ടർ എന്ന ആശയം പിന്നീട് എല്ലാ അധ്യായങ്ങളിലും ആവശ്യമായി വരും. അടുത്തത് ചലന നിയമങ്ങളാണ്. ഇതുവരെ വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു എന്നതാണ് നാം പഠിച്ചത്. ഇനി അവ എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് നാം പഠിക്കുന്നു. ഇതിന് ഉത്തരം നൽകുന്നത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. ഇവിടെ പഠിക്കുന്നത് ബലം അഥവാ ഫോഴ്സ്, ജഡത്വം അഥവാ ഇനേർഷ്യ, ആക്കം അഥവാ മൊമെൻറ്റം, ഘർഷണം അഥവാ ഫ്രിക്ഷൻ. മെക്കാനിക്സിൻ്റെ ഹൃദയഭാഗമാണ് ഈ അധ്യായം. അടുത്ത ചാപ്റ്റർ പ്രവൃത്തി, ഊർജം, ശക്തി, വർക്ക്, എനർജി ആൻഡ് പവർ. ഒരു ബലം സ്ഥാനമാറ്റം ഉണ്ടാക്കുമ്പോൾ പ്രവൃത്തി നടക്കുന്നു. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് പ്രവൃത്തി അഥവാ വർക്ക്, ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി, ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ശക്തി അല്ലെങ്കിൽ പവർ. അടുത്തത് കണസമൂഹവും ഭ്രമണ ചലനവും, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതുവരെ കണങ്ങളുടെ ചലനമാണ് പഠിച്ചത്. എന്നാൽ യഥാർത്ഥ വസ്തുക്കൾക്ക് ഭ്രമണ ചലനവും ഉണ്ട്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ദ്രവ്യമാന കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് മാസ്, ബലാഘൂർണം അഥവാ ടോർക്ക്, കോണീയ ആക്കം അഥവാ ആംഗുലർ മൊമെൻറ്റം, ജഡത്വ ആഘൂർണം അഥവാ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഉരുളൽ ചലനം അഥവാ റോളിംഗ് മോഷൻ.

ഇത് രേഖീയ ചലനത്തിൽ നിന്ന് ഭ്രമണ ചലനത്തിലേക്കുള്ള വിപുലീകരണമാണ്. അടുത്ത ചാപ്റ്റർ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇവിടെ നാം പഠിക്കുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വത്വരണം, ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്, പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി, ഗ്രഹങ്ങളുടെ ചലനം മോഷൻ ഓഫ് പ്ലാനറ്റ്സ്, പരിക്രമണകാലം പീരിയഡ് ഓഫ് റെവല്യൂഷൻ. ഒരു ആപ്പിൾ താഴെ വീഴുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതും ഒരേ നിയമങ്ങൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത്. അടുത്തത് ഖരവസ്തുക്കളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം പഠിക്കുന്ന പ്രധാന പദങ്ങൾ സമ്മർദ്ദം അഥവാ സ്ട്രെസ്, വികലനം അഥവാ സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്റ്റികത, യങ്സ് മോഡുലസ് എന്നിവയാണ്. ശാസ്ത്രം എത്ര വളർന്നാലും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായി വരുന്നത്. മെറ്റീരിയൽ സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ഉദാഹരണമായി, സ്റ്റീലിന് കൂടുതൽ ശക്തിയുണ്ട്, കാരണം താരതമ്യേന കൂടുതൽ ഇലാസ്റ്റികത അതിനുണ്ട് അഥവാ യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ബലമുള്ളത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനാണ്. അടുത്ത അധ്യായം ദ്രവങ്ങളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ഖരങ്ങളിൽ നിന്ന് ദ്രാവകങ്ങളിലേക്കും വാതകങ്ങളിലേക്കും കടക്കുന്നു. പഠിക്കുന്ന ആശയങ്ങൾ മർദ്ദം അഥവാ പ്രഷർ, പ്ലവനബലം അഥവാ ബോയന്റ് ഫോഴ്സ്, പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി അഥവാ ശ്യാനത, ബെർണോളി സിദ്ധാന്തം എന്നിവയാണ്. ഇവ കപ്പലുകൾ പൊങ്ങിക്കിടക്കുന്നതും വിമാനങ്ങൾ പറക്കുന്നതും എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ദ്രവങ്ങളെപ്പറ്റി പറയുമ്പോൾ അവയുടെ കംപ്രസിബിലിറ്റി പ്രധാനമാണ്. ദ്രവങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പ്രതലബലവും വിസ്കോസിറ്റിയും. നാം കുളിക്കുന്നതിനും തുണികൾ വൃത്തിയാക്കുന്നതിനും സോപ്പ് ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ പ്രതലബലം കുറച്ച് തുണികളുടെ ഇഴകൾക്കിടയിൽ ഇറങ്ങി അഴുക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന വസ്തു TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ, ആണ് നമ്മെ സഹായിക്കുന്നത്. എഞ്ചിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഫ്ലൂയിഡിറ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ വിസ്കോസിറ്റിയാണ്. അടുത്ത ചാപ്റ്റർ ദ്രവ്യത്തിൻ്റെ താപഗുണങ്ങൾ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇനി താപത്തെക്കുറിച്ച് പഠിക്കുന്നു. പ്രധാന ആശയങ്ങൾ താപനില അഥവാ ടെമ്പറേച്ചർ, താപം അഥവാ ഹീറ്റ്, താപീയ വികാസം അഥവാ തെർമൽ എക്സ്പാൻഷൻ, വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കലോറിമെട്രി, താപസംക്രമണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്നിവയാണ്. ചൂടാക്കുമ്പോൾ ദ്രവ്യം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് താപഗതിശാസ്ത്രം അഥവാ തെർമോഡൈനമിക്സ്. താപത്തെ എങ്ങനെ പ്രവൃത്തിയാക്കി മാറ്റാം എന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും പ്രവർത്തനം ഈ അധ്യായത്തിൻ്റെ ഭാഗമാണ്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ആന്തരിക ഊർജം അഥവാ ഇൻറ്റേർണൽ എനർജി, താപഗതിശാസ്ത്രത്തിൻ്റെ ഒന്നാം നിയമം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, രണ്ടാം നിയമം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആൻഡ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ്. താപയന്ത്രങ്ങൾ അഥവാ ഹീറ്റ് എഞ്ചിൻസ്, ശീതീകരണ യന്ത്രങ്ങൾ അഥവാ കൂളിംഗ് എഞ്ചിൻസ് എന്നിവയാണ്. ഒരു യന്ത്രത്തിനും 100% കാര്യക്ഷമത ലഭിക്കാത്തതിൻ്റെ കാരണം ഈ അധ്യായം വ്യക്തമാക്കുന്നു. അടുത്തതായി ഗതിക സിദ്ധാന്തം അഥവാ കൈനറ്റിക് തിയറിയാണ്. താപഗതിശാസ്ത്രം താപത്തെ മാക്രോസ്കോപ്പിക് ആയി അഥവാ സ്ഥൂലതലത്തിൽ പഠിപ്പിക്കുന്നു. ഗതിക സിദ്ധാന്തം അതിനെ മൈക്രോസ്കോപ്പിക് ആയി വിശദീകരിക്കുന്നു അഥവാ സൂക്ഷ്മ തലത്തിൽ വിശദീകരിക്കുന്നു. ഇവിടെ പഠിക്കുന്നത് തന്മാത്രകളുടെ ചലനം, മോളിക്യുലർ മോഷൻ, വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ്, മർദ്ദം അഥവാ പ്രഷർ, താപനില അഥവാ ടെമ്പറേച്ചർ, RMS വെലോസിറ്റി ഓർ RMS പ്രവേഗം എന്നിവയാണ്. താപനില എന്നത് തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് ദോലനങ്ങൾ അഥവാ ഓസിലേഷൻസ്. പല വസ്തുക്കളും മുന്നോട്ടും പിന്നോട്ടും ആവർത്തിച്ച് ചലിക്കുന്നു. ഈ അധ്യായത്തിൽ ആനുകാലിക ചലനം, പീരിയോഡിക് മോഷൻ, ലളിത ദോലനം, സിമ്പിൾ ഹാർമോണിക് മോഷൻ, സ്പ്രിംഗ് ദോലനം, വൈബ്രേഷൻ ഓഫ് സ്പ്രിംഗ്സ്, പെൻഡുലം എന്നിവ നാം പഠിക്കുന്നു. അവസാനത്തെ അധ്യായം

0: തരംഗങ്ങൾ അഥവാ വേവ്സ് ആണ്. ദോലനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അത് തരംഗമാകുന്നു. ഇവിടെ നാം പഠിക്കുന്നത് തരംഗ ചലനം അഥവാ വേവ് മോഷൻ, ശബ്ദ തരംഗങ്ങൾ സൗണ്ട് വേവ്സ്, തരംഗ പ്രവേഗം അഥവാ വേവ് വെലോസിറ്റി, ആവൃത്തി അഥവാ ഫ്രീക്വൻസി, ഡോപ്ലർ പ്രഭാവം എന്നിവയാണ്. ഇതോടെ പ്രകൃതിയിലെ അതിമനോഹരമായ ഒരു പ്രതിഭാസത്തിലേക്ക് പഠനം എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പദങ്ങളുടെ ലഘുവായ നിർവചനം മനസ്സിലാക്കാം. യൂണിറ്റ് അഥവാ ഏകകം, ഭൗതിക അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന നിശ്ചിത മാനദണ്ഡം. ഡൈമെൻഷൻ, ഭൗതിക അളവിനെ അടിസ്ഥാന അളവുകളുടെ പദത്തിൽ എഴുതുന്നത്. വെക്റ്റർ അഥവാ സദിശം, പരിമാണവും ദിശയും ഉള്ള അളവ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, എക്സാമ്പിൾ പ്രവേഗം. സ്കെയിലാർ അഥവാ അദിശം, പരിമാണം മാത്രമുള്ള അളവ് അഥവാ ദിശയില്ല, ഉദാഹരണം മാസ്. വെർണിയർ കാലിപ്പേഴ്സ്, 0.01 സെൻറ്റിമീറ്റർ വരെ കൃത്യതയോടെ നീളം അളക്കുന്ന ഉപകരണം. സ്ക്രൂ ഗേജ്, 0.0001 സെൻറ്റിമീറ്റർ വരെ കൃത്യതയോടെ കനം അളക്കുന്ന ഉപകരണം. എറർ അഥവാ പിശക്, അളന്ന മൂല്യവും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക സംഖ്യകൾ, ഒരു അളവിലെ അർത്ഥമുള്ള നിശ്ചിതമായ അക്കങ്ങൾ. ഫോഴ്സ് അഥവാ ബലം, വസ്തുവിൻ്റെ ചലനാവസ്ഥ മാറ്റുന്ന ബാഹ്യ കാരണം. മാസ് അഥവാ പിണ്ഡം, വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവ് അഥവാ ജഡത്വത്തിൻ്റെ അളവ്. വെയ്റ്റ് അഥവാ ഭാരം, വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ഗുരുത്വബലം. വെലോസിറ്റി അഥവാ പ്രവേഗം, ഒരു സെക്കൻഡിലെ സ്ഥാനാന്തരം. ഇതിന് ദിശയുണ്ട്. ആക്സിലറേഷൻ അഥവാ ത്വരണം, പ്രവേഗം മാറുന്നതിൻ്റെ നിരക്ക്. മൊമെൻ്റം അഥവാ ആക്കം, പിണ്ഡം ഗുണം പ്രവേഗം. ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തിൻ്റെ അളവാണ് മൊമെൻ്റം. ഇമ്പൾസീവ് ഫോഴ്സ്, സംവേഗബലം, വളരെ കുറച്ച് സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം. ഇമ്പൾസ് അഥവാ സംവേഗം, ഇത് ബലം ഗുണം സമയം ആണ്. ഇത് സംവേഗ വ്യത്യാസത്തിന് തുല്യമാണ്. ഇനേർഷ്യ അഥവാ ജഡത്വം, ചലനാവസ്ഥയുടെയോ നിശ്ചലാവസ്ഥയുടെയോ മാറ്റം എതിർക്കാനുള്ള വസ്തുവിൻ്റെ കഴിവ്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം, ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന സമ്പർക്ക ബലം. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം, ദ്രവ്യങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം. പ്രഷർ അഥവാ മർദ്ദം, യൂണിറ്റ് വിസ്തീർണത്തിലെ ലംബ ബലം. ഡെൻസിറ്റി അഥവാ സാന്ദ്രത, യൂണിറ്റ് വ്യാപ്തത്തിലെ പിണ്ഡം. ടോർക്ക് അഥവാ ചുഴറ്റു ബലം, വസ്തുവിനെ തിരിക്കാൻ ശ്രമിക്കുന്ന ബലം. ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ, ബലങ്ങളുടെ തുകയും ടോർക്കുകളുടെ തുകയും 0 ആകുമ്പോൾ ഉള്ള അവസ്ഥ. സെൻറ്റർ ഓഫ് മാസ്, പിണ്ഡകേന്ദ്രം, വസ്തുവിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് കരുതാവുന്ന ബിന്ദു. ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം, ആദ്യ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം. ഇതിന് ദിശയുണ്ട്. ഡിസ്റ്റൻസ് അഥവാ ദൂരം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത, ബാഹ്യബലം നീക്കിയാൽ പഴയ രൂപം പ്രാപിക്കുവാനുള്ള കഴിവ്. സ്ട്രെസ്, യൂണിറ്റ് വിസ്തീർണത്തിലെ ആന്തരിക പുനഃസ്ഥാപക ബലം. സ്ട്രെയിൻ, ബലം മൂലമുണ്ടാകുന്ന രൂപവ്യത്യാസത്തിൻ്റെ അനുപാതം. സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം, ദ്രവപ്രതലം ഇലാസ്തിക സ്ഥലം പോലെ പ്രവർത്തിക്കുന്ന പ്രതിഭാസം. വിസ്കോസിറ്റി അഥവാ ശ്യാനത, ദ്രവത്തിൻ്റെ തട്ടുകളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ഗുണം. ഫ്ലൂയിഡ് അഥവാ ദ്രവം, ദ്രാവകങ്ങളും വാതകങ്ങളും പൊതുവായി. ബോയൻസി അഥവാ പ്ലവത, ദ്രവത്തിൽ മുങ്ങിയ വസ്തുവിൽ മുകളിലേക്ക് പ്രവർത്തിക്കുന്ന പ്ലവബലം. ക്യാപ്പില്ലാരിറ്റി അഥവാ കേശീകത്വം, നേർത്ത കുഴലിൽ ദ്രവം ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം. അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ക്രമാനുസൃതമായി പഠിച്ചാൽ ഭൗതികശാസ്ത്രം എളുപ്പത്തിൽ ഗ്രഹിക്കാനും ദൈനംദിന ജീവിതത്തിലെ പല പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി വിശദീകരിക്കുവാനും കഴിയും.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്തത് അധ്യാപകൻ വി. കൃഷ്ണ കിഷോർ.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. മലയാള ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇപ്പോൾ ഈ പരിപാടിയിൽ വിവിധ ചലച്ചിത്ര താരങ്ങൾ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി പ്രക്ഷേപണം ചെയ്യുന്നത്. നമുക്കറിയാം, മിക്കവാറും എല്ലാ താരങ്ങളും നന്നായി അഭിനയിക്കുന്നവർ ആണ്, ഒപ്പം തന്നെ നല്ല സംഗീത സ്വഭാവമുള്ളവരുമാണ്. അവരുടെ അഭിനയം എല്ലാം അത്രയേറെ സംഗീതാത്മകമാണ്. ഇന്ന് ഏതാനും നടന്മാർ അവരുടെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി റൺ ബേബി റൺ എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ പാടിയ ഒരു ഗാനമാണ് ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ എന്ന് പറയുന്ന ഗാനം. ഈ ഗാനത്തിൻ്റെ സവിശേഷത, അന്തരിച്ച പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ സച്ചി സ്വതന്ത്രമായി എഴുതിയ ആദ്യത്തെ തിരക്കഥയായിരുന്നു ഈ റൺ ബേബി റൺ എന്ന ചിത്രത്തിൻ്റേത്. ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമറമാനാണ് അഭിനയിക്കുന്നത്. റോയിട്ടേഴ്സ് എന്ന ചാനലിൻ്റെ, അതുപോലെ അന്താരാഷ്ട്ര ചാനലിൻ്റെ ക്യാമറമാനാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അമലാപ്പോളാണ് നായികയായിട്ട് രേണുക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വേണുവും രേണുകയും തമ്മിലുള്ളൊരു പ്രണയരംഗമാണ് മോഹൻലാലിൻ്റെ ശബ്ദത്തിൽ ഈ ഗാനം. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രതീഷ് വേഗ ഈണമിട്ടത്.

ഇനി പുതിയ മുഖം എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ പാടിയ ഗാനം കാണെ കാണെ. ഇതാ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഗാനമാണ്. പൃഥ്വിരാജ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് ആദ്യമായി ചുവട് വെച്ചതും ഈ പാട്ടിലൂടെയാണ്. ദീപക് ദേവ് ആണ് ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് വരികൾ എഴുതിയത്. സിനിമയിൽ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ശാന്തനായ കൃഷ്ണകുമാറിൽ നിന്നും ആക്ഷൻ ഹീറോയായ പുതിയ മുഖത്തിലേക്ക് മാറുന്ന നിർണായകമായ രംഗങ്ങളാണ് ഈ മാസ് പശ്ചാത്തല ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചിത്രത്തിൽ മറ്റൊരു പാട്ടുകൂടി പൃഥ്വിരാജ് പാടിയിട്ടുണ്ട്. സുവി എന്ന ഗായികയോടൊപ്പം സ്വീറ്റി പൈ ഡാർലിംഗ് എന്നാരംഭിക്കുന്ന ഒരു വെസ്റ്റേൺ പാട്ടുകൂടി അദ്ദേഹത്തിൻ്റെതായി പാട്ട് ചിത്രത്തിലുണ്ട്. ഗാനം കേട്ടുള്ളൂ.

ഇനി ഒരു മുത്തശ്ശി ഗദ എന്ന ചിത്രത്തിലെ തെന്നൽ നിലാവിൻ്റെ മനോഹരമായ പ്രണയ ഗാനമാണ്. ഈ ഗാനം വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും ചേർന്നാണ് പാടിയിട്ടുള്ളത്. അവർ തന്നെ പാടി അഭിനയിച്ച ഈ ഗാനത്തിൽ കാണുന്ന മനോഹരമായ പച്ചപ്പും പുൽമേടുകളുമെല്ലാം മഞ്ഞുമൂടിയ മലനിരകളടക്കം വാഗമണ്ണിലെ പ്രധാന ലൊക്കേഷനുകളിൽ നിന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പഴയകാലത്തെ കോളേജ് പശ്ചാത്തലവും ബസ് സ്റ്റാൻഡും ഉൾപ്പെടുന്ന രംഗങ്ങൾ കേരളത്തിലെ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന മറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനുകളായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കൂടുതലായും ഈ ചിത്രത്തിൻ്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഇടുക്കിയിലെ വാഗമൺ, തൊടുപുഴ എന്നീ പ്രദേശങ്ങളിലാണ്. ഈ ചിത്രത്തിലെ കോളേജായി കാണിച്ചിട്ടുള്ള പഴയ കെട്ടിടം സെൻറ്റ് ജോസഫ് കോളേജ് മൂലമറ്റം ആ കോളേജിൻ്റെ കെട്ടിടമാണ്, ആ കാമ്പസുമാണ് പ്രധാനമായും ഈ ചിത്രത്തെ ഈ ഗാനരംഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. വിനീതും അപർണയും പാടിയ ഈ ഗാനം അവരഭിനയിച്ച ഗാനം കൂടിയാണ്. ബി കെ ഹരിനാരായണൻ എഴുതി, ഷാൻ റഹ്മാൻ ഇണപ്പെട്ടതാണ്. നമുക്ക് പാട്ട് കേട്ടാലോ?

2015 പുറത്തിറങ്ങിയ ചാർലി എന്ന ചിത്രത്തിലെ ഏറെ ജനപ്രീതി നേടിയ ഗാനമാണ് ചുന്ദരി പെണ്ണൈ. ഈ മനോഹരമായ ഗാനത്തിലൂടെ നടൻ ദുൽഖർ സൽമാൻ ഒരു പിന്നണി ഗായകനായി കൂടി അരങ്ങേറ്റം കുറിക്കുകയാണുണ്ടായത്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ലൊക്കേഷനുകളും കഥാസന്ദർഭങ്ങളുടെ ഹൃദയഹരിത്വവുമാണ്. വീട് വിട്ടിറങ്ങുന്ന ടെസ്സ ചാർലിയെ തേടി നടക്കുന്നു. അങ്ങനെ ചാർലിയെ തിരഞ്ഞെത്തുന്നത് ഇടുക്കിയിലെ വിവിധ ലൊക്കേഷനുകളിലാണ്. ഈ സിനിമയുടെ ഭൂരിഭാഗവും എറണാകുളം ഇടുക്കി ജില്ലകളിലാണ്. ഏറ്റവും മനോഹരമായ സ്ഥലം ഈ ഗാനത്തിൻ്റെ രംഗം ചിത്രീകരിക്കപ്പെട്ട ചാർലി കുളം എന്ന അറിയപ്പെടുന്ന സ്ഥലമാണ്. ലാഡ്രം എസ്റ്റേറ്റിലെ പീരമേടിന് സമീപമുള്ള ലാഡ്രം എസ്റ്റേറ്റിലെ കുളമാണ് ഈ ഗാനം ചിത്രീകരിച്ചതോടുകൂടി ആ സ്ഥലത്തിന് ചാർലി സ്പോട്ട് അല്ലെങ്കിൽ ചാർലി കുളം എന്നാണ് വിളിച്ചു തുടങ്ങിയത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ വട്ടവടയിലും മൂന്നാറിലുമായാണ് ഷൂട്ട് ചെയ്തത്. അപ്പം തന്നെ വാഗമണ്ണും പരുന്തും പാറയും അടക്കം ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ഒട്ടേറെ സ്ഥലങ്ങൾ ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഇടുക്കിയെ ഓർമ്മിക്കാം, ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ ഈ പ്രിയപ്പെട്ട പാട്ടുകൂടി കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾ, ഗോപി സുന്ദർ ഈണമിട്ടത്.

ഇനി നടി മമത മോഹൻദാസ് പാടിയ ഗാനമാണ്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അരികെ എന്ന ചിത്രത്തിലെ ഇരവിൽ വിരിയും പൂ പോലെ എന്ന ഗാനമാണ് മമത പാടിയിട്ടുള്ളത്. സുനിൽ ഗംഗോപാധ്യായയുടെ ബംഗാളി ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് ശ്യാമപ്രസാദ് അരികെ എന്ന ചിത്രം ഒരുക്കിയത്. ദിലീപിൻ്റെ ശന്ദനവും സമൃദ്ധ സുനിലിൻ്റെ കൽപ്പനയും മമത മോഹൻദാസിൻ്റെ അനുരാധയും ഈ മൂന്ന് പേരുടെയും ജീവിതവിശേഷങ്ങളും പ്രണയസങ്കല്പങ്ങളും ഒക്കെയാണ് ഈ ചിത്രത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ ഗാനം കേട്ടോളൂ. ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ ഇണപെട്ടതാണ് ഈ പാട്ട്.

0: ഈ പരിപാടിയിൽ അവസാനമായി മഞ്ജു വാര്യർ പാടിയ ഗാനം കേൾക്കാം. പ്രശസ്ത ഛായാഗ്രാഹകനായ സന്തോഷ് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജാക്ക് ആൻഡ് ജിൽ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മഞ്ജു വാര്യരും കാളിദാസ് ജയറാമുമാണ് ഈ ചിത്രത്തിൽ പ്രധാന അഭിനേതാക്കളായി ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായുള്ള പരീക്ഷണങ്ങൾ ആണ് ഈ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. കേശ് എന്ന ശാസ്ത്രജ്ഞൻ പാർവതി എന്ന മഞ്ജുവാര്യരാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പാർവതിയിൽ നടത്തുന്ന ശാസ്ത്ര പരീക്ഷണങ്ങളും തുടർന്നുണ്ടാകുന്ന കോമഡി സന്ദർഭങ്ങളുമാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. പത്തരം സാഹചര്യത്തിലൊരു ഗാനമാണ് മഞ്ജുവാര്യർ പാടിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായ ഒരു ഗാനമായിരുന്നു. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് രാം എസ് നരേന്ദ്രനാണ് ഈ ഗാനത്തിന് ഈണം നൽകിയത്. പാട്ട് കേട്ടോളൂ.
1: സ്ത്രീകളാണ്, അവർ വരുമ്പോ തന്നെ ഒരു ഐശ്വര്യല്ലേ അല്ലേ? കിം കിം
2: കിം കിം കിം കിം കിം കിം കിം

இசை நெஞ்சங்களே வணக்கம். இது உங்கள் அன்பின் இசை தென்றல். காதுகளில் தென்னலாய் வந்து இதயத்தில் ராகமாய் நிறையும் நம்ம பிரியமான பாடல்களின் நேரம். இப்பொழுது நம்ம ஸ்பெஷல் வாட்ஸ்அப் டைம். நீங்கள் தந்த அன்பின் சந்தேசங்களும் அதற்காக காத்திருக்கும் மனம் கவர்ந்த திரைப்பட பாடல்களும் இதா லைனப்பில் ரெடியாக இருக்குது. உங்கள் அன்பும் நம்ம இசையும் ஒன்றா சேரும் சுகமான பயணம் இது. வாங்கோ பாட்டோடும் உங்கள் வாட்ஸ்அப் வரிகளோடும் இந்த இசை பயணத்தை தொடருவோம். நான் உங்களுடன் எம்பி பிஜு. തുടക്കം തമിഴിലായിരുന്നെങ്കിലും സന്ദേശങ്ങളൊക്കെ മലയാളത്തിലാണ്. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും ബബിത സജി എന്ന ശ്രോതാവാണ്. റോജ എന്ന ചിത്രത്തിലെ ചിന്ന ചിന്ന ആസൈ എന്ന ഗാനം കേൾക്കാനാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. പ്രത്യേകമായി സന്ദേശം പറഞ്ഞ് ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഗ്രന്ഥശാല പ്രവർത്തകർക്കും ജീവനക്കാരായ രജിത, സിജു, മനീഷ് എന്നിവർക്കും വേണ്ടി പാട്ട് എന്ന് പ്രത്യേകം ഡെഡിക്കേഷൻ പറയണമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ബബിതയ്ക്ക് പരിപാടിയിലേക്ക് സ്വാഗതം. ഒപ്പം ഇഷ്ടഗാനം കൂട്ടുകാർക്കൊപ്പം കേട്ടോളൂ. മിൻമിനിയാണ് ഈ ഗാനം പാടിയത്.

നമസ്കാരം, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നും കുഞ്ഞുമോളാണ്. ഈ പ്രോഗ്രാമിൽ ആദ്യമായാണ് പാട്ട് ചോദിക്കുന്നത്. എനിക്ക് ജാനകിയമ്മ പാടിയ മലരെ മൗനമ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? ഈ ഗാനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും കുഞ്ഞുമോളുടെ ഇഷ്ടഗാനം. കർണ എന്ന ചിത്രത്തിലെ ഈ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് പാടിയതാണ്. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

പ്രിയപ്പെട്ട കൂട്ടുകാരിയായ കുഞ്ഞുമോൾക്ക് വേണ്ടി അവളുടെ ഇഷ്ടഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് അടിമാലിയിൽ നിന്നും മീനാക്ഷി അയച്ച സന്ദേശമാണ്. ക്ഷത്രിയൻ സിനിമയിലെ സ്വർണലത പാടിയ മാലയിൽ യാരോ മനത്തോടെ പേശും എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായും മീനാക്ഷിയുടെയും കൂട്ടുകാരുടെയും ഇഷ്ടഗാനം കേട്ടുള്ളൂ. സ്വർണലതയാണ് ഈ ഗാനം പാടിയത്. പാട്ട് കേൾക്കാം.

ഇനി മൂന്നാറിൽ നിന്നും മണികണ്ഠൻ എന്ന ശ്രോതാവ് അയച്ച സന്ദേശമാണ്. ഉന്നച്ചൊല്ലി കുറ്റമില്ലൈ എന്ന ചിത്രത്തിലെ സ്വർഗത്തിൻ വാസപ്പടി എന്ന ആരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. യേശുദാസും ചിത്രയുമാണ് ഈ ഗാനം പാടിയത്. മണികണ്ഠൻ്റെ ഇഷ്ടഗാനം കേട്ടോളൂ.

ഇനി ഇഷ്ടഗാനം ചോദിച്ച് സന്ദേശം അയച്ചിരിക്കുന്നത് 20 ഏക്കറിൽ നിന്നും മാളവിക എന്ന ശ്രോതാവാണ്. ഇന്നലെ 17-ാം പിറന്നാൾ ആഘോഷിച്ച എൻ്റെ ചേച്ചി ചിന്മയ എന്ന ചിന്നുവിന് വേണ്ടി പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ മറുപടിയും എന്ന ചിത്രത്തിലെ നലം വാഴ എന്ന ഗാനം കേൾപ്പിക്കുമോ? തീർച്ചയായും ഇഷ്ടഗാനം കേട്ടുള്ളൂ. ചിന്മയയ്ക്ക് ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. SP ബാലസുബ്രഹ്മണ്യമാണ് ഈ ഗാനം പാടിയത്.

ഇസൈ തെൻറിൽ ഇനി ജെസ്സി പീറ്റർ അടിമാലി എന്ന ശ്രോതാവിൻ്റെ സന്ദേശം വായിക്കാം. എൻ്റെ മകൾ സോന ജസ്മിക്ക് വേണ്ടി കന്നത്തിൽ മുത്തമിട്ടൽ എന്ന സിനിമയിലെ ഒരു ദൈവം തന്ന പൂവ് എന്ന ഗാനം പ്രക്ഷേപണം ചെയ്യുമോ? തീർച്ചയായിട്ടും ഇഷ്ടഗാനം കേട്ടോളൂ. ജെസ്സി പീറ്ററിൻ്റെയും സോന ജസ്മിയുടെയും പ്രിയഗാനം ഇതാ. ജയചന്ദ്രൻ നയിച്ചതാണ് ഈ ഗാനം.

ഇസൈ തെണ്ടറിലെ അടുത്ത സന്ദേശം വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്ന ശ്രോതാവ് പൈസൻവാലി മുട്ടുകാട്ടിൽ നിന്നാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. എൻ്റെ പേര് നിവിയ ആൻമരിയ എന്നാണ്. എനിക്ക് ഇന്നിസൈ പാടി വരും എന്ന പാട്ട് വെച്ച് തരാമോ? ഇതേ പാട്ട് ചോദിച്ചുകൊണ്ട് തന്നെ സോബി മുള്ളരിങ്ങാട് വണ്ണപ്പുറം തൊടുപുഴ എന്ന ശ്രോതാവും സന്ദേശം അയച്ചിട്ടുണ്ട്. ഇരുവർക്കുമായി തുള്ളാതെ മനവും തുള്ളും എന്ന ചിത്രത്തിലെ ഉണ്ണികൃഷ്ണൻ പാടിയ മനോഹരമായ ഗാനമിതാണ്.

ഇനി രതീഷ് മഞ്ഞപ്ര എന്ന ശ്രോതാവിൻ്റെ സന്ദേശമാണ്. നിലാക്കായുത് എന്ന ഗാനം, ചിത്രം സകലകല വല്ലവൻ, ഗാനരചന വാലി, ആലാപനം മലേഷ്യ വാസുദേവനും എസ് ജാനകിയും. ഈ മനോഹരമായ ഗാനം ഈ നിശബ്ദത നിറഞ്ഞ സുന്ദരരാത്രിയിൽ കേൾക്കാൻ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായി ഞാനിത് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ എന്നാണ് രതീഷ് മഞ്ഞപ്ര സന്ദേശം അയച്ചിട്ടുള്ളത്. തീർച്ചയായും അതേ സ്നേഹത്തോടെ ഗാനം ഇതാക്കിയിട്ടുള്ളൂ.

ഹായ് ഇസൈ തെണ്ടർലെ, രാജാ കയ്യ വച്ച എന്ന തമിഴ് ചിത്രത്തിലെ മഴ വരുത് കുട കൊണ്ടുപോവാ എന്ന ഗാനം കേൾപ്പിക്കാമോ? സന്ദേശം അയച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ സി ജി എന്ന ശ്രോതാവാണ്. ഷൈജൻ്റെ ഇഷ്ടഗാനം കേട്ടുള്ളൂ. ഈ ഗാനം യേശുദാസും ചിത്രയും പാടിയത്.

രാജു തുറവ എന്ന ശ്രോതാവ് പുതുകവിത യന്ത്രത്തിലെ വാവാ വസന്തമേ എന്നുള്ള ഗാനം ചോദിച്ച് സന്ദേശം അയച്ചിരുന്നു. അദ്ദേഹത്തിന് പാട്ട് കിട്ടില്ല എന്ന നിരാശയിൽ അവസാനം അദ്ദേഹം സന്ദേശം ഡിലീറ്റ് ചെയ്തിട്ട് പോവുകയുണ്ടായത്. പിണങ്ങി പോകരുതേ, പാട്ട് കേൾപ്പിക്കാം. ഇന്നത്തെ പരിപാടിയിലെ അവസാന ഗാനം അങ്ങയുടേതാണ്. മലേഷ്യ വാസുദേവനാണ് ഈ ഗാനം പാടിയത്. പ്രിയപ്പെട്ട രാജു തുറവൂരിന് വേണ്ടി ഈ ഇഷ്ടഗാനം.